റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 12, ക്രിസ്തുവർഷം 2026, ജൂൺ 26, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

0: ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: ഇന്നെനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരനുഭവ കഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒന്നാണ്. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഒരു ഒഴിഞ്ഞ നാട്ടുമ്പുറത്തുള്ള റോഡിലൂടെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതൊരു പഴയ ജാവ മോട്ടോർ സൈക്കിളാണ്. ഇന്നത്തെ മോഡേൺ വാഹനങ്ങളെപ്പോലെ നല്ല പ്രകാശമൊന്നും പഴയ മോട്ടോർ സൈക്കിൾക്കില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ നാട്ടുമ്പുറത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് റോഡിൽ ഒരു ഓലക്കെട്ട് കിടക്കുന്നത് കണ്ട്, പച്ചോലക്കെട്ട്. അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി മോട്ടോർ സൈക്കിൾ നിർത്തി. എന്നിട്ട് അല്പം സ്വരമുയർത്തി ആരുടെ ഇവിടെ ഈ ഓലക്കെട്ട് കൊണ്ടിട്ടിരിക്കുന്നത് എന്നും മറ്റുമൊക്കെ പറയാൻ തുടങ്ങി. അടുത്താരും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലും അതിൽ നിന്നുണ്ടായ ധൈര്യത്തിലുമാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. ഒരു പ്രതിയോഗി അവിടെയുണ്ട്, അയാൾ എന്നേക്കാൾ ശക്തനാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ ധൈര്യമായിട്ട് ആരും രാത്രിയിൽ പറയില്ല. അങ്ങനെ അദ്ദേഹം പലതും അങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കവേ ഒരു ചെറിയ മണികിലുക്കം കേട്ടു. മുഖമേർത്ത് നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ആന, ആനയുടെ തുമ്പിക്കയിലാണ് ഈ ഓലക്കെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ഭയന്നു പോയി. അദ്ദേഹം മോട്ടോർ സൈക്കിൾ ഉപേക്ഷിച്ച് എൻ്റെ അമ്മോ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ആദ്യം ഭയമില്ലായിരുന്നത് ഒരു പ്രതിയോഗി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ തൻ്റെ മുമ്പിൽ ഒരു ആനയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഭയന്ന് ഓടിപ്പോയി. നമുക്കിങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട്. നമ്മൾ നമ്മളെക്കാൾ ശക്തനായ ഒരു പ്രതിയോഗിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഭയപ്പെടും. ഒരു കടുവായോ പുലിയോ ഒക്കെയാണെങ്കിൽ നമുക്ക് ഭയമാണ്. പക്ഷെ ഒരു എറുമ്പിനെ ഭയമുണ്ടാവില്ല. കാരണം എറുമ്പ് നമ്മളെക്കാൾ ചെറുതായ, നമ്മളോടൊപ്പം ശക്തിയില്ലാത്ത ഒരു ജീവിയായതുകൊണ്ടാണ്. പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർ അടിസ്ഥാനരഹിതമായ പല ഭയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ രോഗാതുരമായ ഭയങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഉയരങ്ങളെ ഭയം, ആഴത്തെ ഭയം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അത് ചികിത്സിച്ച് മാറ്റേണ്ട ഭയങ്ങളാണെന്നും പറയാറുണ്ട്. എന്നാൽ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു കൊതുകിനെയും ഭയപ്പെടേണ്ടി വരും. കാരണം ഒരു കൊതുക് ഒരുപാട് മാരകമായ രോഗങ്ങൾ പരത്താൻ കഴിവുള്ള ഒരു പ്രാണിയാണ്. അതുപോലെ രോഗം പരത്തുന്ന സൂക്ഷ്മാണുവിനെയും നാം ഇന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭയം നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമാണ്. എന്നാൽ ആരോഗ്യകരമായ ഒരു ഭയമുണ്ട്. അപ്രകാരമുള്ള ഭയം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഒരു സിനിമ കണ്ടതാണ്. ആ സിനിമയുടെ പേര് തന്നെ വേജസ് ഓഫ് ഫിയർ എന്നാണ്. അതിനകത്ത് രണ്ട് മനുഷ്യർ സ്ഫോടന വസ്തുക്കളുമായി ഒരു ലോറി ഓടിച്ച് കാട്ടിലൂടെ പോകുന്നതാണ്. ഒരാളൊരു ചെറുപ്പക്കാരൻ, മറ്റേയാൾ അല്പം പ്രായമുള്ളൊരാൾ. ഈ ചെറുപ്പക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്. മറ്റേയാൾ ഭയന്ന് വിറങ്ങലിച്ച് ലോറിക്കകത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഹലോ, നിങ്ങൾ നാട്ടിൽ എല്ലാവരെയും ഭയപ്പെടുത്തി നടന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലിരുന്ന് വിറയ്ക്കുന്നത്? അപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് ഭയമില്ല, അത് നിങ്ങളൊരു വിഡ്ഢിയായതുകൊണ്ടാണ്. ഞാൻ ഭയക്കുന്നത് എനിക്കെന്താണ് ഒരു സ്ഫോടനം എന്ന് ഭാവനയിൽ കാണാൻ കഴിയാവുന്നത് കൊണ്ടാണ്. ഒരു സ്ഫോടനമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഭയമുള്ളത്. നിങ്ങൾക്ക് അതറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഭയക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും വിഡ്ഢികളായതുകൊണ്ടും ഭയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് വാസ്തവത്തിൽ ഭയമില്ലാതെ വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. പാവം പ്രകൃതി നമ്മയോട് അമ്മയെപ്പോലെ പെരുമാറുന്നു. അതുകൊണ്ട് ആ പ്രകൃതിയെ നാം ചൂഷണം ചെയ്യുന്നു. കാടും കരയും കടലും ഒക്കെ നാം ചൂഷണം ചെയ്യും. ഇടയ്ക്ക് ചിലപ്പോൾ ഈ പ്രകൃതി സംഹാരമൂർത്തിയായി കോപിച്ച് നമ്മെ ശകാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഭയപ്പെടും. അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഭയം പോയി പിന്നെയും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പോകുന്നു. അതാണല്ലോ മനുഷ്യൻ്റെ കഥ. എന്നാൽ മനുഷ്യന് ആരോഗ്യകരമായ ഒരു ഭയം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ മാതാപിതാക്കളെ ഭയക്കണം, അധ്യാപകനെ ഭയക്കണം, സർവോപരി ദൈവത്തെ ഭയക്കണം, നിയമസംഹിതയെ ഭയക്കണം, നാട്ടിലെ ഉത്തരവാദിത്തമുള്ള നമ്മുടെ അധികാരികളെ ഭയക്കണം. ഇതൊന്നും ഭീഷണിയിൽ നിന്നുണ്ടാകുന്ന ഭയമല്ല. ഒരു വസ്തുവിന് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടത് ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ സംഘം ചേർന്നാൽ എന്തുമാകാം എന്ന ചിന്ത കൊണ്ട് ഇന്ന് മനുഷ്യനൊന്നും ഭയപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ നമുക്ക് അനുഭവമാണ്. എന്നാൽ പരമ്പരാഗതമായി ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കുണ്ടായിരിക്കേണ്ട ഭയം നന്നായി

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജ പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ എൽ പി ജി വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st place ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd മത്സരത്തിൽ ഇക്വഡോർ 1-2 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2nd minute തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9th minute മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77th minute ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 നിക്കോളാസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിലെ മിന്നു ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാന്റ് 1-3 ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94th anniversary സ്മൃതിദിനമായ July 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 മയക്കുമരുന്ന് വിരുദ്ധ ദിന പരിപാടി, 10:00 വാട്സ്ആപ്പ് മെലഡി, 10:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേൾഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 8:00 മയക്കുമരുന്ന് വിരുദ്ധ ദിന പരിപാടി പുനഃപ്രക്ഷേപണം, 9:00 നീർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന, അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
5: നാം ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികൾക്കിടയിൽ തന്നെ ചില മനഃശാസ്ത്ര തത്വങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. നിത്യവും നാം അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ചില മനഃശാസ്ത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. അവ എന്തൊക്കെയാണെന്നല്ലേ, എല്ലാം പറയാൻ കഴിയില്ല. ചിലത് ഞാനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മമിത്രത്തോട് സംസാരിക്കുകയാണ്. അയാളിൽ തോളിൽ സ്പർശിച്ചുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കുന്നതെങ്കിലോ അത് ലഭിക്കുന്ന വ്യക്തിക്ക് വളരെ ആശ്വാസം കിട്ടുന്നു. അതുപോലെ നിങ്ങളോടൊരു വിശ്വാസവും അവരിൽ ജനിക്കുന്നു. നിങ്ങൾക്കാണെങ്കിലോ അവരിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്ര രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ, തോളിൽ നിങ്ങൾ തൊടുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്സിറ്റോസിനെ സ്നേഹം കൂടുതൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അടുത്തത്, പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് നാം എന്ത് ഉൾക്കൊണ്ടിട്ടായിരിക്കും? ആദ്യമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചായിരിക്കും. ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾക്ക് നമ്മെ സ്വാധീനിക്കാൻ സാധ്യത കൂടുതലാണ്, ശരിയല്ലേ? അതിനാലാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നാം പറയാറുള്ളത്. അതിനാൽ ആദ്യ കാഴ്ച മനോഭാവം നന്നായിരിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ മറ്റ് ചില മനഃശാസ്ത്ര വ്യാപാരങ്ങളുണ്ട്, അതിന്റെ ഉള്ളറകൾ കൂടി ഞാൻ പറയാം. ഒരു സംഭവം നടന്നു, ആ കാര്യം നിങ്ങൾ അറിഞ്ഞു, അപ്പോൾ നിങ്ങൾ പറയാൻ ഇടയുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്നല്ലേ, അതങ്ങനെയേ നടക്കൂ എന്ന് എനിക്കറിയാമായിരുന്നു. സാധാരണ ആളുകൾ പറയുന്ന കേൾക്കാറില്ലേ? ഇനി ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു വിദ്യാർത്ഥി പ്രയാസമുള്ള ഒരു പരീക്ഷ എഴുതി. പ്രയാസമുള്ളത് എങ്കിലും ആ കുട്ടി ജയിച്ചു. ഈ സന്ദർഭത്തിൽ ആ കുട്ടിയെ അടുത്തറിയാവുന്ന പലരും ഒരു വാക്ക് പറയും. എന്താണെന്നല്ലേ, അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീ ജയിക്കുമെന്ന്, അല്ലെങ്കിൽ അവൻ ജയിക്കുമെന്ന്. ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരെ നമുക്ക് സമൂഹത്തിൽ കാണാം. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, എത്ര ശതമാനം പേർ ഇങ്ങനെ പറയും അല്ലെങ്കിൽ വിശ്വസിക്കും? 80% പേരും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനഃശാസ്ത്രവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പലരും ഒരേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, മറ്റൊരവസരത്തിലാകട്ടെ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ എൻസിപി മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ്.

0: കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര എൽ പി ജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
0: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 ബാക്കി നിൽക്കെ 5 നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ, വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2,500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിലിപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഇന്ന് ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. മയക്കുമരുന്നിന്റെ ചരിത്രവും വർത്തമാനവുമാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും. എന്നാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വേർതിരിച്ചെടുത്തിരുന്ന പഴയകാല ലഹരികളിൽ നിന്ന് ആധുനിക ലാബുകളിലെ രാസപ്രക്രിയകളിൽ രൂപം കൊള്ളുന്ന കൃത്രിമ മയക്കുമരുന്നുകളിലേക്കുള്ള മാറ്റം കേവലമൊരു വഴിത്തിരിവല്ല, അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു മഹാവിപത്താണ്. കഞ്ചാവിൻ്റെ ഇലകളിൽ നിന്നും പോപ്പി ചെടിയുടെ കറയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് MDMA പോലുള്ള അതിമാരക രാസവസ്തുക്കളിൽ എത്തി നിൽക്കുന്ന ലഹരിയുടെ ഈ പരിണാമം ഒരു തലമുറയെ തന്നെ നിശബ്ദമായി വിഴുങ്ങുകയാണ്. ഈ വിപത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഇതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ശാസ്ത്രീയ വശങ്ങളും കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ വിനോദത്തിനോ ആനന്ദത്തിനോ വേണ്ടിയായിരുന്നില്ല. അത് ഗോത്ര സംസ്കാരങ്ങളുടെ ആചാരങ്ങളുമായും പ്രാചീന വൈദ്യശാസ്ത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. BC 3000 മുമ്പ് തന്നെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ കഫീൻ അടങ്ങിയ ഇലകളും പോപ്പി ചെടികളും ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകളുണ്ട്. പ്രാചീന സുമേറിയക്കാർ പോപ്പി ചെടിയെ വിളിച്ചിരുന്നത് ആനന്ദത്തിൻ്റെ ചെടി എന്നായിരുന്നു. പ്രാചീന ഈജിപ്തിലും ചൈനയിലും കഞ്ചാവും കറുപ്പും ശസ്ത്രക്രിയകൾക്കും കഠിനമായ ശാരീരിക വേദനകൾ കുറയ്ക്കാനുമുള്ള പ്രധാന ഔഷധവുമായിട്ടാണ് അന്നത്തെ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ വഴിത്തിരിവോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. 1804 ജർമ്മൻ ഫാർമസിസ്റ്റായ ഫ്രീഡ്രിച്ച് സെർത്തുർങ് കറുപ്പിൽ നിന്ന് മോർഫിൻ വേർതിരിച്ചെടുത്തു. പിന്നീട് മോർഫിൻ്റെ കടുത്ത അഡിക്ഷൻ മാറ്റാനുള്ള മരുന്നെന്ന വ്യാജേന 1800-കളുടെ ഒടുവിൽ ശാസ്ത്രലോകം വികസിപ്പിച്ചെടുത്തതാണ് ഹെറോയിൻ. എന്നാൽ അത് മോർഫിനേക്കാൾ 10 മടങ്ങ് മാരകമായ അഡിക്ഷനിലേക്കാണ് മനുഷ്യനെ നയിച്ചത്. ലഹരിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും എന്നാൽ ലജ്ജാകരവുമായ അധ്യായം എഴുതി ചേർത്തത് പാശ്ചാത്യ അധിനിവേശ ശക്തികളാണ്. കേവലം ഒരു വ്യക്തിഗത ദുശീലമെന്ന നിലയിൽ നിന്ന് ഒരു വലിയ ജനതയെ ആകെ അടിമപ്പെടുത്താനും കോളനികൾ പിടിച്ചെടുക്കാനും സാമ്രാജ്യത്വ ശക്തികൾ മയക്കുമരുന്നിനെ ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 19-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നടന്ന കറുപ്പ് യുദ്ധങ്ങൾ അഥവാ ഓപ്പിയം വാർ. ബ്രിട്ടീഷുകാർക്ക് ചൈനയിൽ നിന്ന് തേയിലയും പട്ടും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യണമായിരുന്നു. എന്നാൽ പകരമായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചൈനീസ് ചക്രവർത്തി വിസമ്മതിച്ചു. ഇതിന് പകരമായി ചൈനയുടെ സമ്പത്ത് ചോർത്താൻ ബ്രിട്ടൻ കണ്ടെത്തിയ കുറുക്കു വഴിയായിരുന്നു കറുപ്പ് കള്ളക്കടത്ത്. ഇന്ത്യയിൽ വൻതോതിൽ കറുപ്പ് കൃഷി ചെയ്ത് അവർ അത് ചൈനയിലേക്ക് കടത്തി. ചൈനയിലെ യുവതലമുറയെ കറുപ്പിനെ അടിമയാക്കി മാറ്റി. ഒരു രാജ്യം മുഴുവൻ ലഹരിയിൽ മയങ്ങിക്കിടന്നപ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. എന്നാൽ ഈ സാമ്രാജ്യത്തെ ചതിക്കെതിരെ ചൈനയിലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നു. ലിൻ സിക്സ് എന്ന ചക്രവർത്തിയുടെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ അദ്ദേഹം ബ്രിട്ടീഷ് വ്യാപാരികളിൽ നിന്ന് പിടിച്ചെടുത്ത 200,000 കിലോഗ്രാം, അതായത് ഏകദേശം 20,000 പെട്ടികൾ കറുപ്പ് കടപ്പുറത്ത് വലിയ കുഴികളെടുത്ത് വെള്ളവും ഉപ്പും കുമ്മായവും ചേർത്ത് രാസപ്രക്രിയയിലൂടെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. 1839 ജൂൺ 26 ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആ ലഹരി വിരുദ്ധ പോരാട്ടം നടന്നത്. സ്വന്തം ജനതയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ ലിങ്സിക്സ് നടത്തിയ ആ ധീരമായ ഇടപെടലിൻ്റെ ഓർമ്മ പുതുക്കാനും ലഹരിക്കെതിരെയുള്ള ആഗോള പ്രതിരോധം ശക്തമാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ പിന്നീട് ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ സംഭവത്തോടെയാണ് 1st കറുപ്പ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ആധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മുന്നിൽ ലഹരി ബാധിച്ച് വീര്യം ചോർന്ന ചൈന പരാജയപ്പെട്ടു. തുടർന്ന് ഒപ്പുവെച്ച നാൻകിൻ ഉടമ്പടി പ്രകാരമാണ് ചൈനയ്ക്ക് ഹോങ്കോങ് ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വന്നതും 5 പ്രധാന തുറമുഖങ്ങൾ ബ്രിട്ടീഷ് കച്ചവടത്തിനായി തുറന്നു കൊടുക്കേണ്ടി വന്നതും. പിന്നീട് 1856 നടന്ന 2nd കറുപ്പ് യുദ്ധത്തോടെ ചൈനയിൽ കറുപ്പ് കച്ചവടം നിയമവിധേയമാക്കാൻ ചൈനീസ് സർക്കാർ നിർബന്ധിതരായി. ഒരു ജനതയെ ആയുധം കൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ലഹരി നൽകി അവരുടെ ചിന്താശേഷിയും പ്രതിരോധ വീര്യവും തകർക്കാമെന്ന് സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത കറുത്ത ചരിത്രമാണിത്. ഇന്ന് ലോകത്തെയും നമ്മുടെ കൊച്ചു കേരളത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നത് കൃഷിയിടങ്ങളിൽ നിന്നല്ലാതെ ഇരുണ്ട ലാബുകളിൽ മാരക രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്ന കൃത്രിമ മയക്കുമരുന്നുകളാണ്. ഇതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ന് പാർട്ടി ഡ്രഗ് എന്നും മെത്ത് എന്നും ഐസ് എന്നുമൊക്കെ അറിയപ്പെടുന്ന MDMA. 1912 മെർക് എന്ന പ്രമുഖ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് രക്തസ്രാവം തടയുന്നതിനുള്ള ഒരു മരുന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾക്കിടെ അബദ്ധത്തിൽ ആദ്യമായി MDMA നിർമ്മിക്കുന്നത്. പിന്നീട് അമേരിക്കൻ സൈന്യം ഈ സൈനികരിൽ, അതായത് അവരുടെ സൈനികരിൽ മാനസിക പരീക്ഷണങ്ങൾക്കായി ഇത് ഉപയോഗിച്ചു. 1970 ചില മനഃശാസ്ത്രജ്ഞർ രോഗികളിലെ വിഷാദം മാറ്റാൻ ഇത് ഔഷധമായി ഉപയോഗിച്ചെങ്കിലും ഇതിൻ്റെ മാരകമായ ദുരുപയോഗം അഡിക്ഷനും തിരിച്ചറിഞ്ഞതോടെ 1985 ലോകവ്യാപകമായി തന്നെ ഇത് പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു. കഞ്ചാവോ കറുപ്പോ പോലെ പ്രകൃതിയിൽ വളരുന്ന ചെടികളല്ല MDMA സ്രോതസ്. സഫ്രോൾ പോലുള്ള പ്രകൃതിദത്ത എണ്ണകളിൽ നിന്നോ അല്ലെങ്കിൽ വിപണിയിൽ എളുപ്പം ലഭ്യമാകുന്ന മറ്റ് പ്രകൃതി രാസവസ്തുക്കളിൽ നിന്നോ സങ്കീർണമായ രാസപ്രക്രിയയിലൂടെയാണ് അധോലോക ലാബുകളിൽ MDMA നിർമ്മിക്കുന്നത്. വീര്യം കൂട്ടാനായി ഇതിൽ ഒട്ടനവധി വിഷങ്ങളും ചേർക്കുന്നുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഇവ ശരീരത്തിലെ സെറോട്ടോണിൻ, ഡോപ്പോമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഒരേ സമയം അമിതമായി ഉത്തേജിപ്പിക്കുന്നു. സാധാരണക്കാരന് വർഷങ്ങൾ കൊണ്ട് കിട്ടുന്ന ഡോപ്പോമിൻ മിനിറ്റുകൾക്കുള്ളിൽ തലച്ചോറിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഉപയോക്താവിന് അതിരുകടന്ന സന്തോഷവും ഊർജവും പെട്ടെന്ന് അനുഭവപ്പെടുന്നു. എന്നാൽ ലഹരി ഇറങ്ങുമ്പോൾ തലച്ചോറ് പൂർണ്ണമായും ശൂന്യമാവുകയും കടുത്ത വിഷാദം, നഷ്ടബോധം, അതുപോലെ തന്നെ അക്രമവാസന എന്നിവയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. ലഹരി വിരുദ്ധ ചർച്ചകളിൽ മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒരേ രീതിയിലാണ് പലരും വിലയിരുത്താറുള്ളത്. എന്നാൽ ഇവ ശരീരത്തെ ബാധിക്കുന്ന രീതിയിലും ഇവയുടെ സാമൂഹ്യ നിയമപരമായ തലങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ധാന്യങ്ങളോ പഴങ്ങളോ പ്രകൃതിദത്തമായി പുളിപ്പിച്ചുണ്ടാക്കുന്ന പ്രക്രിയയിലൂടെയാണ് മദ്യമുണ്ടാകുന്നത്. എന്നാൽ മയക്കുമരുന്നുകൾ മാരകമായ രാസവസ്തുക്കൾ കൃത്രിമമായി കൂട്ടിക്കലർത്തി ലാബുകളിൽ നിർമ്മിക്കുന്നവയാണ്. ഒരാൾ കടുത്ത മദ്യപാനിയാകാൻ സാധാരണയായി മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. എന്നാൽ കൃത്രിമ മയക്കുമരുന്നുകളുടെ ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ തലച്ചോറിനെ പൂർണ്ണമായും അടിമപ്പെടുത്താൻ അവയ്ക്ക് കഴിയും. മദ്യം പ്രധാനമായും ലിവർ സിറോസ് പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുമെങ്കിലും അതിന് ദീർഘകാലത്തെ ഉപയോഗം വേണം. എന്നാൽ രാസലഹരികളിൽ ചെറിയൊരു അളവിലെ വ്യത്യാസം പോലും പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിനും തൽക്ഷണ മരണത്തിനും കാരണമാകും. മാനസികമായി നോക്കിയാൽ മദ്യം തലച്ചോറിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മയക്കുമരുന്നുകൾ നാഡീവ്യൂഹങ്ങളെ അമിതമായി ഉത്തേജിപ്പിക്കുകയും നാഡീകോശങ്ങളെ കരിച്ചു കളയുകയും ചെയ്യുന്നു. നിയമപരമായി നോക്കിയാൽ മദ്യം സർക്കാരിന്റെ കർശനമായ നിയന്ത്രണങ്ങളോടെ നിയമവിധേയമായിട്ടാണ് വിൽക്കപ്പെടുന്നതെങ്കിലും അതും വർജിക്കേണ്ടത് തന്നെയാണ്. മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും പക്ഷേ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുള്ള കഠിന ശിക്ഷയാണ് ലഭിക്കുന്നത്. മദ്യപാനം ഉണ്ടാക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങൾ ചെറുതല്ലെങ്കിൽ പോലും ഇന്നത്തെ ന്യൂജൻ രാസലഹരികൾ ഒരു തലമുറയെ തന്നെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ശേഷിയുള്ളവയാണ്. മുൻകാലങ്ങളിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നവർക്ക് അതിന്റെ ഗന്ധവും പുകയും കാരണം പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കെമിക്കൽ ലഹരികൾക്ക് ഗന്ധമില്ല, രൂപമില്ല. ചെറിയൊരു തരി നാവിനടിയിൽ വെച്ചോ മൂക്കിലൂടെ വലിച്ച് സ്നഫ് ചെയ്തോ ഉപയോഗിക്കാമെന്നതിനാൽ ഇത് തിരിച്ചറിയുക അത്ര എളുപ്പവുമല്ല. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ ശൃംഖല ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ചൈനയെ തകർക്കാൻ കറുപ്പ് ഉപയോഗിച്ചിരുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായ യുവതലമുറയെ തകർക്കാൻ ഇന്ന് രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയകൾ കെമിക്കൽ ലഹരികളെയാണ് ആയുധമാക്കുന്നത്. കേവലം താൽക്കാലികമായ ഭ്രമത്തിന് പുറകെ പോകുന്ന യുവത്വം തിരിച്ചറിയേണ്ടത് നിങ്ങൾ പണയം വയ്ക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജീവനും മാതാപിതാക്കളുടെ കണ്ണീരുമാണെന്നാണ്. കേവലം ഒരു പോലീസ് നടപടി കൊണ്ട് മാത്രം മയക്കുമരുന്ന് എന്ന ഈ വിപത്തിനെ തുടച്ചു നീക്കാനാകില്ല. വീടുകളിൽ മാതാപിതാക്കൾ മക്കളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം. പത്രമാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും വിട്ടുവീഴ്ചയില്ലാത്ത ബോധവൽക്കരണമായി മുന്നോട്ട് വരണം. നാളത്തെ വാഗ്ദാനങ്ങളാകേണ്ട ഒരു തലമുറയെ ജീവനറ്റ ശവങ്ങളാക്കി മാറ്റാൻ നാം അനുവദിച്ചുകൂടാ. ജൂൺ 26 വെറും ഒരു ദിനാചരണം മാത്രമായി ഒതുക്കാതെ ലഹരിയുടെ വേരുകൾ അറുത്തെറിയാൻ നാടൊന്നാകെ കൈകോർക്കേണ്ട സമയം കൂടിയാണ്. താൽക്കാലിക ആനന്ദത്തിൻ്റെ ഇരുണ്ട വഴികളല്ല ജീവിതത്തിൻ്റെ വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഇന്ന് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായി ഈ പറയുന്ന 10 കാര്യങ്ങളാണ്. ആദ്യമായി പറയേണ്ടത് കുടുംബാന്തരീക്ഷമാണ്. മാതാപിതാക്കൾ തമ്മിലും ബന്ധുക്കളുമായിട്ടുള്ള കശപിശകൾ, അതുപോലെ വിവാഹമോചനം, ഒരു രക്ഷകർത്താവ് മാത്രമാകുക, ചില വീടുകളിൽ മതപരമായ പഠനത്തിന് അമിത പ്രാധാന്യം നൽകുക, ഇവയിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചില കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോക്കം പോയേക്കാം. അടുത്തതായി ചുറ്റുപാടുകളുടെ സമ്മർദ്ദമാണ്. പഠനത്തിന് സഹായകരമായ സാഹചര്യങ്ങളും പഠനത്തിന് താല്പര്യമുള്ള കൂട്ടുകാരുമുണ്ടെങ്കിൽ പഠനത്തെ ഏറെ സഹായിക്കും. ഇനി മറ്റൊന്ന് വിദ്യാലയത്തിലെ അന്തരീക്ഷമാണ്. സ്കൂളുകളിലേക്കുള്ള നീണ്ട യാത്ര, അത് ബസ്സിലായാലും അല്ലെങ്കിലും, അതുപോലെ ക്ലാസ് കഴിഞ്ഞുള്ള ട്യൂഷനുകൾ കുട്ടിയെ ഏറെ ക്ഷീണിതനാക്കും. അധ്യാപകരുടെ സ്നേഹരാഹിത്യവും പ്രശ്നമാണ്. കൂട്ടുകാരുടെ ദുശീലങ്ങളും പഠന താല്പര്യത്തെ ഏറെ ബാധിച്ചെന്ന് വന്നേക്കാം. ഇനി പറയാനുള്ളത് ശാരീരിക വൈകല്യങ്ങളാണ്. അതുപോലെ രോഗാവസ്ഥകളും, നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥകൾ കുട്ടിയുടെ പഠനത്തിന്റെ താല്പര്യത്തെ കുറച്ചേക്കാം. ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ കാഴ്ചക്കുറവും കേൾവിക്കുറവും പഠനത്തെ ഏറെ ബാധിക്കും. ഇവ കുട്ടികൾക്കോ രക്ഷകർത്താക്കളോ തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നും വരില്ല. ഇതൊക്കെ രക്ഷകർത്താക്കൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി പറയാനുള്ളത് വൈകാരികമായ അവരെ അലട്ടുന്ന ചില കാര്യങ്ങളാണ്. അടുത്ത ബന്ധുവിന്റെ മരണം, പീഡനങ്ങൾ മൂലമുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങൾ വിഷാദത്തിനും പഠന പിന്നോക്കാവസ്ഥയ്ക്കും ഒക്കെ കാരണമാണ്. ഇനി പറയാനുള്ളത് അമിത വികൃതിയാണ്. ചില കുട്ടികളിൽ അമിത വികൃതി കാണാം. അതായത് ADHD ഉള്ള കുട്ടികളുണ്ട്. അമിത വികൃതിയും ശ്രദ്ധക്കുറവിനും ഇത് ഇടയാക്കാം. പക്ഷേ ഈ കുട്ടി ബുദ്ധിപരമായി മുന്നിലായിരിക്കും, പക്ഷേ പഠനത്തിൽ പിന്നോക്കമായി പോയേക്കാം. അതിന് ചില വഴികളുണ്ട്, അത് രക്ഷകർത്താക്കൾ തിരിച്ചറിയണം. അടുത്തതായി പറയാനുള്ളത് കോണ്ടക്ട് ഡിസോർഡർ. അത് എങ്ങനെ തിരിച്ചറിയാവുന്നല്ലേ? മറ്റു കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും ഉപദ്രവിക്കുക, കള്ളം പറയുക, സ്കൂളിൽ പോകാൻ മടി കാണിക്കുക എന്നീ പെരുമാറ്റ വൈകല്യം ശ്രദ്ധയിൽപ്പെട്ടാൽ പഠനത്തിൽ താല്പര്യം ഉണ്ടാകില്ല. ഇത് രക്ഷകർത്താക്കൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നതാണ്. മറ്റു ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കാവസ്ഥയായി പോകാം. എത്ര സമയമെടുത്ത് പഠിച്ചാലും മനസ്സിലാക്കിയെടുക്കാൻ ഈ കുട്ടികൾ കഴിഞ്ഞത് വരില്ല. എഴുത്ത്, വായന, ഗണിതം എന്നിവ ഉൾപ്പെടെയുള്ള പഠന മാന്ദ്യം കൊണ്ട് പുറകോട്ട് പോയെന്നും വരാം. ചിലത് ചെയ്യാൻ താമസം എടുത്തെന്നും വരാം. ഇതെങ്ങനെയെന്ന് മനസ്സിലാണ്. ഇതല്ലാതെ മറ്റൊരു കൂട്ടം പഠനത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നുണ്ട്, അതാണ് ലേണിംഗ് ഡിസബിലിറ്റി. വായനയുമായി ബന്ധപ്പെട്ട ഡിസ്ലെക്സിയ, എഴുത്തുമായി ബന്ധപ്പെട്ട ഡിസ്ഗ്രാഫിയ, ഗണിതവുമായി ബന്ധപ്പെട്ട ഡിസ്കാൽക്കുലിയ, വേഗം, അകലം, ഭാരം എന്നിവയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ പ്രകടിപ്പിക്കുന്ന ഡിസ്പ്രാക്സിയ, ഇവയൊക്കെ ഉൾക്കൊണ്ട പഠന വൈകല്യം ഉണ്ട്. ഇത് പഠനത്തെ ഏറെ പുറകോട്ട് കൊണ്ടുപോയേക്കാം. ഇത് ഒരു 5 എത്തുന്നതിന് മുമ്പ് കുട്ടികളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് പരിഹാരം കാണണം. അല്ലെങ്കിൽ ക്ലാസുകൾ ഉയരുന്നതോടുകൂടി അവർക്ക് പഠനത്തിലുള്ള താല്പര്യം തന്നെ കുറഞ്ഞു പോയെന്ന് വന്നേക്കാം. അവർ പഠിക്കും, പക്ഷേ മാർക്കൊന്നും കിട്ടില്ല. ഇത് ആദ്യകാലത്താണെങ്കിൽ ഇതിനെ നേരിടാൻ കഴിയും, അതിനു വേണ്ട പരിഹാരം കണ്ടെത്താനും കഴിയും. കാലം കഴിയുന്നതോടും പരിഹരിക്കുന്നതിനുള്ള വഴി തന്നെ അടഞ്ഞു പോകും. അടുത്തതായി ഓരോ പ്രായത്തിലും എത്തിച്ചേരേണ്ട ചില പടവുകളുണ്ട്. പടവുകൾ എന്ന് പറഞ്ഞാൽ മാനസികമായ കഴിവുകൾ. അത് താമസിച്ച് മാത്രം എത്തിച്ചേരുമ്പോൾ അത് ബുദ്ധിമാന്ദ്യത്തിനും ഇടയാക്കിയേക്കാം. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുകൂടാതെ പല പല കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 20 കാര്യങ്ങൾ കുട്ടികളുടെ പഠനത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് തിരിച്ചറിയണം, രക്ഷകർത്താക്കൾ തിരിച്ചറിയണം, എങ്കിലേ നമ്മുടെ കുട്ടി പഠനത്തിൽ മുന്നോക്കം നിൽക്കുകയുള്ളൂ. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കുട്ടികളെ സ്കൂളിൽ വിടുന്നു, ട്യൂഷന് വിടുന്നു, അതോടുകൂടി എല്ലാം കഴിഞ്ഞോ എന്ന് വിചാരിക്കുകയാണ്. അതാണ് നമ്മുടെ കുട്ടികൾ പഠനത്തിൻ മുൻനിരയിലേക്ക് എത്താത്തതിൻ്റെ കാരണം. അത് ഇതറിയാവുന്ന ആളുകളുമായി ചർച്ച ചെയ്ത് അതിനപ്പോഴപ്പോൾ വേണ്ട നമ്മുടെ കുട്ടിക്ക് എന്താണ് പുറകിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി പരിഹാരം തേടണം. അല്ലാതെ ട്യൂഷന് വിടുന്നത് മാത്രമല്ല, മനസ്സുകൊണ്ട് അല്ലെ മനഃശാസ്ത്രപരമായ ഒരു പരിശോധന കൂടി നടത്തണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 പ്രഖ്യാപിക്കും. കോയിക്കൽ ഗവൺമെന്റ് HSSലെ പ്ലസ് ടു വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10:30 നടക്കും. നെടുമ്പനം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലേക്ക് കെയർ ഗിവർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായം 18-ന് 45-ന് മതി. യോഗ്യത SSLC, ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ, ഓക്സിലറി നഴ്സ്, മിഡ്വൈഫറി, വയോജന പരിപാലനത്തിൽ അനുഭവ പരിചയം എന്നിവയുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി ജൂലൈ 6. നെടുമ്പനം പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനങ്ങൾ, ജാഗ്രതാ സമിതി എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നേടിയ ബിരുദാനന്തര ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി ജൂലൈ 6. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് സംവിധാനമൊരുങ്ങി. സംശയ നിവാരണം, പരാതി സമർപ്പണം എന്നിവയ്ക്ക് കളക്ട്രേറ്റിൽ പരാതി സെൽ പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279473. ശാസ്താംകോട്ട കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗമായ വ്യക്തികൾ കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. തുടർന്ന് കൃഷിഭവനിലെത്തി വിവരങ്ങൾ അറിയിക്കണമെന്ന് ശാസ്താംകോട്ട കൃഷി ഓഫീസർ അറിയിച്ചു. ഇന്ന് ചേരാനിരുന്ന സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് 30 ഉച്ചയ്ക്ക് 2 മുൻ നിശ്ചയിച്ച സ്ഥലത്ത് ചേരുമെന്ന് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിജ്ഞാൻവാടികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് ഇന്ന് രാവിലെ 11 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1 ദൈർഘ്യമുള്ള ഫുഡ് പ്രൊട്ടക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC, പ്ലസ് ടു, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ചാത്തന്നൂർ സർക്കാർ ITI പ്രവേശനത്തിന് www.itiadmission.kerala.gov.in മുഖേന June 30 അപേക്ഷിക്കാം. എല്ലാ ട്രേഡുകളിലും 30% സീറ്റ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITIകളിൽ ഹാജരായി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. ASAP കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ ദൈർഘ്യം 9 പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9444778985 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 109 ഭാഗം. ഇന്ന് നമുക്ക് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള പാറക്കെട്ടുകളും പർവ്വത ശിഖരങ്ങളും ഉയർന്നിന്ന് പീഠഭൂമിയായി കുത്തനെ കിടക്കുന്ന മലഞ്ചെരുവിൽ ഏറ്റവും ഉയർന്ന ഭാഗം ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച്, അതായത് തീത്തുപ്പുന്ന ചിറകുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്ന ഡ്രാഗൻസ്ബർഗിലേക്ക് പോയ അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. കേൾക്കാൻ തൂക്കായി കിടക്കുന്ന അഗ്നിപർവ്വത പാറക്കെട്ടുകൾ, പാറ കൊണ്ടുള്ള പർവ്വത ശിഖരങ്ങൾ, തെക്കേ ആഫ്രിക്കയിലെ താഴ്ന്നു കിടക്കുന്ന തീരപ്രദേശത്തിൽ അലയടിക്കുന്ന തിരമാലയ്ക്ക് മുകളിലായി തലയുയർത്തി നിൽക്കുന്ന ഡ്രാഗൺ മൗണ്ടൻ, അതാണ് ഡ്രാഗൻസ്ബർഗ്. ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ചുറ്റളവിൽ പാറക്കെട്ടുകളും പർവ്വത മേഖലകളും പെട്ടെന്ന് ഉയർന്നു നിൽക്കുന്നു. ഉയർന്ന പീഠഭൂമിയുടെ തിട്ടകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ആകർഷണീയമായ പർവ്വത തടസ്സം വലിയ കുത്തനെ ചരിഞ്ഞുള്ള കീഴ്ക്കാന്തൂക്കായ മലഞ്ചരിവാണ്. ഇത് പീഠഭൂമിയുടെ കിഴക്കേ അറ്റത്തു നിന്നും തെക്കോട്ട് നീണ്ട് സിംബാബ്വിയൻ അതിർത്തി വരെ കിടക്കുന്നു. ഈ കുത്തനെ കിടക്കുന്ന മലഞ്ചെരുവിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ ഡ്രാഗൻസ്ബർഗ് അഥവാ ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച്, അതായത് തീതുപ്പുന്ന ചിറകുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്നു. തെക്കേ ആഫ്രിക്കയിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. പറക്കുന്ന തീതുപ്പുന്ന ഒരു ഉഗ്ര സർപ്പം ഇവിടുത്തെ ഒരു കൊടുമുടിയിൽ ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഡ്രാഗൺ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഐതിഹ്യം, ഇവിടുത്തെ മലമുകളിലുള്ള പാറകൾ തീതുപ്പുന്ന സർപ്പത്തിന്റെ പുറം വശം പോലെയുണ്ട്. അതുകൊണ്ടാണ് ഡ്രാഗൺ മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വൽ മുതൽ കേപ്പ് പ്രോവിൻസ് വരെ ഡ്രാഗൻസ്ബർഗ് പർവ്വതനിര വടക്കു നിന്നും തെക്കോട്ട് 1100 കിലോമീറ്റർ നീണ്ടു കിടക്കുകയും ഇതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കിടക്കുന്നത് ലെസോത്തോ എന്നൊരു സ്വതന്ത്ര രാഷ്ട്രം നാലുവശവും സൗത്ത് ആഫ്രിക്കയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ്. തെക്കേ ആഫ്രിക്കയിൽ വെച്ച് ഏറ്റവും വലുതും അതേപോലെ തന്നെ ഡ്രാഗൻസ്ബർഗ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ തബാന ടെൽനിയാനി 3842 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. തബാന ടെൽനിയാനി എന്നാൽ നൈസ് ലിറ്റിൽ മൗണ്ടൻ എന്നാണ്, അതായത് നല്ലൊരു കൊച്ചു പർവ്വതം. 3000 മീറ്റർ ഉയരത്തിൽ കൂടുതലുള്ള കൊടുമുടികൾ ഷാംപെയിൻ കാസൽ, അതായത് ഷാംപെയിൻ കൊട്ടാരം, ജയൻസ് കാസൽ ഭീമൻ കൊട്ടാരം, മൗണ്ടൻ ഓഫ് സ്പ്രിംഗ് അരുവികളുടെ പർവ്വതനിര എന്നിവയാണ്. മറ്റുള്ളവയ്ക്ക് ഇത്ര ഉയരമില്ല എങ്കിലും രസകരമായ പേരുകളുണ്ട്. കത്തീഡ്രൽ പീക്ക്, ദ പിരമിഡ്, ദ ബെൽ, ദ സെന്റിനൽ, ദ റൈനോ ഹോൺ

0: ഇത് ദശലക്ഷം വർഷങ്ങൾക്ക് പഴക്കമുള്ള പാറകളുമാണ്. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉരുകി മറിയുന്ന ഭൂമിക്കടിയിലെ ലാവ പാറയിലുള്ള വിടവൽ കുടി മുകളിലേക്ക് വരികയും സമാന്തര പാളികളായി തണുത്തുറയുകയും ചെയ്തു. ഇതിനു മുകളിലായി 1370 മീറ്റർ ഖനമുള്ള വലിയ ഒരു പീഠഭൂമി അഗ്നിപർവ്വത വിസ്ഫോടനത്തിൽ ഉണ്ടായി. പിന്നെ കാലാവസ്ഥയുടെ പ്രവർത്തന ഫലമായി മണ്ണൊലിപ്പുണ്ടായി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊല്ലത്തിൽ 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് ഇവിടെ. പീഠഭൂമിയുടെ മുകളിൽ നിന്നും വളരെ വലിയ നദികൾ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വീഴുന്നു. നീളം കുറഞ്ഞ നദികൾ ഒഴുകി കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വീഴുന്നു. അടുത്ത ദിവസം നമുക്ക് ചൂടുകാലത്ത് സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുകയും ഒരു മരീചിക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ലഗൂൺ ഓഫ് ദ ലാൻഡ് ഓഫ് പാം പനയുടെ നാട്ടിലെ തടാകം 100 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു ഉപ്പ് തടാകം സന്ദർശിക്കാം. അവിടുത്തെ വിസ്മയ കാഴ്ചകളെ പറ്റി കേൾക്കാം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ

0: ഗ്രാമങ്ങളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എംഎസ് ആണ്. വിളിക്കേണ്ട നമ്പർ 0444-293-1111. ഇനി മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-111. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് June 26th. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്.
2: ഹലോ,
1: ഓക്കെ, നോക്കട്ടെ. ഇതൊക്കെ വളർത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാ ഇത് സംസാരിക്കുന്നേ? ദക്ഷിത്താണോ? ഓക്കെ ദക്ഷിത്, ഇന്ന് ആർക്കാ മോനെ ആശംസ പറയുന്നേ? അച്ഛന്റെ ബർത്ത്ഡേ ആണോ? വെറുതെ ഒരു ആശംസ പറയാൻ വിളിച്ചാണോ അച്ഛന്? ആ ഓ ശരി ശരി, അച്ഛന്റെ പേരെന്താ? അപ്പൊ അച്ഛൻ ആശംസകൾ കേട്ടോ. ഓക്കെ ദക്ഷിത്, വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
3: ഹലോ, നമസ്കാരം. ശ്രീലക്ഷ്മി
1: നമസ്കാരം, ഇത് ആരാണ്? പറയും മായ ചേച്ചി, ആർക്കാണ് ആശംസ?
3: ഇന്നലെ പുല്ലിച്ചെറിഞ്ഞ് വിളിച്ച ചിന്നുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് ഡിലേറ്റിയും ബർത്ത്ഡേ ആശംസകളും നേരുന്നു. ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും ബർത്ത്ഡേ ശ്രീലക്ഷ്മിക്ക് ഒരു നല്ല പുലരിയും നേരുന്നു.
1: താങ്ക് യു ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ
4: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ പള്ളിമുക്കിൽ നിന്ന് ഗീത ചേച്ചിയാ.
1: ഗീത ചേച്ചി, എന്തൊക്കെയുണ്ട് ഗീത ചേച്ചി വിശേഷം?
4: ഇന്ന് എന്റെ അനിയത്തിയുടെ മകൾ ഹരിതക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഒരു വിശ്വാസം പറയാൻ വിളിച്ചതാ. പറയട്ടെ?
1: പറഞ്ഞു.
4: എന്റെ ഹരിതക്കുട്ടിക്ക് വല്യമ്മച്ചിയുടെയും കുടുംബത്തിന്റെയും 100 ബർത്ത്ഡേ ആശംസകളും എന്റെ മോള് ദീർഘായുസോടെ ഒരുപാട് നാള് ജീവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു.
1: സന്തോഷം ചേച്ചി വിളിച്ചതിൽ. വീണ്ടും നമുക്ക് അടുത്തൊരു കോളിലേക്ക് വാപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0444-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. ഓക്കെ, നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇത് ശുഭയാണ്.
1: ശുഭ ചേച്ചി, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ.
5: ആ കോഴിക്കുന്ന് വിളിക്കാം.
1: റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേക്കൂ.
5: ആ എന്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു.
1: ആ മോളുടെ പേരെന്താ?
5: എന്റെ മോളെ പേര് ഐശ്വര്യ എന്നാണ്.
1: ടെൻഷൻ വേണ്ട കേട്ടോ, സാവകാശം പറഞ്ഞോളൂ. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ സാവകാശം
5: പറഞ്ഞോളൂ.
1: ചേച്ചി ഐശ്വര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
5: ഓക്കെ താങ്ക്.
1: ഓക്കെ ചേച്ചി വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണെന്ന് നോക്കട്ടെ. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: ഞാൻ ഐസ ഉമ്മയാണ്.
1: പറഞ്ഞു. മാർക്ക് ആശംസ.
5: ബാലക്കൂട്ടത്തിൽ നിന്ന് അലുവ കമ്പനിയുടെ അടുത്തുനിന്ന് വിളിക്കുന്ന.
1: ഓക്കെ.
5: പിന്നെ എന്റെ മോള് വിവാഹ വർഷമായിരുന്നു ഇന്നലെ.
1: ഓക്കെ.
5: പിന്നെ 26 വർഷമായി.
1: ഓക്കെ.
5: അതിന് ഒരു 100 ആശംസകൾ മോളും കൂടെ പറയാം.
1: ഓക്കെ, പേര് പറയൂ രണ്ടുപേരുടെയും.
5: ആ രണ്ടുപേരും ഷീജ നസീർ.
1: 26 വിവാഹ വാർഷികം ആഘോഷിച്ച ഷീജ നസീർ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ വിവാഹ വാർഷിക ആശംസകൾ.
5: ഓക്കെ,
1: സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, മറ്റൊരു കോളുണ്ട്, നോക്കട്ടെ. ഹലോ
6: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഞാനിത് കൊല്ലത്തുന്നില്ലതെയാണേ വിളിക്കുന്നേ.
1: പറയൂ ചേച്ചി, ആർക്കാണ് ആശംസ?
2: ഇന്ന് എന്റെ മകള് ഹരിതയുടെ പിറന്ന ഡേറ്റ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. അവൾക്ക് റേഡിയോ ബെൻസീർ വഴി നല്ലൊരു ആശംസ നേരണം.
1: ഓക്കെ, ഹരിതയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിന്റെ ഒരു 1000 ജന്മദിന ആശംസകൾ.
2: ഓക്കെ, താങ്ക് യു.
1: ലത ചേച്ചിക്ക് പറയണ്ടേ?
2: ആ
1: പറഞ്ഞു. ഹലോ. ഓക്കെ, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
6: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
1: ഇത് ആരാണ്?
6: കൊല്ലത്തുനിന്ന് ബർത്ത്ഡേ പറയാനാ. മുഹമ്മദ് ഐവിൻ.
1: മുഹമ്മദ് ഐവിൻ. ഓക്കെ,
6: ഞായറാഴ്ച ബർത്ത്ഡേ ആണ്.
1: ശരി,
6: നൂറ് നൂറ് ആശംസകൾ.
1: ഓക്കെ മുഹമ്മദ് ഐവിൻ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും നൂറ് നൂറ് ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളുണ്ട്. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഞാൻ മയ്യനാട് നിന്നും ചിത്രലേഖയാണ്.
1: ചിത്രലേഖ.
7: കൊച്ചുമകൾ വൈകിയുടെ ബർത്ത്ഡേ ആണ്.
1: ഓക്കെ ഓക്കെ. ഒരായിരം ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോൾ ഉണ്ട്. ഹലോ.
8: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
8: എന്റെ പേര് മുരുകൻ.
1: പറയൂ മുരുക.
8: ഇന്ന് ബർത്ത്ഡേ ആവശ്യിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
1: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. കോൾ ഉണ്ട്. ഹലോ. ഹലോ
9: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
9: ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
1: ഇതാരായത്?
9: അംബികയാണ്. പുന്നമോട്ട് എന്ന കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്.
1: കൊച്ചുമോന്റെ പേരെന്താ?
9: ആയിഷ്. ആയിഷ്.
1: ആയിഷ്.
9: വീട്ടിൽ വിളിക്കുന്നത് കണ്ണൻ.
1: കണ്ണൻ എന്ന ആയിഷിന് എത്ര വയസ്സായി?
9: കണ്ണൻ എന്ന 10 വയസ്സ്.
1: 10 വയസ്സായി. ഓക്കെ, അപ്പൊ ആശംസ പറഞ്ഞു കേട്ടോ.
9: ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ കുട്ട.
1: ഓക്കെ, കണ്ണൻ എന്ന ആയിഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിന്റെ 1000 ജന്മദിനാശംസകൾ. അംബിക ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ ഹലോ ഹലോ ഹലോ
10: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
10: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
10: ഹലോ.
1: അയ്യോ, എനിക്കൊരു ഗുഡ് മോർണിംഗ് തന്നെ ആരുമില്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ?
10: കേൾക്കാം.
1: പേര് പറയും.
10: ഐശ്വര്യ.
1: ഐശ്വര്യ, ഇന്ന് ആർക്കാണ് ആശംസ?
10: അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി.
1: അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ആശംസ പറഞ്ഞോളൂ ഐശ്വര്യ.
10: അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
1: ഓക്കെ, അച്ഛന്റെ അമ്മയുടെ പേര് പറയൂ.
10: ശുഭ പത്മകുമാർ.
1: ശുഭ പത്മകുമാർ. രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ വിവാഹവാർഷിക ആശംസകൾ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാമാരാണെന്ന്. ഹലോ.
11: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
1: ആരാണ്?
11: അരുണിമ.
1: ഓക്കെ, പറയൂ, ആർക്കാണ് ആശംസ?
11: എന്റെ കൊച്ചിന് അമൽദേവന്.
1: ഓക്കെ, അമൽദേവിന്റെ ബർത്ത്ഡേ ആണോ? എത്ര വയസ്സായി ഇന്ന് അമൽദേവിന്? അഞ്ചു മാസോ? ബർത്ത്ഡേ ആയില്ല. ഓക്കെ, സന്തോഷം കേട്ടോ വിളിച്ചതില്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഗ്രീറ്റിംഗ്സ് ടൈം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
12: ഇന്നല്ലോ പൂത്തിരുനാൾ, മകം പിറന്നൊരു മങ്ങ

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. സമയം 8 കഴിഞ്ഞ് 46:36 ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0474293111. മെസ്സേജ് അയക്കാൻ ഇനി കുറച്ച് സമയമുണ്ട്, മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ. ഓക്കെ, കോൾ കട്ടായി പോയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി മറ്റൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനേ 9 സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ, ഹലോ,
9: ഹലോ.
8: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ ബിന്ദുജ മുഖത്തല.
8: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
9: എന്റെ മാമന്റെ മോളെ ബർത്ത്ഡേ, കീർത്തന.
8: കീർത്തനയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
9: ഹാപ്പി ബർത്ത്ഡേ കീക്കി.
8: കീക്കി, ഓക്കെ. കീർത്തനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇന്നത്തെ ദിവസം ആശംസകളൊക്കെ പറയുവാനായിട്ട്. ഓക്കെ, അതോടൊപ്പം മെസ്സേജ് അയക്കാനും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മെസ്സേജ് വായിച്ചോളൂ കേട്ടോ. 8:50 ശേഷം നമുക്ക് മെസ്സേജ് ഒക്കെ വായിക്കാം. ഇപ്പോൾ അടുത്തൊരു കോളുണ്ട്. ഹലോ, ഹലോ,
9: ഹലോ,
8: ഹലോ. ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്, ഞാനിത് കണ്ണൂരിൽ നിന്ന് ലക്ഷ്മിയാണേ വിളിക്കുന്നത്. ഇന്ന് ഹരിത കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അവക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചേച്ചിയായ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് റേഡിയോ ബെൻസിർ വഴി അവക്കൊരു ആശംസ നേരണം.
8: ആശംസകൾ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
10: ഹലോ,
8: ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ആ, പേര് പറയോ?
10: എന്റെ പേര് ദേവതി, കടപ്പാക്കടന്ന് വിളിക്കുവാ.
8: ശരി, ആർക്കാണ് ആശംസ?
10: ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
8: ശരി,
10: ചേച്ചിയുടെ മോന്റെ പേര് ശ്രീഹരി എന്ന.
8: ഓക്കെ, ശ്രീഹരിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിനാശംസകൾ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ,
11: ഹലോ.
8: ആ, ഗുഡ് മോർണിംഗ്.
11: ഹലോ,
8: പേര് പറഞ്ഞോളൂ, പേര് പറയൂ.
11: ഹലോ, ഞാൻ സുമയാണ്, ആലുംമൂട്.
2: എന്റെ മോക്കളുടെ മക്കള് മേധാ മഹാലക്ഷ്മി ഒരു വയസ്സ് കഴിഞ്ഞ് 2nd
12: ഓക്കെ
2: 14th മാധവ് മഹാദേവ് അയാൾക്ക് 4 കഴിഞ്ഞ് രണ്ടുപേർക്കും ജന്മദിനാശംസകൾ പറയണം.
12: ഓക്കെ, പേര് രണ്ടുപേരുടെ ഒന്നുകൂടെ പറയോ. മാധവ്,
2: മാധവ് മഹാദേവ്, മേധാ മഹാലക്ഷ്മി.
12: മേധാ,
2: മേധാ,
12: മേധാ മഹാലക്ഷ്മി.
2: ആ
12: മാധവ് മഹാദേവ്. ഓ, നല്ല പേരാണല്ലോ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതില്. ഓ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം കൃത്യം 8:50, അതായത് നമ്മുടെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ മെസ്സേജ് വായിക്കാനുള്ള സമയമാണ്. ഞാനിപ്പോ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. എല്ലാവർക്കും ആശംസകൾ. കിലാബുദ്ദീൻ ചേട്ടൻ പോളയത്തോട് നിന്നാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് ഉഷയമ്മയുടെയാണ്. ഉഷാശിവൻ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, എല്ലാവർക്കും മുഹറം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. മുഹമ്മദ് റാഫി വിഷ് എ ബ്യൂട്ടിഫുൾ ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഷെമീറ ഉമയനല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം ഓക്കെ, അപ്പോൾ മുഹമ്മദ് റാഫിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കൻ്റെയും 1000 ജന്മദിനാശംസകൾ. ഓക്കെ, അടുത്ത മെസ്സേജ്, അടിയശ്രീ, ഇന്നലെ ജന്മദിനം ആഘോഷിച്ച ഇന്ദു ശരത്തിനും പൊന്നുകുട്ടിയുടെ അമ്മ ചിന്നുവിനും ഒരുപാട് സ്നേഹം നിറച്ച് ജന്മദിനാശംസകൾ. പിന്നെ അരുണിമയുടെ കുഞ്ഞുവാവയ്ക്ക് ഒരുപാട് അനുഗ്രഹ ആശംസകൾ. നേരത്തെ അരുണിമ എപ്പോഴും ഗ്രീറ്റിംഗ്സിൽ വിളിക്കുമായിരുന്നു. ഓക്കെ, ശ്രീക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വയനാട്ടിൽ നിന്നും നൂർജാൻ ചേച്ചിയാണ് കേട്ടോ ആശംസ അറിയിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും മുഹറം ദിന ആശംസകളും നൂർജാൻ ചേച്ചി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പോൾ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും അരുണിമ എന്ന കുഞ്ഞുവാവയ്ക്കും അതോടൊപ്പം തന്നെ ചിന്നുവിന്, ഇന്ദുശാരത്തിന് എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികൻ്റെയും ജന്മദിനാശംസകൾ. ഓക്കെ, ഇപ്പോൾ സന്തോഷം. അടുത്തത് ഓക്കെ, ലതിക ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. ഓക്കെ, അത് എനിക്കിങ്ങനെ ശ്രീ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. സന്തോഷം ചേച്ചി കേട്ടോ മെസ്സേജ് അയച്ചതിൽ. അപ്പോൾ ഓക്കെ, അങ്ങനെ എല്ലാ മെസ്സേജുകളും വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. മെസ്സേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മെസ്സേജ് അയക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ വിളിക്കുവാനുള്ള സമയമേ ഉള്ളൂ. കുറച്ച് സമയമുണ്ട്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 9 സമയമുണ്ട് നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കാൻ നമ്പർ 0474-293-1111.

ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇനി കുറച്ച് സമയമുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കാൻ നമ്പർ 0742931111 കോളിലേക്ക് പോവാണ്. നോക്കാമാരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിനാശംസകൾ.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: കൊല്ലം ജില്ലയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും മഴ വന്നതോടെ വ്യാപകമാകുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 300 പേർക്ക് ഡെങ്കിപ്പനിയും 250-ലേറെ പേർക്ക് ഹൈപ്പറൈറ്റിസ് എയും, അതായത് മഞ്ഞപ്പിത്തവും, സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പറയുന്നത്. മയ്യനാട് മേഖലയിൽ മാത്രം 100 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതായി പറയുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് 2 പേർ മരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ മേലില, കടയ്ക്കൽ, ഒറ്റങ്കര, ചിതറ, മുണ്ടയ്ക്കൽ, മൈനാഗപ്പള്ളി തുടങ്ങിയ പ്രദേശത്താണ് നിലവിൽ രോഗവ്യാപനം കൂടുതലായി കാണുന്നത്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെയും ശക്തികുളങ്ങര, തൃക്കോവിൽവട്ടം, പാലത്തറ മേഖലകളിലെയും സ്ഥിതി പ്രത്യേകമായി ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും രോഗവ്യാപനമുണ്ട്. പകൽ സമയം കടിക്കുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. അതുകൊണ്ട് പകൽ സമയം കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ കുറഞ്ഞ അളവിലുള്ള ശുദ്ധജലത്തിൽ പോലും ഈ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. ഇടവിട്ട് പെയ്യുന്ന മഴയും വിവിധ ഭാഗങ്ങളിലായി വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുക് വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമാണ്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 250-ലേറെ മഞ്ഞപ്പിത്ത കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മയ്യനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലെ 5, 6, 7 വാർഡിലാണ് നിലവിൽ രോഗവ്യാപനം കൂടുതലായി കണ്ടത്. ഈ പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുതോറുമുള്ള പരിശോധനയും ബോധവൽക്കരണവും നടന്നുവരുന്നു.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഡേം. Dame.
1: Dame is spelled as D A M E.
2: This is a noun. Historically, it refers to a woman of rank or authority. In modern usage, it denotes a confident and stylish woman. മലയാളത്തിൽ കുലീന, പ്രൗഢ, ഉന്നത നിലയിലുള്ള സ്ത്രീ.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
2: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രശസ്തമായ ഒരു മലനിരയെ കുറിച്ചാണ്. ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കാണപ്പെടുന്ന ഒരു മലനിര. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രാം സ്റ്റോക്കറുടെ കൃതിയിൽ ലോകമെമ്പാടും ആളുകളാൽ വായിക്കപ്പെട്ട ഒരു മലനിരയെ കുറിച്ച് കൂടിയാണ് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഒരു കാലത്ത് ലോക ജനതയെ തന്നെ പിടിച്ചു നിർത്തിയ ഒരു കഥ. ആ കഥയിലുടനീളം കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ കേട്ടുവന്നിരുന്ന ഒരു മലനിര. ആ മലനിരയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. പണ്ടുകാലത്ത് ആ പുസ്തകം വായിച്ച എല്ലാവർക്കും ഈ മലനിരയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഈ മലനിരയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലനിരയുടെ പേര് കാർപാത്തിൻ മലനിര എന്നാണ്. ഈ മലനിരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മധ്യ യൂറോപ്പിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലും ഒരു കമാനമായി രൂപപ്പെടുന്ന പർവ്വത നിരയാണ് കാർപാത്തിൻ പർവ്വതനിരകൾ. അതായത് മധ്യ യൂറോപ്പിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മലനിര എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഏകദേശം 1500 കിലോമീറ്റർ നീളമുള്ള ഇത് 2500 കിലോമീറ്റർ ഉയരമുള്ള യൂറലുകൾക്കും 1700 കിലോമീറ്റർ ഉയരമുള്ള സ്കാൻഡിനേവിയൻ പർവ്വത നിരകൾക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും നീളമുള്ള യൂറോപ്യൻ പർവ്വത നിരയാണ്. കാർപാത്യൻസിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ 2600 മീറ്റർ ഉയരമുള്ള ടട്ര പർവ്വത നിരകളിലാണ് കാണപ്പെടുന്നത്. തൊട്ടു പിന്നാലെ റൊമാനിയയിലെ തെക്കൻ കാർപാത്യൻസിലെ കൊടുമുടികൾ 2550 മീറ്റർ ഉയരമുള്ളവയാണ്. ഇനി കാർപാത്യൻ മലനിരകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മലനിരയുടെ പകുതിയിലധികം ഭാഗവും റൊമേനിയയുടെ അതിർത്തിയിലും ബാക്കി ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, ഉക്രൈൻ എന്നിവയുടെ അതിർത്തിയിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഈ മലനിരകൾക്ക് മറ്റ് മലനിരകളെക്കാൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സുന്ദരമായ ഭൂപ്രകൃതിയുടെ പേരിലുള്ള മലനിരയാണിത്. അതിനോടൊപ്പം തന്നെ ബ്രാം സ്റ്റോക്കർ എന്ന വിശ്വവിഖ്യാത എഴുത്തുകാരന്റെ ഡ്രാക്കുള എന്ന കഥയിൽ ലോകമെമ്പാടും വായിക്കപ്പെട്ട ആ ഒരു നോവലിൽ വായനക്കാരൻ നേരിട്ട് കാണും വിധം വിവരിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലയിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു മലനിര കൂടിയാണ് കാർപാത്യൻ മലനിരകൾ. ഓസ്ട്രിയയിലെ പടിഞ്ഞാറൻ കാർപാത്യൻ മുതൽ ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഉക്രൈനിലെയും റൊമേനിയയിലെയും കിഴക്കൻ കാർപാത്യൻസിലൂടെ ഘടികാര ദിശയിൽ റൊമാനിയയിലെയും സെർബിയയിലെയും തെക്കൻ കാർപാത്യൻസ് വരെ നീണ്ടുകിടക്കുന്ന ഒരു മലനിര കൂടിയാണ് ഇത്. പടിഞ്ഞാറൻ കിഴക്കൻ കാർപാത്യൻസുകളുടെ വടക്കൻ അതിർത്തി വിവരിക്കാൻ ഔട്ടർ കാർപാത്യൻസ് എന്ന പദമാണ് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. യൂറോപ്യൻ തവിട്ട് നിറത്തിലുള്ള കരടികള്, ചെന്നായ്ക്കള്, ശാമികള്, ലിങ്സുകള് എന്നിവയൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാർപാത്യൻ മലനിരകളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൊത്തം യൂറോപ്യൻ സസ്യ ഇനങ്ങളുടെ മൂന്നിൽ ഒരു ഭാഗം അല്ലെങ്കിൽ മൂന്നിൽ ഒന്നിൽ കൂടുതലും ഈ പ്രദേശത്ത്, നമുക്ക് ഈ കാർപാത്യൻ പ്രദേശത്താണ് കാണാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു പ്രത്യേകതയും ഈ ഒരു വനപ്രദേശത്തിനുണ്ട്. നമ്മുടെ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കന്യാവന പ്രദേശം, ആകെ 250,000 ഹെക്ടർ ഉള്ളത് റൊമേനിയയിലാണ് നമുക്ക് കാണാനായിട്ടും സാധിക്കുക. അതിനോടൊപ്പം തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ വിഭജിക്കപ്പെടാത്ത വനമേഖലയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ന് കാർപാത്യൻ മലനിരകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് വനനശീകരണവും അനധികൃത മരം മുറിക്കലും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രമുഖ മലനിര തന്നെയാണ് നമ്മൾ നോവലിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ കാർപാത്യൻ മലനിരകൾ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മലനിരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക പ്രശസ്തനായ അല്ലെങ്കിൽ ലോക പ്രസിദ്ധമായിട്ടുള്ള പ്രേതകഥ എഴുതിയ വ്യക്തി അല്ലെങ്കിൽ ലോക പ്രശസ്തനായിട്ടുള്ള ബ്രാം സ്റ്റോക്കറുടെ അത്രയും തന്നെ പ്രശസ്തമായിട്ടുള്ള ലോക പ്രസിദ്ധമായ ഡ്രാക്കുള എന്ന പറയുന്ന പുസ്തകത്തിൽ പറയപ്പെടുന്ന കാർപ്പാത്തിൻ മലനിരകൾ, ഈ മലനിരകളിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രാക്കുളയുടെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കാർപ്പാത്തിൻ മലനിരകൾ കടന്നു പോകുന്ന രാജ്യങ്ങളും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ചെക്ക് റിപ്പബ്ലിക്കിലൂടെ കടന്നു പോകുന്നുണ്ട്, പോളണ്ട്, ഹംഗറി, ഓസ്ട്രിയ, സ്ലോവാക്യ, യുക്രൈൻ, റൊമാനിയ, സെർബിയ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു നമുക്ക് നേരത്തെ പറഞ്ഞ കാർപ്പാത്തിൻ മലനിരകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് കേൾക്കുന്നതിന് മുമ്പ്, ആധുനിക കാലഘട്ടത്തിൽ ചെക്ക്, പോളിഷ്, സ്ലോവാക് ഭാഷകളിൽ ഈ ഒരു മലനിരയെ കാർപ്പതി എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പദോൽപത്തിയെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ഒരു ചരിത്രം ഈ പദോൽപത്തിയെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കാർപ്പേറ്റ്സ് എന്ന പേര്, കാർപ്പേറ്റ്സ് അല്ലെങ്കിൽ കാർപ്പി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന പഴയ ഡേസിയൻ ഗോത്രങ്ങളുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കണം ആ ഒരു പ്രദേശത്തിന് കാർപ്പാത്തിൻ മലനിര എന്ന പേര് ലഭിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. അതിനോടൊപ്പം ഉയരത്തിനനുസരിച്ച് ആവാസ വ്യവസ്ഥ വ്യത്യാസപ്പെടുന്ന ഒരു പർവ്വത നിര കൂടിയാണ് കാർപ്പാത്തിയൻസ് എന്ന് പറയുന്നത്. ആൽപീൻ പുൽമേടുകൾ മുതൽ വനങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങൾ വരെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇലകളുള്ള ഇലപൊഴിയും മരങ്ങളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യൂറോപ്യൻ ബീച്ച് പർവ്വത മരമേഖലയുടെ സവിശേഷത കൂടിയാണ് ഇത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കാർപ്പാത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 2656, അതായത് കൊടുമുടി എന്ന് പറയുന്ന ജെർലാച്ചോസ്കി സ്റ്റിറ്റാണ്, അത് സ്ലോവാക്കിയയിലാണ്. നീളം 1500 കിലോമീറ്ററും വീതി 500 കിലോമീറ്ററുമാണ്. താക്കൾ കേൾക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപനമായ അല്ലെങ്കിൽ വ്യാപിച്ചതുമായ പർവ്വതനിരകളിൽ ഒന്നിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, അത് ആൽപ്സ് പർവ്വതനിരയാണ്. അതായത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപിച്ചതുമായ പർവ്വതനിര, അതിൻ്റെ ഉത്തരം ആൽപ്സ് പർവ്വതനിരയാണ്. മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേൻ അല്ലെങ്കിൽ നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അതാണ് ആൽപ്സ്. ആൽപീൻ രാജ്യങ്ങൾ എന്നും ഈ രാജ്യങ്ങളെ പൊതുവിൽ പറയാറുണ്ട്. അപ്പൊ ആൽപീൻ രാജ്യങ്ങളുടെ പേര് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ആൽപ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളെയാണ് പൊതുവിൽ ആൽപീൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേനിയ എന്നീ നിരവധി ആൽപീൻ രാജ്യങ്ങളിലായി ഏകദേശം 1200 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന, 1200 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത നിര കൂടിയാണ് അല്ലെങ്കിൽ ഒരു പർവ്വത ശൃംഖല കൂടിയാണ് ഇത്. ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് മോൺബ്ലാങ്ക് ആണ്. ഉയരം 4808.73 മീറ്റർ, നീളം 1200 കിലോമീറ്ററും വീതി 280 കിലോമീറ്ററുമാണ്. ഇനി തദ്ദേശീയ നാമങ്ങൾ, ഓരോ സ്ഥലത്തും ഈ ഒരു കൊടുമുടിക്ക് പല തദ്ദേശീയ നാമങ്ങളുണ്ട്. ആൽപ്സ് ഫ്രഞ്ചിൽ ആൽപൈൻ, ജർമ്മനി ആൽപി, ഇറ്റാലിയൻ ആൽപ്സ്, റൊമാൻഷ് ആൽപൈ, സ്ലോവേനിയൻ, അങ്ങനെ നിരവധി ഭാഷാഭേദങ്ങളിൽ ഈ ഒരു കൊടുമുടി അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ആൽപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആൽപൈൻ കമാനം പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലെ നൈസ് മുതൽ അഡ്രിയാറ്റിക് കടലിലെ ട്രിസ്റ്റേ വരെയും പനോണിയൻ തടത്തിന്റെ തുടക്കത്തിൽ വിയന്ന വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. മോണ്ട് ബ്ലാങ്ക് ആണ് നേരത്തെ പറഞ്ഞതുപോലെ, മോണ്ട് ബ്ലാങ്ക്, മാറ്റർഹോൺ തുടങ്ങിയ ഉയർന്ന പർവ്വത ശിഖരങ്ങളിലേക്ക് തള്ളിക്കയറുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. യൂറോപ്പിന്റെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു പർവ്വത നിര കൂടിയാണ് ആൽപ്സ്. അതിനോടൊപ്പം തന്നെ മഴയുടെ അളവ് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയും കാലാവസ്ഥയിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു മലനിര കൂടിയാണ് ആൽപ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൽപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, മധ്യ യൂറോപ്പിൽ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഭൂമിശാസ്ത്ര സവിശേഷതയാണ് ആൽപ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മോണ്ട് ബ്ലാങ്ക് ആണ് ആൽപ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉയരം കൂടിയ പർവ്വതനിര. സമുദ്രനിരപ്പിൽ നിന്ന് 4807.3 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കൂടിയാണ് ഇത്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പർവ്വതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ റഷ്യയിലെ എൽബ്രസ് പർവ്വതത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 11ാമത്തെ പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. ഉയരമെന്ന് പറയുന്നത് 4805.59 മീറ്റർ ആണ്. ഫ്രാൻസ്, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് മോണ്ട് ബ്ലാങ്ക്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു കൊടുമുടി പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ഫ്രാൻസും ഇറ്റലിയും തമ്മിൽ വളരെ കാലമായി തർക്കത്തിലായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഹൈക്കിംഗ്, ക്ലൈംബിംഗ്, ട്രെയിൽ റണ്ണിങ് തുടങ്ങിയ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കും സ്കീയിങ്, സ്നോ ബോർഡിംഗ് പോലുള്ള ശൈത്യകാല കായിക വിനോദങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു പ്രദേശം കൂടിയാണ് മോൺബ്ലാങ്ക് മാസീഫ് എന്ന് പറയുന്ന ഈ പ്രദേശം. ഇനി ഇവിടുത്തെ കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ തണുപ്പുള്ളതും മിതശീതോഷ്ണവുമായ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ മോൺബ്ലാങ്കിന്റെ കൊടുമുടി

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി.

0: டெய்லி வேர் சாரிகள், குர்தா, கிட்ஸ் வேர், சுடிதார் மெட்டீரியல், வெஸ்டர்ன் வேர், மென்ஸ் வேர். விலோ 999
1: ஜோலி சில்ஸ், கொல்லம், திருவள்ளா, கோட்டயம், அங்கமாலி.
2: ஜனசப்தம், നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും അനധികൃത കടത്തിനുമെതിരായ ദിനം പ്രമാണിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരിപ്പിക്കുന്നത് സൗമ്യ തോമസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ശ്രീമതി ഷൈനി മാത്യു, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഷൈനി മാത്യു, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ. ഇന്ന് June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രത്യേക ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വർഷത്തെ ആഗോള പ്രമേയം ലഹരി പ്രശ്നം, നിലവിലുള്ള പ്രതിസന്ധികൾ, പുതിയ വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നതാണ്. ഈ വർഷത്തെ സന്ദേശം പ്രതിരോധത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രാധാന്യം ഉന്നയിപ്പിക്കുന്നതാണ്. മയക്കുമരുന്ന് പ്രശ്നത്തെ നേരിടാൻ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കുടുംബവും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോക മയക്കുമരുന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ലോകമെമ്പാടുമായി ഏകദേശം 31.6 crore ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലോക ജനസംഖ്യയിലെ ഏകദേശം 6% വരും. കഞ്ചാവാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിനുശേഷം ഓപ്പിയോയിഡുകൾ, കൊക്കെയിൻ, ആംഫിറ്റാമിനുകൾ തുടങ്ങിയവയാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. എയിംസ് പഠനത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 2-3% വരെ ലഹരി ആശ്രിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ അവരിൽ 80-90% പേർക്കും വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല എന്നത് ആശങ്കാജനകവുമാണ്. ഇന്നത്തെ ദിവസം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD ആയ മിസ്സസ് സൗമ്യ തോമസ് മാഡമാണ്. നമസ്കാരം മാഡം. ഇന്ന് June 26 ലഹരി വിരുദ്ധ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ദിനം ആചരിക്കേണ്ട പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുമോ?
2: മയക്കുമരുന്ന് ദുരുപയോഗവും അനധികൃത മയക്കുമരുന്ന് കടത്തും സമൂഹത്തിനും യുവജനങ്ങൾക്കും ഉണ്ടാക്കുന്ന ഗുരുതരമായ ദോഷങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി June 26 മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത മയക്കുമരുന്ന് കടത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനമായി ആചരിച്ചു വരുന്നു.
1: മയക്കുമരുന്ന് ദുരുപയോഗം എന്നാൽ എന്താണ്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ മാഡം?
2: തീർച്ചയായും ഷൈനി. ചികിത്സാ ആവശ്യങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് മയക്കുമരുന്ന് ദുരുപയോഗം എന്ന് പറയുന്നത്. ഇത്തരം ഉപയോഗം വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബജീവിതം, തൊഴിൽ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ക്രമേണ ലഹരി അടിമത്തത്തിലേക്ക് നയിക്കുന്നു.
1: ഓക്കെ മാഡം, അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ യുവാക്കളിൽ ലഹരി ഉപയോഗം അമിതമായി കാണപ്പെടുന്നു, എന്തായിരിക്കും അതിനുള്ള കാരണം? ഒന്ന് വിശകലനം ചെയ്യാമോ?
2: അതെ ഷൈനി, ഉറപ്പായിട്ടും നിരവധി കാരണങ്ങളുണ്ട്. പിയർ പ്രഷർ അഥവാ കൂട്ടുകാരുടെ സമ്മർദ്ദം, സ്വാധീനം, ഇവയെല്ലാം യുവാക്കളെ ലഹരിയിലേക്ക് നയിക്കുന്നു. പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര അഥവാ കൗതുകം യുവതലമുറയിൽ കൂടുതലായി കാണപ്പെടുന്നു. പഠനത്തിനുള്ള ബുദ്ധിമുട്ട്, തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം, സോഷ്യൽ മീഡിയയുടെയും സിനിമകളുടെയും സ്വാധീനം, മാതാപിതാക്കളുടെ മേൽനോട്ടക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിലെ ഏകാന്തത, ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധക്കുറവ്, പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ശ്രമം, ഇവയെല്ലാം ഒരു പരിധിവരെ നമ്മുടെ യുവതലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്.
1: ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത ലഹരി അടിമത്തത്തിന്റെ ഒരു പ്രധാന കാരണമാണെന്ന്. അപ്പോൾ ഈ വസ്തുക്കൾ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ പോലും അപകടമുണ്ടാകുമോ?
2: ഷൈനി ചോദിച്ചത് വളരെ ശരിയാണ്. ആദ്യമായല്ലേ ഉപയോഗിച്ചത്? പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നത് ശരിയല്ല. ചില ലഹരി വസ്തുക്കൾ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ശരീരത്തിലും മനസ്സിലും ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. ഒരു വ്യക്തിയുടെ പ്രായം, ആരോഗ്യനില, ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ തരം, അളവ് എന്നിവയെ ആശ്രയിച്ച് അപകട സാധ്യത വ്യത്യാസപ്പെടുന്നു. ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ ആദ്യം കാണപ്പെടാവുന്ന ലക്ഷണങ്ങൾ ഇവയെല്ലാമാണ്: അമിതമായ സന്തോഷം, സംസാരത്തിലുള്ള മാറ്റങ്ങൾ, കണ്ണുകൾ ചുവക്കുക, നടക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ, ശ്രദ്ധ കുറവ്, വിശപ്പിലോ ദാഹത്തിലോ മാറ്റങ്ങൾ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, അമിതമായി വിയർക്കുക, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം എന്നിവയെല്ലാമാണ്. ഗുരുതരമായ അവസ്ഥയിൽ ആശയക്കുഴപ്പം, സ്ഥലകാല ബോധം നഷ്ടപ്പെടൽ, ആക്രമണ സ്വഭാവം, അമിതമായ ഉത്കണ്ഠ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക, അപസ്മാരം, ശ്വാസതടസ്സം, ബോധക്ഷയം എന്നിവയെല്ലാം സംഭവിക്കാം. ചില ഗുരുതര സാഹചര്യങ്ങളിൽ മരണം വരെ സംഭവിക്കാം.
1: അങ്ങനെയെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം മാനസിക ആരോഗ്യത്തെ ബാധിക്കുമോ? അത് എങ്ങനെയായിരിക്കും?
2: തീർച്ചയായും മയക്കുമരുന്ന് ഉപയോഗം ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, ഭ്രമം അഥവാ ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ ഡെലൂഷൻസ്, തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടാവുക, സാമൂഹിക ബന്ധങ്ങളിൽ അകലം വരിക, ആത്മഹത്യാ ചിന്ത അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ ഇവയുടെ എല്ലാം സാധ്യത വർദ്ധിക്കുക, പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം ഒരു വ്യക്തിയുടെ മാനസിക നിലയെ ബാധിക്കാം.
1: അടുത്തതായി ചോദിക്കാനുള്ളത്, കേരളത്തിൽ അനധികൃത മയക്കുമരുന്ന് കടത്തൽ എങ്ങനെ നടക്കുന്നു?
2: മയക്കുമരുന്നുകൾ നിയമവിരുദ്ധമായി ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് അനധികൃത മയക്കുമരുന്ന് കടത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നുണ്ട്. കുറിയർ, പാർസൽ സേവനങ്ങൾ വഴി രഹസ്യമായി അയക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങളും മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതും കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി വിതരണം ചെയ്യുന്നതായും എല്ലാം കാണപ്പെടുന്നു.
1: ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്താണ്?
2: ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ശനി മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഭയമില്ലാതെ പങ്കുവെക്കുവാൻ കഴിയുന്ന കുടുംബ അന്തരീക്ഷം മാതാപിതാക്കൾ സൃഷ്ടിക്കണം. ദിവസവും കുറച്ചു സമയമെങ്കിലും മക്കളോടൊപ്പം ചെലവഴിക്കുകയും അവരുടെ ജീവിതത്തിൽ താല്പര്യം കാണിക്കുകയും ചെയ്യണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ വീട്ടിനകത്തു നിന്ന് തന്നെ കുട്ടികളെ അനുയോജ്യമായ രീതിയിൽ പഠിപ്പിക്കണം. കുട്ടികൾ മാതാപിതാക്കളെ പലപ്പോഴും അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മാതൃകയാകുക. മക്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നും അവർ സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്നും അതോടൊപ്പം അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിലെല്ലാം ജാഗ്രത പുലർത്തണം. പഠനത്തിൽ പെട്ടെന്നുള്ള പിന്നോക്കം, സുഹൃത്ത് വലയത്തിലെ മാറ്റങ്ങൾ, അമിതമായ രഹസ്യ സ്വഭാവം കാണിക്കുന്നത്, അമിത ദേഷ്യം അല്ലെങ്കിൽ മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, ഉറക്ക രീതിയിലെ വ്യത്യാസങ്ങൾ, കാരണം കൂടാതെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായും തിരിച്ചറിഞ്ഞിരിക്കണം. യുവതലമുറയിൽ നല്ല ഗുണങ്ങൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുക.
1: കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് എന്നത് എന്താണ്?
2: ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാർ, ദ നാർക്കോ ഹണ്ട്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സമീപ വർഷങ്ങളിൽ കേരളത്തിൽ MDMA, സിന്തറ്റിക് ഡ്രഗ്സ് തുടങ്ങിയ മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലഹരി പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അന്തർ സംസ്ഥാന സഹകരണം ഉറപ്പാക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉപകാരപ്പെടുത്തുക, പൊതുജന പങ്കാളിത്തം ശക്തമാക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിൽ ഓരോ പൗരനും ജാഗ്രത പുലർത്തുകയും സംശയാസ്പദമായ ലഹരി പ്രവർത്തനങ്ങൾ അധികൃതരെ അറിയിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ.
1: ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയോടൊപ്പം ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പരിശ്രമിക്കാം. അടുത്തതായി ലഹരി വിമുക്തവും സുരക്ഷിതവുമായ ക്യാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം?
2: ഇതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങളെ കുറിച്ച് സെമിനാറുകൾ, ക്ലാസുകൾ, ക്യാമ്പയിനുകൾ, റേഡിയോ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ അധ്യാപകരെയും ജീവനക്കാരെയും പരിശീലിപ്പിക്കുക. അപകട സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സമയോചിതമായി കൗൺസിലിംഗ് കൊടുക്കുക. മാനസികാരോഗ്യ ക്ലബ്ബുകളും വെൽനസ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുക. ആരോഗ്യകരമായ ക്യാമ്പസ് സംസ്കാരം കുട്ടികളിൽ വളർത്തുക. കായികം, കല, NSS, NCC തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ക്യാമ്പസിൽ ലഹരി ഉപയോഗം കൈവശം വയ്ക്കുക, വിൽപ്പന ചെയ്യുക എന്നിവയ്ക്കെതിരെ കർശന നയങ്ങൾ നടപ്പിലാക്കുക. നിയമങ്ങളും ശിക്ഷാ നടപടികളും വിദ്യാർത്ഥികളെ വ്യക്തമായും അറിയിച്ചിരിക്കണം. വിദ്യാർത്ഥികളെ ലഹരിവിരുദ്ധ സന്ദേശവാഹകരായി പരിശീലിപ്പിക്കുക. കോളേജ് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വിതരണം തടയാൻ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും പ്രതിരോധശേഷിയും വളർത്തുക. ലഹരി ഉപയോഗ പ്രശ്നമുള്ള വിദ്യാർത്ഥികളെ കുറ്റവാളികളായി കാണാതെ ചികിത്സയിലേക്കും പുനരധിവാസത്തിലേക്കും അവരെ നയിക്കുക.
1: ഓക്കെ മേഡം, അതൊരു നല്ല അറിവായിരുന്നു. അവസാനമായി ശ്രോതാക്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
2: പ്രിയ ശ്രോതാക്കളെ, ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനാൽ ലഹരിയോട് ഇല്ല എന്ന് പറയുകയും ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും അനധികൃത മയക്കുമരുന്ന് കടത്തലിനെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യാം.
1: ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ലഹരിയില്ലാത്ത യുവത്വം, സുരക്ഷിതമായ സമൂഹം എന്ന ലക്ഷ്യത്തോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിനും സംശയങ്ങൾക്കും മറുപടി നൽകിയതിനും നന്ദി, മിസ്സസ് സൗമ്യ തോമസ് മാം. ഈ പരിപാടി വിജയകരമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എൻ സി ജോസഫ് സിസ്റ്ററിനും വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിനിത ബി പി മാമിനും, ഓൾ HODs, എല്ലാ സഹ അധ്യാപകർക്കും, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, എന്റെ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും അനധികൃത കടത്തിനുമെതിരായ ദിനം പ്രമാണിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരിപ്പിച്ചത് സൗമ്യ തോമസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ശ്രീമതി ഷൈനി മാത്യു, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: നിർത്തു നിർത്തു നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
7: ഗുഡ് മോർണിംഗ്. വാട്സപ്പ് മെലഡിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. അഞ്ചാലമൂടിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഭിരാമി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് സുന്ദരനോ സൂര്യനോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. കനകസിംഹാസനം എന്ന സിനിമയിലെ സുന്ദരനോ സൂര്യനോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ അഭിനയിച്ചൊരു മൂവിയാണ്, ജയറാമൊക്കെ ചേർന്ന് അഭിനയിച്ചൊരു മൂവി കൂടിയാണ്. അപ്പോൾ നല്ല നല്ല ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111.

ഓക്കെ, തിരികെത്താം. വാട്സ്ആപ്പ് മെലഡിയിലേക്ക് ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111 എന്ന നമ്പറിലേക്കാണ്. 11 മണി വരെയാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം വീക്കം തന്നെ മെസ്സേജുകൾ അയക്കുക. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബിനാണ്. താമരക്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബിൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് സറാ സറാ എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

കെ വസീഗ്ര എന്ന ഗാനത്തിന്റെ അതി മ്യൂസിക്കുള്ള ഹിന്ദി ഗാനമാണ് നമ്മൾ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എഫ് സി എം സി അഗ്രോ ബസാറിൽ നിന്നും അനുപ്രിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് റേഡിയോ കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ അനുപ്രിയ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് 2003 പുറത്തിറങ്ങിയ കസ്തൂരിമാൻ എന്ന സിനിമയിലെ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ മ്യൂസിക് നൽകി. എം ജി ശ്രീകുമാറും ജോൽസിനെയും ചേർന്ന് ആലപിച്ച് 1+1 എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെ താം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: തീകിത്തം വാട്സപ്പ് മെലഡിയിലേക്ക് അപ്പതി നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കുഞ്ഞുവാണ്. ഇരവിപുരത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞു റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് എന്നെ കുഞ്ചുനേരം ഇരുന്താഴ്ത്ത എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. കപിലനും എ ആർ റഹ്മാന്റെയും വരികൾക്ക് എ ആർ റഹ്മാൻ മ്യൂസിക് നൽകി. വിജയ് പ്രകാശും ശ്വേതാമോഹനും ചേർന്നാലപിച്ച മനോഹരമായ ഒരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

ഓക്കെ, ധനുഷും പാർവതിയൊക്കെ അഭിനയിച്ച നല്ലൊരു മൂവിയിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് തിരികെ എത്തിയിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബബീഷാണ്. പുളിയത്ത് മുക്കിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബബീഷ് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് ഗുരുജി ഒരു വാക്ക് എന്ന സിനിമയിലെ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് മ്യൂസിക് നൽകി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച് പെണ്ണിന്റെ ചിൻചുണ്ടിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ചുങ്കത്ത് ഫ്ലൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് ഫ്ലൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. കർക്കിടക ചികിത്സാ പ്രാധാന്യവും പ്രയോജനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോ

0: പ്രിൻസി ഫെറിയ, ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ, ശ്രേയസ്, നീണ്ടകര, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: തിരികെത്താം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9090193111. അപ്പോൾ ദേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനുവാണ്. കൊല്ലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നാളെ എൻ്റെ ഫ്രണ്ട് ശാലിനിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ശാലിനിക്ക് വേണ്ടിയിട്ടാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശാലിനിക്ക് അഡ്വാൻസ് ജന്മദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ ശാലിനിക്ക് വേണ്ടി മീനു റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് ക്രോണിക് ബാച്ചുലർ എന്ന സിനിമയിലെ കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവ് മ്യൂസിക് നൽകി കെ ജെ യേശുദാസും ഗംഗയും ചേർന്നാലപിച്ച് ചിരി ചിരിയോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

0: ഓക്കേ, തിരികെ എത്താം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി മുകേഷ് ആണ്, കരിക്കോട് എന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചി റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് എങ്ക ഊര് പാട്ടുകാരൻ, 1987 പുറത്തിറങ്ങിയ എങ്ക ഊര് പാട്ടുകാരൻ എന്ന തമിഴ് സിനിമയിലെ സെമ്പകമേ സെമ്പകമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കെ ഇളയരാജയാണ് ഇതിന്റെ മ്യൂസിക്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.
1: പരിക്ക നാം വളർത്ത നന്ദവനം.

ഓക്കെ, തിരികെ എത്താം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പതി നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, പേര് വെച്ചിട്ടില്ല, ഹായ് ചതിക്കാത്ത ചന്തുവിലെ സോങ് വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ ഹുസൈന ഹുസൈന എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോൾ മ്യൂസിക് നൽകി. സുജാതയും അഫ്സലും ചേർന്ന് ആരംഭിച്ച അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കെ, തിരികെത്താം. വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം ഈ സമയം 10:47 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ നമ്മുടെ വാട്സപ്പ് മെലഡി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം ഈ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അമിത് ഷാജിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുണ്ടക്കിൽ നിന്നും സുഖമാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. അമിത് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് തരംഗം എന്ന സിനിമയിലെ മിന്നുന്നുണ്ടേ മുല്ല പോലെ എന്നുടങ്ങുന്ന സോങ് ആണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മമ്മിക്കും ഡാഡിക്കും, ഡാഡിയുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മിയുടെ പേര് നാൻസി ഷാജി, ഡാഡി ഷാജി ഫ്രാൻസിസ് ആണ്. ഒക്കെ, അപ്പോൾ മമ്മിക്കും ഡാഡിക്കും റേഡിയോ ബിൻസറിൻ്റെ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. അതോടൊപ്പം ഗാനം കേട്ടിട്ട് തിരികെത്താം.

ഓക്കേ, തിരികെത്താം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീജയാണ്. മങ്ങാട്ട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീജ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് വാഴ ടു എന്ന സിനിമയിലെ വല്ലാതെ വാടല്ലേ പൂവേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

ഓക്കെ, തിരികെ എത്താം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പം നമുക്ക് അടുത്തൊരു മെസ്സേജ്, നമ്മുടെ ലാസ്റ്റ് മെസ്സേജ് ആണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ. റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് 1990 പുറത്തിറങ്ങിയ ക്ഷണക്കത്ത് എന്ന സിനിമയിലെ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ശരത് മ്യൂസിക് നൽകി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ആകാശദീപം ഇന്ന് മുണരുമിടമാണോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡിയിൽ നിന്നും എനിക്ക് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വാട്സ്ആപ്പ് മെലഡിയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. അങ്ങനെ വനിതകൾക്കായുള്ള ലോകം ഇവിടെ തുറക്കുകയാണ്. വനിതാ ലോകത്തിലേക്ക് എല്ലാ പ്രിയ വനിതകൾക്കും സ്വാഗതം. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി MS. അപ്പോൾ റെഡിയല്ലേ വിളിക്കാനായിട്ട്? എല്ലാ വനിതകളും റെഡിയാണല്ലോ. വിളിക്കേണ്ട നമ്പർ പറയാം: 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ വനിതാ ലോകത്തെ സംസാരിച്ചു. നമ്മൾ പഴമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടുകുടുംബം, പഴമ ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നഗരജീവിതവും ഗ്രാമജീവിതവും ഇതൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പലരും സൗകര്യങ്ങൾക്ക് വേണ്ടി നഗരങ്ങളിലേക്ക് വന്ന് താമസിക്കാറുണ്ട്, എന്നാൽ പലരും സ്വസ്ഥത തേടി ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ട്. ഇനിയല്ല നമ്മളെ നഗര ജീവിതത്തിലെ സ്ഥലങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ വാങ്ങുന്നതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് വാങ്ങാൻ ഒക്കെ എന്ന് പറയാറുണ്ട്. അങ്ങനെയും പോകുന്നവരുണ്ട്, നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകാറുമുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഈ വനിതാ ലോകത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളാണോ നമ്മൾക്ക് ഏറ്റവും മനോഹരത, അല്ലെങ്കിൽ അതായത് താമസിക്കാൻ ഏറ്റവും നല്ലത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഗ്രാമങ്ങളാണോ അതോ നഗരങ്ങളാണോ? ഇനി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ഗ്രാമം വിട്ട് പുറത്ത് നഗരത്തിലേക്ക് വരണം? നഗരത്തിൽ താമസിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഗ്രാമങ്ങളിലേക്ക് പോകണം? എന്നാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? എന്താണ് അവിടുത്തെ ഒരു ഗുണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങളും പ്രത്യേകതകളും ഉണ്ട് കേട്ടോ. ഈ അടുത്ത സമയത്തൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്നപ്പോഴൊക്കെ ശ്രദ്ധിച്ചതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചത്. അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ, ആദ്യം തന്നെ ശ്രോതാവിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, ഇത്
5: ആരാണ്?
4: ഓക്കേ, എവിടുന്നാ വിളിക്കുന്നേ? കല്ലുന്താഴം. ഒന്ന് റേഡിയോയുടെ ശബ്ദം കുറയ്ക്കാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടായിരുന്നു വനിതാ ലോകത്തെ. താമസം കല്ലുന്താഴം തന്നെയാണോ?
5: താമസം
4: അകത്തോടാണ്. ഓക്കെ, ഞാൻ ഈ
5: പറഞ്ഞ കല്ലുന്താഴം ചോറ് കൊടുക്കുന്ന ചോറ് കൊടുക്കൊണ്ടിരിക്കുന്ന അമ്മയാ ജലജ അമ്മ.
4: ഓ ശരി അമ്മ. അപ്പൊ എന്താ തോന്നിയിട്ടുള്ള ഈ ഒരു ഗ്രാമങ്ങളും നഗരവും ഒക്കെ ആയിട്ട് വരുമ്പോ കുറച്ചും കൂടെയൊക്കെ ടൗണിലോട്ടുള്ള താമസം എത്രത്തോളം നല്ല, അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത എന്താ അവിടെ തന്നെ താമസിക്കുന്ന എന്താ തോന്നിയിട്ടുള്ള?
5: തീർച്ചയായിട്ടും ഗ്രാമങ്ങളാണ് നല്ലത്. ഓച്ചിറയാണ് നമ്മൾ ജനിച്ചു വളർന്നിടം കെട്ടിക്കൊണ്ടു വന്നെയാണ് ഇവിടെ. പക്ഷെ നല്ലത് ഏറ്റവും നല്ലത് ഗ്രാമങ്ങളാണ്. ഈ ടൗണ് വന്ന് റോഡ് വന്ന് എന്തെല്ലാം ബുദ്ധിമുട്ട് ഇപ്പൊ ആൾക്കാർ അനുഭവിക്കുന്നത് അറിയോ? വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെ പോകുന്നവരുണ്ട് ഹൈവേക്ക് പോയതിന്റെ ബാക്കി. എന്നുവെച്ചാൽ താമസിക്കാൻ പറ്റത്തില്ല, വണ്ടിയും പൊടി. ഇപ്പോഴത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കല്ലും കടന്ന് പാൽക്കുളങ്ങരലോട്ട് പോകാൻ ഒരു വഴിയില്ലാതാണ്. ഒരു ബൈപ്പാസ് പണി പണിയുന്നത്, ഒരു ഒറ്റ വഴി പോലും ഇല്ല. ഒരു വഴി പമ്പിന്റെ അടുത്തൂടെ കറങ്ങി പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് 80 രൂപ വാങ്ങിക്കും. ഐ ടി ഒ പാൽക്കുളങ്ങരയോ പോകണമെങ്കിൽ, കല്ലുംതാഴെ പോകണമെങ്കിൽ കല്ലുംതാഴെന്ന് നമ്മൾ പാൽക്കുളങ്ങര പോകണമെങ്കിലും കുറ്റിച്ചിറപ്പോന്ന് ചാർജ് വാങ്ങി. എന്ന് വെച്ചാൽ റെയിൻപാളം അടച്ചിട്ടേക്കുന്ന് കറങ്ങുന്നു. നടന്നാണെങ്കിൽ മനുഷ്യന്റെ ഉപ്പാട് വരും, ഒരുപാട് പേര് അപകടങ്ങൾ ആ പാലത്തിന്റെ അടിയിലൊക്കെ ഒരുപാട് അപകടങ്ങൾ വരുന്നു. അപ്പൊ ഒന്നുകൊണ്ടും ടൗണ് നല്ലതല്ല മോളെ, ടൗണ് ദോഷം ചെയ്യും. പിന്നെ സർക്കാർ ജോലിക്കാർക്കും നേരം വെളുത്ത് പോയിട്ട് രാത്രി
4: പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ടൗൺ എന്ന് പറയുമ്പോ പണ്ട് പറയുമല്ലോ, ഇപ്പോ പലരും പറയുന്ന നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു എന്നാ പറയുന്നത്. അതായത് നമ്മൾ ചിന്നക്കടയിലേക്ക് വരുന്നതിനാണ് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. നമ്മളെല്ലാം എല്ലാം കൊല്ലമാണെങ്കിൽ പോലും ആ ഒരു ഗ്രാമം ടൗൺ അല്ലെ എന്നൊരു പ്രത്യേകത അവിടെ ഒരു വേർതിരിവോടെ വരും. അപ്പോ കൂടുതൽ സൗകര്യങ്ങൾ, അതായത് ടൗണിലേക്ക് വരുമ്പോ കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഒക്കെ അന്ന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും. എല്ലാം അടുത്തടുത്തുണ്ട്. ഇപ്പൊ തിയേറ്ററാണ്, ഇപ്പൊ നമുക്ക് അറിയാം അവിടെയൊക്കെ തിയേറ്ററുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു എങ്കിലും നമുക്കറിയാം കുറച്ചും കൂടെ ഒക്കെ ബസ് സൗകര്യങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലെ, ട്രെയിൻ കയറാനാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ
5: ടൗണ് നല്ലതാണെങ്കിലും പക്ഷെ ഏറ്റവും നല്ലത് ഗ്രാമമാണ്. അയൽക്കാരുമായിട്ട് സഹകരണങ്ങൾ കാണും, മറ്റു കൊറേ പുരയിടങ്ങൾ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർക്ക് കളിക്കാൻ കൂട്ടുകാർ കാണും. ഈ ടൗണിൽ ഏത് വീട്ടിൽ ആരാ നമ്മളെ പരസ്പരം അറിയുന്നത്? ഒരുത്തരും അറിയുന്നില്ല. ചത്ത് കിടന്നാ പോലും ഒരു മനുഷ്യരും അറിയത്തില്ല. പാലുകാരനോ പത്രക്കാരനോ വിളിച്ചാ അറിയും. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എന്തെല്ലാം അപകടങ്ങൾ വരുന്നു ആരും അറിയത്തില്ല. അതേസമയം ഒരു ഗ്രാമമാണെങ്കിൽ മതിലും ഇല്ല, വേലിയും ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ ഓടി വന്നെങ്കിലും ഒന്ന് നോക്കുക. ഇത്രയും നല്ലത് എന്നെ സംബന്ധിച്ച് എന്റെ ഇതിൽ പറയുവാണെങ്കിൽ ഗ്രാമങ്ങളാണ് നല്ലത്. അവിടുന്ന് ടൗണ് ജോലിക്കാർക്കൊക്കെ പറ്റിയ ഏരിയ ആണ്. എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നവർക്ക്
4: ചേച്ചി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തോ ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
5: അതെ അതെ, നമ്മളെ ഇപ്പം ഏറ്റവും ഞാൻ അതേപോലെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളാണ് പാൽക്കുളങ്ങനെ ഒരു മനുഷ്യൻ നടന്നു പോലും ഇവിടെ വന്ന് ചോറ് ഇന്നില്ല. ഉച്ചയ്ക്കും കഴിച്ച് വൈകിട്ടും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഐ ടിക്ക് ഇപ്പുറമുള്ളവും പാൽക്കുളങ്ങര ഉള്ളവർ പൈസ എന്നവര്, ഇപ്പൊ അവര് പോലും വരുന്നില്ല. അവരൊക്കെ കാണുമ്പം പറയുന്നത് വിശപ്പുകൊണ്ട് ഞങ്ങൾക്ക് വയ്യ, എന്തോ ചെയ്യൂ, ഏതിലേ വരുന്നു. റെയിൻബോ 3 റെയിൻബോ എന്ന പാളമാണ് കല്ലുംതാഴം. അപ്പൊ അവിടെ അവരൊക്കെ ഇറങ്ങി വരുമ്പോ വണ്ടിയോ കാണാൻ വന്നാൽ അവർക്ക് അറിയാൻ പറ്റുമോ? ചെവിയാക്കാൻ വയ്യാത്തവരും കണ്ണു കാണാൻ വയ്യാത്തവരൊക്കെയാ. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ കുറെ കുടുംബങ്ങൾക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. ഒരു നടപ്പാതയില്ലാത്ത
4: നടക്കാനുള്ള
5: ഒരു വഴി ഇതാ. ഇവിടെ ഇപ്പം കാപ്പിൾസ് കമ്പനി വരെ റോഡുണ്ട്. ആ പാളത്തിന് ഇപ്പുറവും റോഡുണ്ട്. നമ്മൾ ചോറ് കൊടുക്കുന്നിടത്ത് ഒരു മേൽപ്പാലം തക്കാലിയമായി വെച്ചിട്ട് ഇവര് റോഡ് പണി തുടങ്ങിയെങ്കിൽ ഇവിടുന്ന് കല്ലുംതാഴെ നൈറ്റ് വരെയുള്ള ആളുകൾ നടന്നു പോകത്തില്ലേ? ശ്രീബുദായി വരുന്ന പിള്ളേരെല്ലാം 5 മിനിറ്റിന് മുമ്പ് കല്ല ഇവിടെ ഇറങ്ങിയിട്ട് ഓടുക. അവര് ആൾക്കാർ അതിലേ പോവാൻ പറയും, ഇതിലേ പോവാൻ പറയും, റെയിൻപാളം ചാടി പോവാൻ പറയും. പിള്ളേര് കിടന്ന് കറങ്ങുവാണ്. അത് ആരെങ്കിലും വന്നു നിന്ന് കണ്ടാലേ പരീക്ഷ ദിവസങ്ങളിൽ മനസ്സിലാവും.
4: ഓക്കെ മനസ്സിലായി. ഓക്കെ ചേച്ചി സന്തോഷം, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ശരിയാണ്. അത് ആ ഒരു ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എപ്പോഴും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് ഒരു ബ്ലോക്ക് വരുന്നുണ്ട് പലപ്പോഴും. അവിടെ എത്തുമ്പോൾ പലരും വല്ല അമിത വേഗത്തിൽ പോകുന്നതായും കേട്ടിട്ടുണ്ട് പലപ്പോഴും അപകടം പറ്റുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ആ ബ്ലോക്കിൽ പെടാതെ അങ്ങ് ഇപ്പുറത്ത് വരിക എന്നുള്ള ഒരു ഉദ്ദേശം മൂലം അവിടെ എത്തുമ്പോൾ വേഗത കൂട്ടുന്ന ഒരു രീതിയും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ശരിയാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ എല്ലാം മാറിയട്ടെ. നമ്മുടെ ഒരു വികസനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന കുറെ പണികളും ഉണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ആവട്ടെ അല്ലേ. ഓക്കെ അടുത്ത ഒരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
6: നമസ്കാരം. ശ്രീലക്ഷ്മി
4: ചേച്ചി വന്നല്ലോ. നഗരത്തിൽ താമസിക്കുന്ന ഷേളി ചേച്ചി
6: ഗ്രാമത്തിൽ നിന്നും വന്നതാണ്, നഗരത്തിലേക്ക് എന്ന നാട്ടിൽ നിന്നും കൊല്ലത്തേക്ക് വന്നതാണ്. എനിക്കെപ്പോഴും എന്റെ നാടിനെയാണ് ഭയങ്കര ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ വീട്ടിലെ ചുറ്റും മതിലുകളൊന്നും ഇല്ലായിരുന്നു, കയ്യാലകളായിരുന്നു. കയ്യാലകൾ മറികടന്നാണ് അപ്പുറത്തേക്ക് എല്ലാം പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ 4 വശത്തെയും വീട് നമുക്ക് കാണാം, ആളുകളെയും കാണാം. വീടുകളിൽ നിന്ന് തന്നെ കയ്യും കലാശവും കാണിച്ച്, പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് അവരവരുടെ പേരുകൾ പോലും ഒരാൾക്കും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഒത്തുകൂടി പിരിഞ്ഞു പോകുന്നു. മാത്രല്ല, എന്റെ നാട്ടിലെന്ന് പറയുമ്പോ നല്ല വയലുകൾ ഉണ്ടായിരുന്നു, തോടുകള്. നമ്മൾ കുളിക്കാൻ പോകുന്നതൊക്കെ തോട്ടിലായിരുന്നു. തോടുകൾക്ക് അന്നൊക്കെ പേരുണ്ടായിരുന്നു, മറന്നുപോയി. ഇപ്പോഴും മറന്നുപോയി എങ്കിലും എന്റെ അപ്പച്ചി ഒരാള് പഴയന്തി ചന്തയിൽ അരി കച്ചവടം വരുന്നു. അപ്പൊ കച്ചവടം കഴിഞ്ഞിട്ട് അപ്പച്ചി നമ്മളെ കുളിക്കും, മക്കളെ വാടി എന്ന് പറയും. ഞങ്ങളെല്ലാം ഓടി ഒളിക്കും. കാരണം അപ്പച്ചിയുടെ കൂടെ കുളിക്കാൻ പോയാലേ അപ്പച്ചി സോപ്പിന്റെ കൂടെ ഈ ഇത്തിരി മണലും കൂടെ ഒക്കെ ഇങ്ങനെ ചേർത്തിട്ടാണ് നമ്മുടെ പുറമൊക്കെ തേച്ചിരുന്നേ. അതുകൊണ്ട് അപ്പച്ചി ജ്ഞാനമേപ്പച്ചി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓടി ഒളിക്കും. പക്ഷെ എന്നാലും എല്ലാരും കൂടെ കൂട്ടം കൂടിയാണ് ഈ തോട്ടിലൊക്കെ കുളിക്കാൻ പോകുന്നത്. പിന്നെന്ന് പറയുമ്പോ ശിവഗിരി അമ്പലം, അതാണ് ഏറ്റവും വലിയ ഓർമ്മ. അതായത് ഈ തോട്ടില് പോയി കുളിച്ചിട്ട് ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ നേരെ അത്രയും പടികറങ്ങി മുകളിലെ ഗുരുദേവന്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് നാമം ജപിക്കാൻ തുടങ്ങും. ചെറിയ ശബ്ദത്തിൽ തുടങ്ങി അതങ്ങ് ഉച്ച കൂടെന്ന് വെച്ചാൽ അകത്തുനിന്ന് സ്വാമി ഒരു കൊല മുന്തിരിങ്ങി. എന്ന് വെച്ചാൽ അന്നൊക്കെ അവിടുന്ന് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ നമുക്കത് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഒറ്റ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴത്തേക്ക് അകത്തുനിന്ന് സ്വാമി ഒരു കൊല മുന്തിരിങ്ങ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും. ഇത് വാങ്ങിയാണ് ഞങ്ങള് തിരിച്ചു പോകുന്നത്. നമ്മുടെ ആ കുട്ടിക്കാലം നോക്കുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അതില്ലാതെ പോകുന്ന കാരണം ഫോണൊക്കെ ആയിക്കഴിഞ്ഞാൽ 10 ദിവസം അവധി ആയിക്കഴിഞ്ഞാൽ ഈ 10 ദിവസവും നമ്മള് പുറത്താണ്.
4: മനസ്സിലായി.
6: നേരം വെളുത്ത് പുറത്തിറങ്ങുന്ന നമ്മള് ആഹാരം കഴിക്കാൻ അതൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് പോയി അവിടുന്ന് വരുന്നവരും ഇവിടുന്ന് വരുന്നവരും എല്ലാം കൂടെ കൂട്ടം കൂടി ഏതെങ്കിലും അയ്യത്തൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്.
4: അല്ല അപ്പൊ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, നമ്മൾ എന്തായാലും ഇപ്പൊ ഈ പറയുന്നവരെല്ലാം നമുക്ക് സൗകര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ നമ്മൾ ഈ ഒരു നഗര ജീവിതം ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. നമുക്ക് സൗകര്യങ്ങൾ വേണം, എല്ലാമായിട്ടും അടുത്ത് വേണം, സ്കൂൾ അടുത്ത് വേണം, ഹോസ്പിറ്റൽ അടുത്ത് വേണം, ബസ് സ്റ്റാൻഡ് അടുത്ത് വേണം, റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വേണം, ഓട്ടോ സ്റ്റാൻഡ് വേണം, കടകൾ വേണം അല്ലേ, ഇതെല്ലാം നമുക്ക് അടുത്ത് വേണം. ഇതെല്ലാം ഉദ്ദേശിച്ചാണ് നമ്മളൊരു വീട് തന്നെ നോക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അയ്യോ ഇത് നഗരത്തിലായോണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സഹായിക്കാൻ ആളില്ല. എല്ലാം ഉണ്ട് നമുക്ക് ചുറ്റും, എല്ലാം ഉണ്ട്, പക്ഷേ നമ്മളെ അറിയുന്നവർ നമുക്കിടയിൽ ഇല്ല.
6: ഇല്ല, അതാ പറഞ്ഞത്, പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ സഹായിക്കാം. പിന്നെ മറ്റൊന്ന് പറയുമ്പോഴേ ശ്രീലക്ഷ്മി, പണ്ടത്തെ വെച്ചാൽ സ്ത്രീകൾക്കൊക്കെ ജോലി കുറവായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണ്.
4: എന്താണ് അപ്പൊ നമ്മുടെ നഗര ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? സൗകര്യങ്ങൾ കിട്ടുമ്പോ

0: എന്ന് വെച്ചാലും വളരെ സൗകര്യമാണ്, നമുക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പൊ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ അവിടെ ബസ്സിൽ വരാനും പോകുന്നുണ്ട്.
1: പണ്ടും പോകുന്നുണ്ടായിരുന്നു, അമ്മമാരൊക്കെ പോകുന്നുണ്ട്, കയറി പിരിക്കാനും തൊണ്ടുതല്ലാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം പോയി ഒരു സമയമാകുമ്പോ അവര് വീടെത്തുമായിരുന്നു.
0: പക്ഷേ
1: ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മിക്കവാറും ഉള്ള ലേഡീസ് തുണിക്കടകളിലൊക്കെ പോകുന്നവര് തന്നെ രാത്രി എപ്പോഴാണ് വീട്ടിലെത്തുന്നത്? മിക്കവാറും അവരെത്തുമ്പോ അവരുടെ മക്കൾ ചിലപ്പോ ഉറങ്ങി.
0: അല്ല, അവിടെയാണ് ഞാൻ ചേച്ചി പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഈ നഗരത്തിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന പോലെ ഗ്രാമത്തിലെ സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്. കാരണം ഇന്നിപ്പോ എവിടെയാണെങ്കിലും രണ്ടുപേർക്ക് ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ
1: പറ്റുന്നുള്ളൂ.
0: പക്ഷേ അവിടെ ഈ സഹകരണം, ഈ പറയുന്ന സഹകരണം നമ്മുടെ നഗരത്തിനേക്കാൾ കൂടുതൽ ഇന്നും അവര് നിലനിർത്തി കൊണ്ടുപോകുന്നു. അവിടെ അവിടുത്തെ വിഷയമാണ്, നമ്മൾ എന്താണ് ആ വിഷയം നേരിടുന്നത്. ഒരുപക്ഷെ നഗരത്തിൽ നിൽക്കുന്ന ആളുകൾ ശാശ്വതമല്ലേ, മാറി മാറി പോകുന്നു. ഗ്രാമത്തിൽ മാത്രമേ ആളുകൾക്ക് സ്ഥിരതയുള്ളൂ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കോ എന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് വരാം. നമുക്ക് ആരെ അറിയില്ലല്ലോ ഇവിടെ.
1: അവിടെ
0: അത് അവിടെ അവർക്ക് സമയക്കുറവുണ്ടെങ്കിലും അവരില്ലെങ്കിലും അവർക്ക് ആളുകളെ അറിയാം. അതാണ് നമ്മൾ, എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത, അത് എങ്ങനെ അതിന് നമുക്ക് സാധിക്കുന്നു? എല്ലാം മനുഷ്യരല്ലേ, നമ്മളെല്ലാം എല്ലായിടത്തും ജീവിക്കുന്ന മനുഷ്യരല്ലേ, എല്ലാരുമായി ഇടപഴകുന്ന ആളുകളല്ലേ.
1: അതെ, ഞാൻ പറഞ്ഞ ശ്രീലക്ഷ്മി, നമ്മളെ ഇവിടെ എന്ന് പറയുമ്പോ ഒരു 3 സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം, അത് നമ്മള് മതിൽ കെട്ടി നമ്മൾ അതിനകത്തുള്ള ഒരു ജീവിതം. പക്ഷെ നമ്മളെ നാട്ടും പുറം എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ഒരു രീതി എനിക്കറിയില്ലെങ്കിലും പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ വസ്തുക്കളാണെന്ന, ഒരു ആപത്ത് വന്ന് ഒരാളിറങ്ങി നിന്നൊന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ മതിൽക്കെട്ടുകള് തടസ്സമല്ല. എവിടുന്ന് വേണമെങ്കിലും ഒരാണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ നിലവിളി കേൾക്കുന്നിടത്തേക്ക് ഓടി വരാൻ മതിൽക്കെട്ടുകൾ എന്നുള്ളൊരു തടസ്സമില്ല. മാത്രമല്ല എല്ലാവർക്കും പോകുമ്പോഴും വരുമ്പോഴും ഒന്നുമില്ലെങ്കിലും ഒന്ന് കണ്ട് പരിചയമെങ്കിലും ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോ അങ്ങനെയുള്ളൊരിതില്ല. മിക്കവാറും ഉള്ളവര് അവരവരുടെ ജോലി കഴിഞ്ഞപ്പോ അവരവരുടെ വീട്ടിൽ വന്ന് കയറി അവരവരുടെ കാര്യം നോക്കി ടിവിയും കണ്ട് അല്ലെങ്കിൽ മറ്റു മൊബൈലും നോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ ഒരു ഇതിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോകുന്നു. ഗ്രാമങ്ങളിലെന്ന് പറയുമ്പോ ഇപ്പോഴും അവനവന്റെ വീട്ടിലെ ചോറിട്ട് മറ്റേ വീട്ടിൽ നിന്നും ചോറിട്ട് ഒത്തുകൂടി ആ പഴയ സൗഹൃദത്തിൽ പോകുന്നുണ്ട്.
0: അതെ,
1: രണ്ടും വ്യത്യാസമാണ്.
0: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പൊ എന്തായാലും ഗ്രാമവും നഗരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഗ്രാമത്തിൽ നിന്ന് വന്നു നഗരത്തിൽ ചേക്കേറി അവിടുത്തെ സൗകര്യങ്ങളുമായി അവിടുത്തെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ചേളി ചേച്ചി രണ്ട് സാഹചര്യവും പറഞ്ഞു. വളരെ സന്തോഷം ചേച്ചി. അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമുക്ക് കോളുണ്ട്. അതുപോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ നമ്മുടെ വനിതകളൊക്കെ സംസാരിക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ വനിതകൾ എങ്ങനെ നിലനിർത്തുന്നു, ഗ്രാമത്തിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ജീവിതം ഇഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്താണ്, എന്താണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളുണ്ട്. ഹലോ ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീ കുട്ടി.
0: ഗുഡ് മോർണിംഗ് ചേച്ചി.
5: ഗ്രാമങ്ങൾ നന്മകളാ സമൃദ്ധം എന്ന് പറയുന്ന എന്തെങ്കിലും കവി പറയാ.
0: മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൂർജഹാൻ ചേച്ചി.
5: മയ്യനാട് എന്ന് വെച്ചാൽ ഞാൻ ടൗണിൽ എവിടെ താമസിച്ചു
0: വെച്ചാൽ
5: ഞാനൊരു കാല് ഒടിഞ്ഞപ്പോ ഞങ്ങളുടെ അയലത്തുകാർ ആരും അറിഞ്ഞില്ല 1.5 മാസമായിട്ട്. ആ ഗ്രാമപ്രദേശത്ത് എന്റെ മൈനാപ്പിള്ള അണ്ടിക്കലുണ്ട്. ഞാൻ ഗ്രാമം എനിക്ക് ഇപ്പോഴും ഞാൻ എന്നെ ഒത്തിരി മിസ് ചെയ്യുന്ന ഗ്രാമമാണ്, ഇഷ്ടപ്പെട്ട ഗ്രാമം. അവിടെ മതിലുകള ഗേറ്റ് ഒന്നുമില്ല. നല്ല ഒരു പ്രഭാതം തന്നെ കണിയണം ഉണരാനുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ട് അവിടെ മതിലോ കയറ്റോ ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയ പുതിയ പ്രതിക്കാരിപ്പം മതിലും കയറ്റോ കെട്ടുന്നുണ്ട്. ഇപ്പം പഴയതാണെങ്കിൽ നമ്മൾ എവിടെങ്കിലും സുഖമില്ലായിരുന്നാൽ പോലും അവർ തിരക്കും, വെളിയിൽ കണ്ടില്ലല്ലോ പറഞ്ഞ് വരും അവര്. അതുപോലെ തന്നെ അവര് നമുക്ക് വേണ്ടുന്ന ഫുഡെല്ലാം കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്മളത് എവിടെങ്കിലും വിശേഷത്തിന് പോവുകയാണെങ്കിൽ എവിടെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ മരണത്തിനോലോ ആശുപത്രി പോയിട്ട് അവര് അതിനൊന്നും വെക്കണ്ട, ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്നു പറയാം. അതിന്റെ ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ 5 വർഷം മുമ്പ് വരെ എന്റെ വീട്ടിൽ താമസമില്ലായിരുന്നു. മായി വാപ്പായി മരിച്ചപ്പോ എന്റെ നാട്ടില് വീട് ഒരു വീട് ആൾ താമസമില്ലാതെ നടന്നു. അങ്ങനെ ഞാൻ വല്ലപ്പോഴൊക്കെ പോകുമായിരുന്നു അവിടെ. ഉമ്മയുടെ ആണ്ട് കടത്താൻ മക്കളെല്ലാവരും ഒത്തുകൂടുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അയിലത്താരം വരുന്ന കാണുമ്പോഴേ എനിക്ക് ഉച്ചക്ക് എന്തെല്ലാം എല്ലാ ആൾക്കാരും ഇവിടെ കൊണ്ടുവരും ആഹാരം വിളിക്കുക എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ പക്ഷേ നന്മകൾ നിറഞ്ഞു.

0: ഗ്രാമപ്രദേശം എപ്പോഴും ഉണ്ട് നല്ലത്. അതുപോലെ കുളവും കായലും അവധി ഉള്ളപ്പോഴൊക്കെ പണ്ട് നേരത്തെ വീട്ടിൽ പോവായിരുന്നു. വീട്ടിൽ നിന്ന് എന്ത് സന്തോഷം അവിടെ, രാത്രിയും പകല് പോലെയാണ് നമ്മൾ അവിടെ കഴിച്ചു കൂട്ടുന്നത്. പണ്ട് കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ നമ്മള് പിന്നെ കളി എനിക്കിപ്പോഴും അതിലത്തെ മഴക്കാലം ഒക്കെ ആകുമ്പോ അതിലത്ത് അവിടെ ചിരിഞ്ഞു പുഴുക്കും വല്ലോ ഓരോന്ന് പറ്റും കടന്നറിയിട്ട് പുഴുങ്ങി നമ്മൾ അതിലത്ത്
1: അങ്ങനെ താമസിച്ച ചേച്ചി ഇപ്പൊ തിരക്കുള്ള ഒരു സ്ഥലത്തൊരു നഗരത്തിൽ കൊണ്ടിട്ടാ ചേച്ചിക്ക് എന്തായിരിക്കും ചേച്ചിക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്? നഗരത്തിലുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ ഇങ്ങനെയുള്ള വലിയ തിരക്കേറിയ നഗരത്തിൽ?
0: സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇഴുകി തീർന്നു പോയിപ്പോ. അപ്പൊ നമ്മുടെ മോനും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിട്ട് അവരുടെ സന്തോഷമാണ് എനിക്കിപ്പോ വരുന്നത്. ഇപ്പൊ അവർക്ക് വേണ്ടി നമ്മള് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഗ്രാമപ്രദേശം. ഇപ്പോഴും ഞാൻ കഴിഞ്ഞാഴ്ചയൊക്കെ പോകണമെന്ന് പറയുക ഇപ്പൊ മോൻ വിടത്തില്ല. അതാണ് എനിക്കിപ്പോ നമ്മുടെ ഈ ടൗൺ ആണെങ്കിൽ ആരും അറിയാത്ത അവസ്ഥ. എല്ലാരും മതിലും കയറ്റി അടുത്ത ബന്ധുക്കൾ പോലും നമ്മള് ഉണ്ടോ ഇല്ലോ പോലും തിരക്കാറും ഇല്ല ഒന്നും ഇല്ല ഇവിടെ. നമ്മൾ ഫോൺ കോൾ വെച്ച് അതുകൊണ്ട് നമ്മൾ ഈ റേഡിയോ ഒക്കെയാണ് നമുക്ക് ഒത്തിരി ആശ്വാസം.
1: റേഡിയോ
0: ബന്ധപ്പോ റേഡിയോ വഴി നമുക്ക് സ്നേഹ കൂട്ടായ്മ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരൊക്കെ എപ്പോഴും നമ്മളെ തിരക്കാറുണ്ട്. അവർക്ക് കുട്ടികൾ എല്ലായിടത്തും തന്നെ ഒരു വലിയ ആശ്വാസം അതാണ്. പിന്നെ
1: അതാണ് വേണ്ട, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകൾ നമുക്ക് ആവശ്യമാണ്. ഏറ്റവും നല്ലത് അപ്പൊ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അതുണ്ട് എന്നുള്ളതാണ് ചേച്ചി ഇപ്പൊ പറയുന്നത്. സന്തോഷം ചേച്ചി. അപ്പോ എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം, എന്റെ പേര് രാജലക്ഷ്മി എന്നാണേ.
1: സ്വാഗതം പരിപാടിയിലേക്ക്.
2: ഓക്കെ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ് ഈ പരിപാടിയില്.
1: പേര് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ആദ്യമായിട്ടാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കാനായിട്ട് വരുവായിരുന്നു.
2: ഞങ്ങളിപ്പോ കാറിലൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അന്നേരം ഈ പരിപാടി കേട്ടോണ്ടിരുന്നപ്പോഴാണ് ഞാൻ നമ്പർ കണ്ട് വിളിച്ചത്.
1: ഓ, താങ്ക് യു. അപ്പോ എന്താ ചെയ്യുന്നേ?
2: ഞാനൊരു യൂട്യൂബർ ആണ്, അങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നു.
1: വെരി ഗുഡ്. എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? എന്ത് വിഷയമാണ്?
2: യൂട്യൂബിലെ വീഡിയോസ് ആണോ?
1: എന്ത് വീഡിയോസ് ആണ് ചെയ്യുന്നത്?
2: ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആണ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: പിന്നെ ആക്ട്രസിനെ കുറിച്ചൊക്കെ അവരുടെ ബയോഗ്രാഫി ചെയ്യും.
1: ഓഹോ, ശരി ശരി. ഓക്കെ,
2: ചാനലിന്റെ പേര് പിങ്കി വി ആർ വ്ളോഗ് 2.
1: ആഹാ, ശരിക്കും എങ്ങനെയാണ്, ആഴ്ചയിൽ ഒന്നാണോ അതോ എല്ലാ ദിവസവും ഡെയിലി ആണോ?
2: ഡെയിലി വ്ളോഗ് ആയിരുന്നു, എല്ലാ ദിവസവും രാത്രി 8:30 ഇടും.
1: ഓക്കെ, അപ്പോ വരുമാനമൊക്കെ ആയി തുടങ്ങി അതോ വരുമാനം നന്നായിട്ടുള്ള ആളാണ്?
2: വരുമാനം ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ.
1: ഓക്കെ, കൺഗ്രാറ്റ്സ്. മുന്നോട്ട് പോട്ടെ.
2: റേഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാനും വിളിക്കാനും. ഞാൻ പണ്ട് ഒരുപാട് ഒക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാറില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: അതാണ്.
1: അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു വിഷയം, നമ്മൾ ഈ ഗ്രാമവും നഗരവും പറയൂ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെയാണ് രാജലക്ഷ്മിയുടെ സ്ഥലം? എവിടെയാണ്?
2: എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ എസ്എംകോള ജംഗ്ഷനാണ്, പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പാൽക്കുളങ്ങരയിലാണ്.
1: പാൽക്കുളങ്ങര. ഓക്കെ, ഈ രണ്ട് സ്ഥലത്തുനിന്ന് നമുക്ക് കുറച്ച് മുമ്പ് കോൾ ഉണ്ടായിരുന്നു.
2: ഭയങ്കര
1: കൃത്യമായ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ചേച്ചി സംസാരിച്ചത്.
2: തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ്.
1: ഓക്കെ, എന്ത് തോന്നുന്നു പറഞ്ഞോളൂ. അപ്പൊ രണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു.
2: ഞാനെന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ജനിച്ചത് മൊത്തം സിറ്റിയിലാണ്, നമ്മള് കൊല്ലത്ത് പക്ക സിറ്റി ലൈഫ് ആയിരുന്നു.
1: ഓക്കെ,
2: പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് ഒരു ഇടുക്കിക്കാരനാണ്. അപ്പൊ ഈ സിറ്റി ലൈഫിൽ ജീവിച്ച് എനിക്ക് ഇടുക്കിയിലെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് ചെല്ലാമ്പോ ഒരു വലിയ എന്താ പറയണ്ടത്, നമ്മള് ഇതുവരെയും കാണാത്ത ഒരു വിസ്മയ കാഴ്ച പോലായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പൊ നല്ല എന്റെ തേയിലത്തോട്ടാണ് അവിടെ കൂടുതല്. തേയിലത്തോട്ടം, പിന്നെ വെള്ളച്ചാട്ടം, അങ്ങനെയൊക്കെയുള്ള.
1: ഇടുക്കിയിലല്ലേ? ഇടുക്കിയിൽ ഏത് സ്ഥലം?
2: ഇടുക്കിയില് ഏലപ്പാറ.
1: ഏലപ്പാറ. ഓക്കെ, ഏലപ്പാറ.
2: തേയിലയാണ്
1: കുറച്ചുകൂടെ അങ്ങോട്ട്. എന്നാ ഫുള്ള് ഏലക്കയാണ്?
2: ഏലക്കയാണ്. ഹസ്ബൻഡിന്റെ അമ്മാവേരൊക്കെ വീട്ടില് ഏലക്ക കൃഷിയൊക്കെ ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ.
2: അപ്പൊ അങ്ങനെ, അപ്പൊ നമ്മുടെ ഇവിടെ എനിക്കാണെങ്കിൽ അവിടെ പോയ ഒരു ഒരാഴ്ച കൂടുതൽ നിക്കാൻ പറ്റത്തില്ല. നമുക്ക് സിറ്റി വന്ന ആ ഒരു വണ്ടിയുടെ ബഹളമൊക്കെ കേട്ടില്ലേ പറ്റത്തില്ല.
1: അതാണ് അതാണ്,
2: നമ്മൾ സിറ്റി ജനിച്ചുണ്ട്.
1: അതെ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നിക്കാൻ പറ്റും, പക്ഷെ അധികം നാൾ അല്ലെങ്കിൽ അവിടെ ജീവിതം
2: തുടരാൻ മനസ്സിൽ എന്തോ ഒരു വിങ്ങടി കണക്ക് നമുക്ക് തോന്നും. എന്താ പറയണ, വണ്ടിയുടെ ബഹളവും കേൾക്കാൻ പറ്റുന്നില്ല, മലയും മലയോരില്ല, എന്താ പറയണ്ട, ചീവീടിന്റെ ഒക്കെ സൗണ്ടും ആ ഒരു മൂകതയായി പോവും.
1: ആദ്യത്തെ രണ്ടു ദിവസം ആസ്വദിച്ചു, മൂന്നാമത്തെ ശ്വാസം വയ്ക്കോ, പോരാ, പറ്റൂല.
2: പക്ഷെ ഇവിടെ ഒന്നും നമുക്കില്ല, ട്രാഫിക്കും തിരക്കും ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു
1: സമാധാനമാണ്.
2: പക്ഷേ എന്നിരുന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും എന്താ പറയണേ, നമുക്ക് വൈലോര പ്രദേശങ്ങളും എന്താ പറയണേ എല്ലാരുമായിട്ട് മിണ്ടുന്നതൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ ഇവിടെ പറഞ്ഞാൽ അയലത്തുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹകരണമൊന്നും ഇല്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, അതൊക്കെയുള്ളൂ. അതേസമയത്ത് ഹസ്ബൻഡ് വീണ്ടും എടുത്ത് എല്ലാരും രാവിലെ ആകുമ്പോഴത്തെ ചേച്ചിയെ ചേച്ചിയെ വിളിച്ചോണ്ട് ഇങ്ങനെ വരും നമ്മുടെ
1: വീട്ടിലോട്ട്.
2: അതൊക്കെയാണ്. ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ പോലും എല്ലാവർക്കും ഷെയർ ചെയ്യും. ഒരു വിശേഷം ഉണ്ട്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതാണ് നമ്മുടെ സിറ്റി ലൈഫും ഗ്രാമപ്രദേശവും തമ്മിൽ എനിക്ക് പറയാനുള്ളത്.
1: പക്ഷെ എന്നാലും സിറ്റിയിൽ ജീവിച്ചു വളർന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറ്റൊരു ലൈഫിലോട്ട് ചേരുക വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്.
2: പക്ഷേ എങ്കിലും നമുക്ക് ഒരു എന്താ പറയണ്ട, മനസ്സിനൊരു ശാന്തതയും ഒരു കണ്ണുകൾക്ക് ഒരു വിസ്മയ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഗ്രാമപ്രദേശം തന്നെ.
1: ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നഗരത്തിലേക്ക് വരിക. തിരിച്ചു കുറച്ചു ദിവസം നിന്ന് ഈ മനസ്സിനൊരു ശാന്തതയും കിട്ടി, കണ്ണിനൊരു കുളിർമയും കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നേരെ വണ്ടി കയറുക, നഗരത്തിലേക്ക് വരിക. ഓക്കെ രാജലക്ഷ്മി, അഡ്രസ് ഉണ്ട്. ഇതുപോലെ പരിപാടിയിലേക്ക് ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, സന്തോഷം. അപ്പോൾ നമുക്കിനി അടുത്തൊരു കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ,
3: ഹലോ,
1: നമസ്കാരം.
3: മോളെ, ഞാൻ ജലജ.
1: ജലജ ചേച്ചി, പറയൂ ചേച്ചി.
3: മഴ പെയ്യുന്നോ?
1: മഴ പെയ്യുന്നോ? നല്ലല്ലേ, കുറച്ചു ദിവസമായിട്ട് മഴ കുറവായിരുന്നു.
3: പിന്നെ നല്ലതാ, ചൂടല്ലേ, ചൂട്.
1: അതെ അതെ അതെ. ഓക്കെ ജലജ ചേച്ചി, പറഞ്ഞു. അപ്പൊ എങ്ങനെ, ഇങ്ങനെ കൊല്ലം ടൗണിലോട്ട് വരുന്ന താമസിക്കാനാണോ ഇഷ്ടം, അതോ ഇപ്പൊ താമസിക്കുന്നിടത്ത് മതിയോ?
3: അമ്മക്ക് താമസിക്കുന്നിടം നല്ലതാ.
1: നല്ലതാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ജനശബ്ദത്തെ വിളിച്ച് പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് അവിടുന്ന് വാഹനത്തിൽ വരുന്നതിന് ബുദ്ധിമുട്ടാണ്.
3: ടൗണിലേക്ക് പോവുകയാണെങ്കിൽ അമ്മക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്.
1: അല്ല, ഞാൻ
3: ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും.
1: അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇടയ്ക്ക് ജനശബ്ദത്തിൽ ചേച്ചി പറഞ്ഞില്ലേ അവിടെ താമസിക്കുന്നോണ്ട് ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ പറയുന്ന ജങ്കാർ സർവീസ് ഇല്ല കൃത്യമായിട്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും പനി അസുഖം വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അവിടെ താമസിക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത്.
3: ബുദ്ധിമുട്ടുണ്ട്, ധാരാളം ബുദ്ധിമുട്ടാ മക്കളെ. എന്നുവെച്ചാല് നമുക്ക് വോട്ട് ഇപ്പം കോർപ്പറേഷന്റെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ കടത്തുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളേ ഉള്ളു, അതിനകത്ത് നമ്മളെ ആരെങ്കിലും സഹായം ഇല്ലാതെ നമുക്ക് പിടിച്ച ആരെങ്കിലും കയറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. അല്ലാതെ പോകുന്നതും ഇറങ്ങുന്നതും അങ്ങനെ ബുദ്ധിമുട്ട്. പിന്നെ അക്കരെ ചെന്നിട്ട് പിന്നെ നമ്മള് ബസ് കയറുന്നതിനും നടക്കണം. പിന്നെ കൊല്ലത്ത് പോകാൻ ബോട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളില്ല, കയറുന്നതിനും ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടില്ല. യാത്ര നല്ല സുഖമായ സൗകര്യമാണ്. ഒരു കാമണിക്കൂറിനുള്ളിൽ നമുക്ക് കൊല്ലത്ത് ചെല്ലാൻ പറ്റും.
1: ശരി.
3: പിന്നെ പോരാങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് ജംഗ്ഷനിൽ ഒരേ ഒരു ബസ്സേ ഉള്ളൂ, മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു ബസ്. ആ ഒരു ബസ് 8 മണിക്ക്, അതിൽ പോയാൽ നമ്മൾ ഇവിടെ വരുമ്പോ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ കൊല്ലത്തിലെടുക്കും. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അതിഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് പോകാൻ. നമുക്ക് ഇതൊക്കെ എല്ലാം പരിഹാരം ഉണ്ടാകണം. നമുക്ക് അതൊക്കെയല്ലേ ഏറ്റവും
1: നല്ലത്.
3: ഗ്രാമത്തിൽ കിടക്കുന്നെന്നും പറഞ്ഞു.
1: പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. ഹലോ ജലജേച്ചി, പോയോ? ഹലോ, ഹലോ, കേക്കാം, കേക്കാം ചേച്ചി, കേക്കാം.
3: അതെ അതെ, അത് നമുക്കൊന്ന് നിറവേറ്റി കിട്ടണം മക്കളെ. എല്ലാവരും കേക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മോളോട് ഇതങ്ങ് തീർത്തും ഞാൻ സംസാരിക്കുക. അത്രത്തോളം സങ്കടമുണ്ട്.
1: മനസ്സിലായി ചേച്ചി. ഇപ്പൊ പറഞ്ഞല്ലോ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നു, നമ്മൾ ഇതിന്റെ കുറച്ച് പോരായ്മകൾ പറഞ്ഞു എങ്കിലും ഇതിന് കുറച്ച് നന്മവശങ്ങൾ കൂടിയുണ്ട് അല്ലേ? അതെന്താ തോന്നിയിട്ടുള്ളത് ചേച്ചി? അതെന്താ തോന്നിയിട്ടുള്ളത്?
3: നല്ല വശങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെച്ചു പിടിപ്പിച്ചാൽ അതിൽ നിന്ന് പറിച്ചെടുക്കാം. മാങ്ങയായാലും ചക്ക ആയാലും എന്ത് സാധനവും നമുക്ക് ഒരാളിന് കൊടുക്കാനൊക്കെ പറ്റും.
1: ടൗണിലാകുമ്പോൾ
3: നമുക്ക് എല്ലാം പൈസ കൊടുത്ത് വാങ്ങണ്ടേ മക്കളെ?
1: അത് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നവർക്ക് നഗരത്തിൽ ചെയ്യാം.
3: നമുക്കുള്ള സൗകര്യത്തിലൊക്കെ പോണം. ഗ്രാമം പറഞ്ഞാ ഇഷ്ടമാ.
1: അതെ അതെ അതെ, അത് ഗ്രാമം ഒരു ഇഷ്ടമാണ്, അതാണ്
3: നമുക്ക് നമ്മുടേതായ സൗകര്യങ്ങളും ഒത്ത അതിൽ കിട്ടണം മക്കളെ. എന്നാലല്ലേ നമുക്ക് അതിനൊരു
1: ഈ സൗകര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണ് ജല ചേച്ചി. നമുക്ക് മനസ്സുണ്ടെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാകും.
3: കാലം കൊണ്ട്
1: ഓക്കെ, ശരി ചേച്ചി, സന്തോഷം. എന്തായാലും ജല ചേച്ചി സംസാരിക്കാൻ സാധിച്ചില്ല. അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാൻ എനിക്ക് തോന്നുന്നു ഇനി അധികം സമയമില്ല നമുക്ക്.

0: കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അടുത്തൊരു കോളിലേക്ക് പോകുന്നത്. ഹലോ
1: ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി. ഞാൻ മിനി ചേച്ചി മാത്രമാക്കുന്നു.
0: മിനി ചേച്ചി,
1: ഞാൻ ഒരു ഗ്രാമത്തെ കഴിഞ്ഞ വ്യക്തിയാ. തൃക്കടോ ജലജ ചേച്ചി പറഞ്ഞ ഞങ്ങളെ സ്ഥലം തൃക്കടോർ കുരിയപ്പുഴ. പിന്നെ നമ്മളെ ബൈപ്പാസ് വരുന്നതിന്റെ തൊട്ടടുത്ത്
0: തന്നെ. മനസ്സിലാവുന്നില്ല,
1: മനസ്സിലാവത്തില്ല ശ്രീലക്ഷ്മി. ഞാൻ പോയാൽ തന്നെ എനിക്കൊരു തിട്ടവും കിട്ടത്തില്ല. ഓട്ടോയിൽ കടവൂരി എന്നിറങ്ങി ഓട്ടോയിലാ പോകുന്നത്. പക്ഷെ നമ്മള് ജനിച്ചു വളർന്ന സ്ഥലമാണോന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല.
0: നീരാവ്
1: കടവൂര് കഴിഞ്ഞാൽ നീരാവ് ഒന്നും അറിയാൻ മതി. നീരാവായാലും കുഴിപ്പുഴ ആയാലും ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാലമായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലവാ കുരിപ്പുഴ കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് നല്ല എല്ലാ ആൾക്കാരും നല്ല എല്ലാ നാനയ അധികാരി അങ്ങനെ ജാതി മത ഭേദവും ഇല്ല. അവിടെ പള്ളി പോകുന്നതിനായാലും എല്ലാ മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിലായാലും ഏത് പരിപാടി വന്നാൽ തന്നെ നമ്മളെ ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് കുരിപ്പുഴ. ഒരുപാട് അതുപോലെ തന്നെ ഇപ്പൊ 22-ാമത്തെ വർഷം ഈ ടൗണിലോട്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇല്ല, ഗൾഫിൽ നിന്ന് ആളുകൾ വരുമ്പോ എങ്ങനെയാ തിരങ്ങാ. അതുപോലെ എന്റെ മിനിയേ എപ്പോ വന്ന്, മിനിയേ എപ്പോ വന്ന് മറുപടി പറയാനേ നേരങ്ങ. ഭയങ്കര സ്നേഹമാ ഗ്രാമത്തിലുള്ളവരെന്ന് പറഞ്ഞാലേ. പണ്ട് തൊട്ടേ എല്ലാരുമായിട്ട് നല്ല സഹകരണവും സ്നേഹവും കയറ് വിരിയും തൊണ്ട് തല്ലും എല്ലാരും അങ്ങനെ ഈ ഒന്നിച്ച് കിടന്ന് ജോലി ചെയ്ത് ആ ശീലം അവർക്ക് മരണം വരെ അതുണ്ടാവും. ടൗണിലെന്ന് വെച്ചാ അങ്ങനല്ല. ടൗണിൽ അതൊരു വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടെടുത്തോളൂ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം എന്താന്ന് വെച്ചാ ചിലർക്ക് പിന്നെ ഈ സാമ്പത്തിക കുറവ് ഉള്ളവരെ കാണുമ്പോ ഒരു വല്ലായ്മ പോലെ
0: സാമ്പത്തികളോട്
1: ഭയങ്കര
0: വേർതിരിവുകളുണ്ട്.
1: ആ വേർതിരിവ് പോലൊക്കെ കാണും.
0: പിന്നെ
1: ഒരു കാണൊക്കെ ഉണ്ടെങ്കിൽ അവര് ഭയങ്കര
0: ഇങ്ങനെ മിനിയെ എപ്പോ ഒന്നും ചോദിക്കത്തില്ല.
1: നമ്മളെ നാട്ടിലാണെങ്കിൽ ചോദിക്കുമല്ലോ.
0: നമ്മളെ നാട്ടിൽ
1: പിന്നെ ഞാൻ പിന്നെ ഇപ്പം കടയിൽ വന്നിടം തൊട്ട് എല്ലാരുമായിട്ടും നല്ല സഹകരണം സ്നേഹം. ഒരു ദിവസം വന്നില്ല എന്താ ചേച്ചി ഇന്നലെ തുടക്കാനി എന്നൊക്കെ ചോദിക്കും ആൾക്കാര്. അതുപോലെ ഞാൻ സുഖമില്ലാടുന്നപ്പോഴൊക്കെ എല്ലാ ആൾക്കാരും അങ്ങനെ സ്ഥലം ഇവിടുന്ന് ജോലി സ്ഥലത്തു നിന്ന് ഇവിടെ പല സ്ഥലത്തും ജോലി ചെയ്തൊക്കെ സ്ഥലം മാറിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടും അവര് തിരക്കും.
0: അല്ലാതെ അവര് വേറെ അപ്പൊ സ്ഥലമല്ല പ്രശ്നം, മനുഷ്യരാ പ്രശ്നം.
1: മനുഷ്യര് അതിപ്പോ ഓരോരുത്തരും ഓരോരുത്തരെയും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, അതിൽ നമ്മ കേറി തലയിടേണ്ട ആവശ്യമില്ലല്ലോ.
0: ചിലപ്പം
1: ചില ഓരോരുത്തർക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും. ചിലപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് സന്തോഷിച്ച് അട്ടഹസിച്ച് ചിരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമം നമ്മളെ മനസ്സിലോട്ട് ഓടി കയറി ഒന്ന് വിളിച്ചു പറഞ്ഞ് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചിരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു
0: സാഹചര്യമായിരിക്കും. ഗ്രാമമോ നഗരമോ
1: ഒത്തിരി ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്റെ ജനിച്ചു വളർന്ന നാട് തന്നെ. പക്ഷെ ഞാൻ താമസിക്കുന്നിടം ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചുറ്റുവട്ടത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ. പക്ഷെ എനിക്കിപ്പോഴും എന്റെ നാട് തന്നെ ഇഷ്ടം.
0: ഓക്കെ ഓക്കെ ചേച്ചി, എന്തായാലും സന്തോഷം. അങ്ങനെ ഗ്രാമവും നഗരവും തമ്മിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലെ വ്യത്യാസങ്ങൾ എന്താണ് നമ്മളുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ നഗരത്തിലേക്കും നഗരത്തിൽ താമസിക്കുമ്പോൾ ഗ്രാമത്തിലേക്കും പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സാഹചര്യം എന്താണ്, എന്തൊക്കെയാണ് അവിടുത്തെ വെല്ലുവിളികൾ, നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എവിടെയായിരുന്നു, ഇതായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചിരുന്നത് വനിതാ ലോകത്തിൽ. പക്ഷേ ഇനി അധികം കോളിലേക്ക് പോകാനുള്ള സമയമില്ല, നമ്മുടെ പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വനിതകളോടും ടാറ്റ പറയുന്നു. ശ്രീലക്ഷ്മി എം എസ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 പ്രഖ്യാപിക്കും. കോയിക്കൽ ഗവൺമെന്റ് HSSലെ +2 വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 രാവിലെ 10:30 നടക്കും. നെടുമ്പനം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലേക്ക് കെയർ ഗിവർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായം 18-നും 45-നും മതി. യോഗ്യത SSLC, ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ, ഓക്സിലറി നഴ്സ്, മിഡ്വൈഫറി, വയോജന പരിപാലനത്തിൽ അനുഭവ പരിചയം എന്നിവയുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. നെടുമ്പനം പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനങ്ങൾ, ജാഗ്രതാ സമിതി എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നേടിയ ബിരുദാനന്തര ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് സംവിധാനമൊരുങ്ങി. സംശയ നിവാരണം, പരാതി സമർപ്പണം എന്നിവയ്ക്ക് കളക്ട്രേറ്റിൽ പരാതി സെൽ പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279 4 3. ശാസ്താംകോട്ട കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗമായ വ്യക്തികൾ കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. തുടർന്ന് കൃഷിഭവനിലെത്തി വിവരങ്ങൾ അറിയിക്കണമെന്ന് ശാസ്താംകോട്ട കൃഷി ഓഫീസർ അറിയിച്ചു. ഇന്ന് ചേരാനിരുന്ന സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മുൻ നിശ്ചയിച്ച സ്ഥലത്ത് ചേരുമെന്ന് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിജ്ഞാൻവാടികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് ഇന്ന് രാവിലെ 11 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊട്ടക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC, +2, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ചാത്തന്നൂർ സർക്കാർ ITIയിൽ പ്രവേശനത്തിന് www.itiadmission.kerala.gov.in മുഖേന June 30 അപേക്ഷിക്കാം. എല്ലാ ട്രേഡുകളിലും 30% സീറ്റ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITIകളിൽ ഹാജരായി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. അസാപ് കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ ദൈർഘ്യം 9 മാസം. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പം നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരമാണ്. തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകളാവട്ടെ ഇന്ന് കേൾക്കാൻ പോകുന്നതെല്ലാം എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
5: നമസ്കാരം. സുരേഷ് പെരുന്നാട്.
4: നമസ്കാരം. ഓക്കേ, എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി മഴയൊക്കെ അല്ലായിരുന്നു ഇന്ന്?
5: ഇന്നലെ രാവിലെ ഒന്ന് ചെറുതായിട്ട്
4: ഇന്ന് മഴ പെയ്തില്ല.
5: ഇന്ന് പെയ്തില്ല.
4: ഇന്ന് ചെറുതോട്ടൊക്കെ ഒന്ന് പൊടിച്ചു നമ്മൾ അവിടെയൊക്കെ. എന്നാലും ഒരു മഴയ്ക്കൊക്കെ ഒരു അവസരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
5: നമ്മള് വീതിലുണ്ട്, മഴ വീതില്ല. ഈ വർഷം മഴ വന്നില്ലല്ലേ.
4: ഓക്കെ,
5: പൊതുവെ
4: എനിക്ക്
5: വേണ്ട ഒരു പാട്ട്, 1998 രക്തസാക്ഷികൾ സിദ്ധാബാന സിനിമ
4: ഉണ്ടായിരുന്നു,
5: അത് ഗിരീഷ് പൂത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ തങ്കരം ചെയ്ത്, കെ എസ് ചിത്രം പാടിയതാ. അതായത് അഭിനയിച്ചേക്കുന്ന മോഹൻലാലും രഞ്ജിതയ. ാരും പാടം കതിരാടും പാലം വിളകയും കഞ്ഞിപ്പുഴത്തി കരുമാടി പെണ്ണിൻ കല്യാണം കാണം കൈ നോക്കി ചെല്ലാം. ഇങ്ങനെ പാട്ടാ.
4: ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഡ്യൂട്ടി എല്ലാം അങ്ങ് ഏറ്റെടുത്തു മണിയാണ് ചേട്ടൻ, കേട്ടോ.
5: ഓക്കെ,
4: എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും ഫസ്റ്റ് നല്ല മനോഹരമായ ഒരു പാട്ടാണ്, നമുക്ക് കേൾക്കാം.

0: അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗാനത്തോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാതറുകാതർ ആരംഭിച്ചല്ലേ. കരിയൊരു മഴ സമയത്തൊക്കെ നമുക്ക് ഒരു പാട്ട് കേൾക്കാനായിട്ട് നല്ലൊരു ഫീൽ കിട്ടില്ലേ. നമ്മളിങ്ങനെ വയലോലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അല്ലേ, ആ ഒരു ഫീൽ എന്തായാലും ഒരു പാട്ടിലൂടെ നമുക്ക് ലഭിച്ചു. ഒരുപാട് ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞു, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നല്ല നല്ല പാട്ടിലാവട്ടെ ഇനി അങ്ങോട്ട് തുടർന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ
0: കല്ലന്താഴ. സിന്ധു. ആ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് തോന്നല്ലോ അല്ലേ? ആ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആ, സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു വർക്കും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, ശരി ശരി ശരി ശരി. പിന്നെ പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

0: വീണ്ടും വളരെ മനോഹരമായ ഒരു ഗാനല്ലേ. ഉത്തമൻ എന്ന ചിത്രത്തിലൊരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. ദാസേട്ടൻ്റെ മനോഹരമായ ആലോപന ശൈലിയും ജോൺസൺ മാസ്റ്റ് കൈതപ്രം ടീമിൻ്റെ അല്ലേ, ജോൺസൺ മാസ്റ്റിൻ്റെ സംഗീതം എത്ര കേട്ടാൽ നമുക്ക് മതിവരാത്തൊരു ഫീലാണല്ലോ. ജോൺസൺ മാസ്റ്റിൻ്റെ സംഗീതം നമ്മൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എല്ലാം അല്ലേ. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് വീണ്ടും കേൾക്കാൻ സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലുള്ള ഇനി അടുത്ത ഗാനങ്ങളും പോരട്ടെ, ഇപ്പോൾ കേട്ട രണ്ട് ഗാനം തൃപ്തി മനോഹരം. അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം.
1: എന്നോട്
0: പറയുമോ? ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? കൊറേ നാളായി വന്നിട്ട്. കൊറേ നാളായിട്ട് എന്തായാലും ഇത് അറിഞ്ഞല്ലോ. ആ കൊറേ നാൾ കാതൊരു കാതൊരുത്തില് കൊറേ നാളായി വന്നെങ്കിൽ പോലും ആഴ്ചയാഴ്ച നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. പിന്നെ ഇന്ന് വീട്ടിൽ തന്നെയാണോ അതോ? ജോലി സ്ഥലത്താണോ ഇപ്പൊ? അപ്പൊ ജോലി സ്ഥലത്തിനോടൊപ്പം തന്നെ നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞ നമുക്ക് എന്താ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. പാട്ടൊക്കെ പാടുന്ന ആളാണോ? അല്ലല്ലോ അല്ലല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ദാസേട്ടനെ ചിത്രചേച്ചി കൊണ്ട് പാടിപ്പിക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
0: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
3: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
3: 11:30 വരെ. വിഷയം
1: ഡിമൻഷ്യ.
3: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. കണ്ണാടിക്കയ്യിൽ ചിത്രച്ചയുടെ അലാവനം അല്ലേ. അതുപോലെ ജോൺസൺ മാസ്റ്ററും കൈതപ്രം സാറിൻ്റെ ഒക്കെ രചനയിൽ ചേർന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാണ്? ആരാണ്? എനിക്ക് മനസ്സിലായി മനസ്സിലായി. പേര്? ആ, കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. ആ, അതാ എനിക്ക് എനിക്ക് പേരങ്ങോട്ട്. ആ, കറക്റ്റ്, ശ്യാമളയമ്മ പറഞ്ഞോളൂ. എന്തുകൊണ്ട്? ഭയങ്കര ഹാപ്പിയാണ് അമ്മ അല്ലേ? എന്തായാലും ചിരിച്ച് നമ്മുടെ ജീവിതം. ആ, ഇപ്പൊ നമ്മള് ചിരിച്ച് ചിരിച്ച്
5: പരിപാടിയിൽ ഇരിക്കുന്ന എല്ലാ മക്കളെ അമ്മ ഞാനാണ്.
4: ആ, മനസ്സിലായി മനസ്സിലായി ശ്യാമളയമ്മ. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ആഹാരമൊക്കെ കഴിച്ചോ?
5: ആഹാരം കഴിച്ചില്ല.
4: അയ്യോടാ, അതെന്തേ?
5: ഞാൻ മോനെ മോനാണെന്ന് അറിയപ്പോ അമ്മക്ക് റേഡിയെ വിളിച്ചോണ്ടിരുന്നു.
4: ആഹാ,
5: 15 വർഷത്തിനകം
4: അത്രേ ഉള്ളു അമ്മ. ഇനി അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അമ്മ. വിളിക്കുക, ധൈര്യമായിട്ട് വിളിക്കുക. ഇനി അവസരങ്ങളുണ്ട്, ഇനി അവസരങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ വരുമല്ലോ, അപ്പം തീർച്ചയായിട്ടും വിളിക്കുക. എന്നിട്ട് എന്നിട്ട് ഈ ചിരി ഷെയർ ചെയ്യുക. ആ, പ്രവീൺ മോൻ ഇന്ന് വന്നില്ല. ഇല്ല, വന്നില്ല. പറയാം ഞാൻ കേട്ടോ.
5: പിന്നെ വേറൊരു മോനുണ്ടല്ലോ, അന്ന് പ്രവീൺ മോനോട് എന്നെ കാണാൻ വന്നേ.
4: ആരാന്നറിയില്ലല്ലോ.
5: ഇന്നാള് മോന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു.
4: എന്റെ അടുത്തോ?
5: ആ, കുരുവിളി എന്നങ്ങാണ്ട് പറയുന്നേ.
4: അങ്ങനെ ഒരാള് അറിയില്ലല്ലോ. ഒരു കുരുവിളയോ? അതൊന്നും അറിയത്തില്ലല്ലോ അമ്മ. അരുണാണോ? അരുണാണോ? അല്ല,
5: അരുണല്ല.
4: അരുണല്ല, അതാരാണാവോ? ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. വിഷമിക്കണ്ട, അങ്ങനൊന്നുമില്ല കിളവി, അങ്ങനൊന്നുമില്ല. അതൊക്കെ നമ്മള് ഒരു നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രായം, മനസ്സിലായില്ലേ? അങ്ങനെ കിളവി എന്ന് പറഞ്ഞ അമ്മയെന്ന് ആക്ഷേപിക്കരുത് കേട്ടോ. അങ്ങനെ കിളവി എന്ന് പറഞ്ഞ ആക്ഷേപിക്കരുതേന്ന്. അത്ര തന്നെ, നമ്മുടെ മനുഷ്യൻ സത്യത്തില് 100 വയസ്സൊക്കെ കഴിയുമ്പോ നമ്മള് അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ ആവുന്നുള്ളു കേട്ടോ. വിഷമിക്കണ്ട. അപ്പൊ അമ്മ അമ്മ പാട്ടൊക്കെ ആവശ്യപ്പെട്ടോ?
5: അമ്മ പാട്ട് ആവശ്യപ്പെട്ടു,
4: ഈശോടെ പാട്ടൊക്കെ ആവശ്യപ്പെട്ടു. ആ പറഞ്ഞമ്മേ,
5: ഈ പറയുന്നത് കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന തൊഴിലാളികളെല്ലാം കേൾക്കണം.
4: അവരെല്ലാം കേൾക്കും.
5: ചെറുപ്പസംഗമിന് ജോലി ചെയ്ത് ശ്യാമളയായിട്ട്.
4: ആ അപ്പൊ അവരെല്ലാം കേൾക്കും കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കും,
5: കേൾക്കണം.
4: ഇനിമ പ്രതീക്ഷിച്ചോ, ഇത് നമ്മള് കട്ടാകുമ്പഴത്തേക്കിന് അമ്മക്ക് ഇഷ്ടം പോലെ ഫോൺ കോൾസ് വരും. അപ്പൊ റെഡിയായിരുന്നോ? റെഡിയായിരിക്കും, എല്ലാരും വിളിച്ച് സംസാരിക്കാം കേട്ടോ. നമുക്ക് പാട്ടിലേക്ക് അങ്ങ് പോയാലോ, എനിക്ക് പാട്ട് കേട്ടോളാം വയ്യ. ആ പറയാം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം.

വർണ്ണപ്പകിട്ട് എന്നിത്തരത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. വിദ്യാസാഗർ സാറിന്റെ രചനയിൽ, സംഗീതത്തിൽ ജോസ് കല്ലുംകുളം രചിച്ച ഒരു മനോഹരമായ ഒരു ഗാനമാണ് കേട്ടുപോയത്. ഏതായാലും നമുക്ക് ഇനിയൊരു ബ്രേക്കിന്റെ സമയമാണ്, വാർത്ത കേൾക്കാനുള്ള സമയമായി. അപ്പോൾ വാർത്തയൊക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും എത്തുന്നവരെ തൽക്കാലം ബൈ.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3-C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT യിൽ കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.

0: മക്കളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിവരണം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
1: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
1: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗെ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസത്ത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: मिलियन टन खाद्यान्न का उत्पादन कर रहे हैं. आज देश के खाद्यान्न के भंडार भरे. चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर वन हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെരുസ്വേനയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:00.
4: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
4: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: കാതോടു കാതോരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111. ഇതുവരെ കേട്ട നമ്മൾ നല്ല ഗാനങ്ങൾ തന്നെ വീണ്ടും നമുക്ക് കേൾക്കാം. കോളുണ്ട്. ഹലോ ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാണ്?
7: നമസ്കാരം,
6: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു?
7: ആ,
6: അപ്പൊ പനി ഇപ്പം പൊതുവെ നമ്മുടെ നാട്ടില് എല്ലാം പനി വല്ലാത്തൊരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മരുന്നൊക്കെ മേടിച്ചോ? അപ്പൊ തുടക്കത്തിലെ പോയി മരുന്നൊക്കെ മേടിച്ച് നല്ല എനർജി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് ഇപ്പോഴത്തെ പനി എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് പകരുന്ന ഒരു ടൈപ്പ് പനിയും കൂടെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. നമുക്ക് വേറൊന്നും പെട്ടെന്ന് നമുക്ക് നമ്മളിലോട്ട് വരത്തില്ല, പക്ഷെ ഈ പനി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങ് പകരും എന്നുള്ളതാ. അപ്പൊ അത് സുഖം സുഖമായിരിക്കുന്നു. എന്തായാലും നമ്മുടെ നല്ല പാട്ടിലൊക്കെ കേട്ടോണ്ടിങ്ങനെ, പാട്ട്
7: ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ.
6: ഉണ്ട്. ഓക്കെ, ഏതായാലും നല്ല മനോഹരമായ ഒരു ഗാനമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഗാനം കേട്ട് തിരികെ വരാം.
7: ഓക്കെ.

0: അങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയ ഒരു നല്ല ടൈറ്റിൽ സോങ്. എന്തായാലും നമുക്ക് ഇന്റർവൽ കഴിഞ്ഞിട്ട് തുടങ്ങിയ ഗാനം തന്നെ വളരെ ഐശ്വര്യപരമായ ഒരു ഗാനമായിരുന്നു. സംഭവാമി യുഗേ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിസാന്റെ രചനയിൽ എം എസ് ബാബുരാജ് സംഗീതം നൽകി ദാസേട്ടൻ പാടി വെച്ച മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടുപോയത്. അപ്പോൾ അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: ആ പറഞ്ഞോളൂ ശിവപ്രസാദ്. സുഖാണോ? ആ സുഖം സുഖം സുഖം. ശിവപ്രസ് സുഖാണോ?
1: സാറിനെ വിളിച്ചതിന് ശേഷം പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു.
0: ആ ബിസി ആണല്ലേ? ബിസി ആയിപ്പോയി.
1: ഹലോ,
0: പിന്നെ ബിസി ആയിപ്പോയി അല്ലേ? അപ്പൊ അതിനൊരു പരിസമാപ്തി ആയല്ലോ ഇപ്പം. എല്ലാവർക്കും സുഖമാണ്. സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡ് കഴിച്ചില്ല. മഴയൊക്കെ ഇപ്പൊ ചിരുന്ന് ഒഴിഞ്ഞു മാറി നീക്കി. അപ്പൊ വീണ്ടും മഴ തുടങ്ങാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നു വാർത്തയില്.
0: ആ മഴ തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഒരു എന്താ ശ്രദ്ധിക്കുക. അപ്പൊ പനിയൊക്കെ അറിയാലോ, നാട് നീളെ പനി ഇങ്ങനെ പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: പുതിയ പനികളൊക്കെ വരുന്നൊക്കെ ഇങ്ങനെ പറയുന്നു. സൂക്ഷിക്കും, മഴ പെയ്യാതെ നനയാതെ കഴിവെന്ന് സൂക്ഷിക്കുക.
0: ആ സൂക്ഷിക്കാം. നമ്മള് ശ്രദ്ധിച്ചാൽ കൊറേയൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പിന്നല്ല കൊതുവിന്റെ അടുത്ത് നമുക്ക് പറയാനൊക്കെ തരില്ല, പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. ഓക്കെ,
1: കൊതുവിന്റെ കുത്താണ് ഏറ്റവും വലിയ
0: പ്രശ്നം. ഓക്കെ, എന്തായാലും കൊതുകിന്റെ അടുത്തൊക്കെ വരട്ടി ഓടിക്കാം, അതേ പറ്റുള്ളൂ ഇനിയിപ്പം. ഓക്കെ, പിന്നെ
1: ഞാനൊരു പാട്ട് പാടത്തോ സാറേ?
0: ആ പാടിക്കും. പിന്നെന്താ?
1: ഞാൻ ഒരു ദേവിയെ കുറിച്ചൊരു പാട്ട് പാടാൻ
0: പോവാ.
1: അറിവിലുള്ള ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടാൻ പോകുന്നത്.
0: ഓക്കെ, തീർച്ചയാണ് കേൾക്കാം, പഠിക്കും.

അവതാരമൃതാക്കൂ നീയേ, അടിയങ്ങൾ കാക്കൊല്ലേ. അവതാരമൃതാക്കൂ നീയേ, അടിയങ്ങൾ കാക്കൊല്ലേ. അമ്മേ മായമായി ദേവി സർവേശ്വരീ, ഭദ്രിനി തന്നെ, ഉമയുന്നി തന്നെ, ലക്ഷ്മിയായി വാ.

ലോകവാണികേ കരുണാമയേ, നീ മാത്ര എന്നാത്മസുഹൃതം, നീ മാത്ര എന്നാത്മസുഹൃതം, അവതാരമൃതാക്കൂ നീ അടിയങ്ങൾക്കാശ്രയം നീ, അവതാരമൃതാക്കൂ നീ അടിയങ്ങൾക്കാശ്രയം നീ, തമ്മേ മായമായി.

0: ഓക്കെ ഓക്കെ, എന്തായാലും മനോഹരമായിട്ട് പാടി. ഇതിന്റെ സംഗീതം ആരാണെന്ന് അറിയാമോ?
1: പോയിട്ടുണ്ട്.
0: അല്ല, ഈ പാട്ട് സംഗീതം ആരാണെന്ന് അറിയാമോ?
1: ഈ പാട്ട് സംഗീതം ചെയ്തതും എഴുതിയതും പെരുന്നാട് സുരേഷ് കുമാർ സാർ.
0: ആ, അറിഞ്ഞുകൊണ്ട് തന്നെ പാടിയാണ് അപ്പൊ അല്ലേ? ഓക്കെ, എന്തായാലും മനോഹരമായിട്ട് പാടി, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ.
1: നമ്മളെ പനയത്തുള്ള എന്റെ എല്ലാ കളിക്കൂട്ടുകാർക്കും അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ വിഷ്ണു ലോകത്തിനകത്തുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്, മിണ്ടാത്തത് എന്തേ എന്നുള്ളൊരു പാട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അവരൊക്കെ ഓടി പെട്ടെന്ന്
1: മിണ്ടാത്തത് എന്തേ ആ പാട്ട്.
0: ഓക്കെ ഓക്കെ,
1: കിളി പെണ്ണി.
0: ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് അവർ ഗാനം കേട്ട് തിരികെ വരാം.

0: നല്ല മനോഹരമായ ഒരു പാട്ടല്ലേ. വിഷ്ണുലോകം എന്ന ചിത്രത്തിലെ ഗാനം ആയിരുന്നു. രവീന്ദ്ര മാഷിന്റെ സംഗീതവും കൈത്തപ്പനം സാറിന്റെ രചനയൊക്കെ ചേർന്ന വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു. എനിക്കൊന്ന് വിഷ്ണുലോകം എന്ന ചിത്രത്തിലെ പാട്ടെല്ലാം വളരെ ഹിറ്റാണ്. രവീന്ദ്ര മാഷിന്റെ വേറൊരു ഒരു ശൈലിയായിരുന്നു നമ്മൾ ഈ ഒരു സിനിമയിൽ തന്നെ എല്ലാ പാട്ടുകൾക്കും ഉപയോഗിച്ചിരുന്നത്. ഒരു ഫോക്ക് ടച്ച് സോങ്ങുകളായിരുന്നു, ക്ലാസിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോക്ക് ടച്ച് സോങ് തന്നെയായിരുന്നു. കസ്തൂരി, എൻ്റെ കസ്തൂരിയിലെ ആ ദിവസം തമ്മിൽ, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം. അതൊരു മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ഹലോ, നമസ്തേ സാറേ.
0: നമസ്തേ നമസ്തേ. ആരാണ്?
1: ഞാൻ സനല്, തട്ടാമല.
0: സനൽ, തട്ടാമല. ഓക്കെ, പറഞ്ഞോളൂ. സുഖാണോ?
1: സുഖമാണ് സാറേ. മഴയാണ്, മഴയും വെയിലും എല്ലാം വല്ലാത്തൊരു കാലാവസ്ഥയാണ്.
0: ഓക്കെ, ഒരോടൊപ്പം പനിയും അല്ലേ?
1: എല്ലാവർക്കും പനി, നാട് മൊത്തം പനിയാണ് സാറേ. വൈറസ് പനിയാണൊക്കെ ഉള്ള പനിയാണ്.
0: അതാണ് മഴയും.
1: നമ്മളെ ഈ കുഴപ്പം തന്നെ നമ്മള് മനുഷ്യര് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ് സാറേ ഇത്. പല വേസ്റ്റുകളും കൊണ്ട് നമ്മൾ തന്നെ റോഡിൽ തന്നെ കൊണ്ടിടുക.
0: അതെ, പ്രകൃതിയോട് നമ്മള്, പ്രകൃതി നമ്മളെ ബഹുമാനിക്കാതിരിക്കുന്നത് പ്രകൃതി നമ്മളെ ബഹുമാനിക്കുന്നില്ല, അത്രേ ഉള്ളൂ.
1: നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതിപ്പോ തന്നെ ഞാൻ ഇപ്പൊ പലയിടത്തും കണ്ടു, നമ്മുടെ പുതിയ റോഡിന്റെ, ഹൈവേയുടെ പുതിയ റോഡിന്റെ മേളിൽ തന്നെ ഇപ്പൊ വേസ്റ്റ്, അത് വെള്ളം അടയമ്മം ഒലിച്ച്,
0: അതെ,
1: ഒലിച്ചിറങ്ങി വന്ന് അഴുക്ക് വെള്ളത്തിൽ വന്ന് ഇറങ്ങി ഒക്കെ വേസ്റ്റായി വരിക.
0: അതെ അതെ അതെ. ഓ, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
1: നമ്മക്കൊക്കെ പിന്നെയും പ്രതിരോധം ഉണ്ടെന്ന് പറയാം. കൊച്ചുകുട്ടികളൊക്കെ എന്തോ സാറേ,
0: രക്ഷയില്ല.
1: കൊച്ചുകുട്ടികൾക്ക് താങ്ങാൻ പറ്റത്തില്ല.
0: കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള ആൾക്കാരും എല്ലാം യാത്ര ചെയ്യുന്നതാണ്. മാത്രമല്ല പല പല അസുഖങ്ങളും ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും, അവർക്ക് അത് പെട്ടെന്ന് തന്നെ ബാധിക്കും.
1: ആണോ? ഞാൻ വേറൊരിടെ പറയട്ടെ സാറേ. നമ്മളിപ്പം ഇപ്പം നമ്മൾ കേരളത്തെ നോക്കിയാൽ ഇപ്പം തന്നെ നമ്മൾ കൂടിപ്പോയ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലറും ജിമ്മേഷ്യവും റെസ്റ്റോറൻറ്റും അല്ലാതെ വേറെ ഒരു സ്ഥാപനങ്ങളും പുതിയതായിട്ടില്ല.
0: അതെല്ലാം
1: മുക്കിന് മുക്കിന് 6, 10, 15 ഒക്കെയാണ് ഇത്.
0: അപ്പൊ
1: ഇത് നമ്മളെ ആഹാര രീതി കൊണ്ടൊക്കെ തന്നെ തോന്നുന്നു നമുക്ക് ഈ അസുഖങ്ങളൊക്കെ
0: ഉണ്ടാവുന്നതും.
1: പലവർക്കും പല ബിസിനസ്സാണ്, എന്നാലും ഞാൻ അത് കൂടി കൂടി വരികയാണ്. അപ്പൊ നമുക്കാർക്ക് അധ്വാനങ്ങളില്ല. അപ്പൊ നമ്മൾ അതിന് വരും ജിമ്മിന് പോകുന്നു. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും എല്ലാം ജിമ്മിന് പോകുന്നു. റെസ്റ്റോറന്റ് നമ്മൾ, ഞാൻ ഈ നമ്മുടെ ഈ പക്ഷികളാണ് സാറേ, സന്ധ്യ കഴിഞ്ഞാൽ ആരും ആഹാരം കഴിക്കത്തില്ല, ഒരു പക്ഷി മൃഗങ്ങളൊന്നും. മനുഷ്യര് മാത്രമേ ഉള്ളൂ, രാത്രി 2 മണിയായാലും 3 മണിയായാലും ആഹാരം
0: കഴിക്കുന്നത്.
1: അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് സാറേ.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എന്തായാലും
0: നല്ല നല്ല ഒരുപാട് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തത്.
1: ആണാണ് സാറേ, ഞാൻ ഈ പാട്ട് ഞാൻ തട്ടാമല സ്കൂളിൽ പഠിച്ച 90 SLC എഴുതിയ എല്ലാവർക്കും വേണ്ടിയിട്ട്, എനിക്ക് പലവരെയും വിട്ടുപോയിട്ടുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ട്.
0: ഓക്കെ, ഈ ഒരു പാട്ടിലൂടെ
1: 1990 ഞങ്ങൾ SLC എഴുതിയ എല്ലാവർക്കും.
0: ഓക്കെ
1: ഓക്കെ സാറേ, താങ്ക് യു, വളരെ സന്തോഷം.
0: ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഗാനം നമുക്ക് ആ സുഹൃത്തുക്കളെല്ലാം ഷെയർ ചെയ്യാം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കർക്കിടക ചികിത്സാ പ്രാധാന്യവും പ്രയോജനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ട്രിൻസി ഫെറിയ, ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ, ശ്രേയസ്, നീണ്ടകര, കൊല്ലം. വിളിക്കേണ്ട സമയം 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ

0: വീണ്ടും നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം, നക്ഷതങ്ങൾ എന്ന ഇത്തരത്തിലൊരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. ഒ ആൻ വിസാന്റെ രചനയിൽ ബോംബെ രവിസാന്റെ സംഗീതമൊക്കെ ചേർന്ന വളരെ മനോഹരമായ ഒരു ഗാനം. ഇതിൽ തന്നെ ഒരുപാട് ഗാനങ്ങളുണ്ട്, നീരാടുവാൻ, കേവലം മർത്തിയ ഭാഷ കേൾക്കത്തില്ലേ, അതിൽ രണ്ട് ഗാനം മോഹനത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്. അതിലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഒരുപാട് സന്തോഷമായ ഗാനം കേൾക്കാൻ സാധിച്ചില്ല. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ആ നമസ്കാരം, മഹേഷ് മധു. ഞാൻ ശൈലജ.
0: അല്ല, മഹേഷ് മധു അല്ല, സുരേഷ് പെരുന്നാട്.
1: സുരേഷ് പെരുന്നാട്.
0: രണ്ടിനകത്ത് ഷായുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല.
1: ഹലോ,
0: എന്റെ പേരെന്തോ പറയാ?
1: ശൈലജൻ നീണ്ടകര.
0: ആ ഓക്കെ ഓക്കെ, പറഞ്ഞു.
1: അപ്പൊ ഒരു പാട്ട് ആവശ്യമായിട്ടായിരുന്നു, തകൽ വെട്ടാൻ പറയുന്ന ഇത്തരത്തില് സ്വപ്നങ്ങളെ വീണിറങ്ങും എന്നുള്ള പാട്ട്.
0: സ്വപ്നങ്ങളെ വീണ്ടും നല്ല വളരെ മനോഹരമായ ഗാനം അല്ലേ.
1: പാട്ടൊന്ന് പ്രക്ഷേപണം ചെയ്താൽ മതിയായിരുന്നു.
0: ഓക്കെ,
1: ശരി. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: നമ്പറിൽ ബന്ധപ്പെടുക.
1: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
2: 0474-2931-1111.
1: വിളിക്കേണ്ട സമയം
2: ശനിയാഴ്ച 10:30 മുതൽ
1: 11:30 വരെ. വിഷയം
2: ഡിമൻഷ്യ.
1: അതിഥിയായി എത്തുന്നു
2: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: തകിൽ കൊട്ടാമ്പുറം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ബാലുക്രിയത്തിൻ്റെ രചനയിൽ ദർശൻ രാമൻ സംഗീതം പകർന്ന് ദാസേട്ടൻ പാടിയ വളരെ ഹിറ്റിൽ ഹിറ്റായിട്ടുള്ളൊരു ഗാനമായിരുന്നു. നമ്മളൊരു ഗാനം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ വ്യക്തികളെ നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന അവരെ നമ്മൾ എന്നും ഓർക്കുക. ഓക്കെ, അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
4: ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം, ആരാണ്? പറഞ്ഞോളൂ. എന്ത് കടയാണ്?
4: എല്ലാ കടയും ഉണ്ട്, അറിയായിരിക്കും. രാധാകൃഷ്ണൻ ആയിട്ട് കട നടത്തിയെന്ന് മരിച്ചുപോയി.
3: ആണോ? ഓക്കെ. അല്ല, എന്ത് ഷോപ്പാണെന്ന്?
4: എല്ലാ സാധനങ്ങളും ഉണ്ട്.
3: ഓക്കെ, മൊത്തത്തിലുള്ള മൊത്തക്കടയാണ്. ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ മഴ പ്രശ്നമുള്ളതായിട്ടുണ്ടോ? ഇല്ലല്ലോ,
4: മഴയുടെ ഇറക്കാണ് കേൾക്കാൻ വയ്യ.
3: ആ, ഓക്കെ ഓക്കെ. കടയിരുന്ന വിളിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഈ തിരക്കുകൾക്കിടയിലും
4: സ്ഥിരം ശ്രോതാവായിരുന്നു, ഇതിനകത്തുള്ള എല്ലാ പരിപാടിക്കും കേറുമായിരുന്നു.
3: ഓ ശരി, ഇപ്പൊ കുറച്ചു ദിവസം വിളിക്കുന്നില്ല അല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് ശരി, ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പിന്നെ വേറെ പക്ഷേ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പൊ വിളിച്ചു, ഒരു പരിചയപ്പെടാൻ സാധിച്ചിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ?
4: ഓക്കെ ഓക്കെ
3: ഓക്കെ ഓക്കെ. ശരി ശരി ഓക്കെ, നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: വീണ്ടും വളരെ മനോഹരമായൊരു ഗാനം, ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ രചനയിൽ എം ടി ഉമ്മന്റെ സംഗീതവും ദാസേട്ടനും ജാനകി ദേവി എന്നിവർ പാടിയ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടതല്ലേ. ഇന്ന് കേട്ടതെല്ലാം, ഇതുവരെ കേട്ട ഗാനങ്ങളെല്ലാം വളരെ മനോഹരമാണ്. എനിക്കേറെ പ്രിയപ്പെട്ട ഗാനം കൂടിയായിരുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി അടുത്ത ഗാനം നമ്മൾ കേൾക്കാൻ നമുക്കിരിക്കാം. അപ്പോൾ അടുത്തൊരു കോളുണ്ട്. ഹലോ, ആ ഹലോ, ഇവിടെ കേൾക്കാം. ആരാണ്?
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, സുൽബത്ത്.
0: സുൽബത്ത്, ആ ആരുടെയോ ഓർമ്മ ദിനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ.
1: സീനയുടെ അമ്മയുടെ ഓർമ്മ ദിനമാണെന്ന്.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ വേറെ വിശേഷം?
1: ജോലി ചെയ്യുന്ന കൊച്ചിന്റെ അമ്മയതെ.
0: ആ ഓക്കെ ഓക്കെ. ഓർമ്മ ദിനമാണെന്നല്ലേ?
1: ഓർമ്മ ദിനം.
0: എന്തായാലും നമുക്ക് ഒരു ഗാനത്തിൽ കൂടെ നമുക്ക് ഓർക്കാം അല്ലേ. പിന്നെ സുഖായിരിക്കുന്നല്ലോ? സുഖായിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ?
1: നോമ്പ്.
0: ഓ, ഇന്ന് നോമ്പാണല്ലേ. ആ ശരി ശരി ശരി ശരി ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നോമ്പൊക്കെ പിടിച്ച് അതിനുള്ള ആരോഗ്യമൊക്കെ തരട്ടെ. ഓക്കെ, പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ.
0: ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഗാനം ഞങ്ങളും കേക്കട്ടെ. ഓക്കെ.

0: വീണ്ടും വളരെ മനോഹരമായൊരു ഗാനം നമ്മൾ എന്ന ചിത്രത്തിലൊരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. മോഹൻ സിത്താരയുടെ സംഗീതത്തിലെ കൈതപ്പുറം രചനി നിർമ്മിച്ച് ദാസേട്ടം പാടിയ വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത് അല്ലെ. ഈ ഒരു ഗാനം നമ്മളെ മനസ്സിനെ വല്ലാതെ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഗാനം മനസ്സിൽ തട്ടുന്ന ഒരു ഗാനം കൂടിയായിരുന്നു അല്ലേ. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളും നല്ല ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ടിന്. നമ്മൾ എത്ര കേട്ടാലും ഈ പാട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഈ ഒരു ഗാനം. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തതിൽ. അപ്പോൾ അടുത്ത കോളർ ഉണ്ടെന്ന്. ഹലോ, നമസ്കാരം. ആരാണ്? ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? അയ്യോ, പനിയാന്നോ? പേടിപ്പിച്ചോളന്നല്ലോ. മരുന്ന് മേടിച്ചില്ലേ? മേടിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കുടിച്ചതിൽ കുറവുണ്ടോ? ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോ? ആണോ? ആ അപ്പം മരുന്നൊക്കെ മേടിച്ച് നല്ല നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല റെസ്റ്റൊക്കെ എടുക്കുക, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക. ഓക്കെ. ഇപ്പൊ ഇപ്പോഴത്തെ പനി ഭയങ്കരമായിട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ സൂക്ഷിക്കുക. പൊതുവെ എല്ലായിടത്തും പനിയാണ്. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ പേരിടെ വിചാരിച്ചു മമ്മൂട്ടിക്കും പനിയാണെന്ന്. ആ പറഞ്ഞോ. മമ്മൂട്ടിയുടെ പടത്തിലെ പാട്ട്. മമ്മൂട്ടിയുടെ പടത്തിലെ ഏത് പാട്ടാണ്?
1: മനസ്സിൻ
0: മണിച്ചിമിഴിൽ പനി നീർത്തുള്ളിപ്പോൾ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ അല്ലേ.
1: ഈ പാട്ട്
0: നമുക്ക് കേട്ടാലോ? ഓക്കെ, ഈ ഗാനം കേട്ട് നമുക്ക് തിരികെ വരാം.

0: കാരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ രവീന്ദ്രമാസ്റ്റർ സംഗീതവും ദാസേട്ടൻ്റെ മനോഹരമായ ആലാപനവും അല്ലേ. ഇപ്പം രാത്രിയിലൊക്കെ നിശബ്ദമായ ആ ഒരു നിശബ്ദമായ ഒരു സമയത്ത് നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചൊരു ഫീലാണ് നമുക്ക് ഒരു പാട്ടിലൂടെ കിട്ടിയത് അല്ലേ. അപ്പം എന്തായാലും ഇപ്പം രാത്രി എന്നല്ല ഒരു പുച്ച സമയമാണ് എങ്കിൽ പോലും ഈ ഒരു പാട്ട് നമ്മളെല്ലാം ആ പാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ വേറെ ലോകത്തിലേക്ക് നമ്മൾ കുറച്ച് റിലാക്സ് ആവുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് അല്ലേ. അതാണ് നമ്മുടെ രവീന്ദ്രമാഷിൻ്റെ ഒരു വ്യത്യസ്തത, അത് തന്നെയാണല്ലോ സംഗീതത്തിലെ എന്താ ഫാസ്റ്റ് നമ്പറാണെങ്കിലും ക്ലാസിക്കൽ പാട്ടുകളാണെങ്കിലും ഇങ്ങനത്തെ മെലഡീസ് ആയിട്ടുള്ള ഗാനങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത നൈപുണ്യം എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത തന്നെയാണ് അല്ലേ. വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് രവീന്ദ്ര മാഷ് നഷ്ടത് അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ആരാണ്? ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നോ? പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണോ? എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ, ഇഷ്ടപ്പെട്ട
1: പാട്ടുകളെല്ലാം?
0: ഒരു എനർജി ഒക്കെ വരട്ടെ, ഇത്ര നേരം പാട്ടൊക്കെ കേട്ടതില്ല, ആ ഒരു എനർജി വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പാട്ടിലൊക്കെ എന്റെ പേര് സുരേഷ് പെരുന്നാട്. ഹാപ്പിയായോ?
1: ഹാപ്പിയായി.
0: ഇനി പേര് മറക്കില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ തോന്നല്ലേ. അതാണ് നമ്മുടെ ഒരു ഫോണിന്റെ കുഴപ്പമല്ലേ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇപ്പുറത്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. എന്തായാലും ഫോണ്, പേരെന്തായിരുന്നു പറഞ്ഞേ?
1: ഉമ.
0: ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല പാട്ടിലൊക്കെ ആസ്വദിച്ചോണ്ടിരിക്കുന്ന ഉമ്മച്ചേരിക്ക് എന്തായാലും നല്ല നല്ല പാട്ടുകൾ ഇനിയും കേൾക്കാൻ സാധിക്കട്ടെ ഈ പ്രോഗ്രാമിലൂടെ. പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
0: അപ്പം ആ ഗാനം കേൾക്കാൻ നമ്മളും എല്ലാം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഗാനം കേട്ട് തിരികെ വരാം.

0: അഭിമാനം എന്ന ചിത്രത്തിലെ ഒരു പഴയ ഗാനമാണ് നമ്മൾ കേട്ടതല്ലേ. ശ്രീമാരൻ തമ്പിസ്ഥാൻ്റെ രചനയിൽ ഏറ്റവും മരസാൻ്റെ സംഗീതവും ഒക്കെ ചേർന്ന ദാസേട്ടൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടൊരു പഴയ ഒരു ഗാനമാണെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താ ഒരു ഏറ്റക്കുറച്ച് നമ്മൾ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു പാട്ട് കേട്ടാൽ ഒരു പക്ഷേ പൊട്ടിക്കരഞ്ഞു എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ആവശ്യപ്പെട്ട ഒരാളടുത്താണ് ഞാൻ എനർജി ആയിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ പാട്ട് ഇത്രയും ദുഃഖം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ. എത്ര കേട്ടാലും അതുവരാത്ത ഒരു ഗാനമായിരുന്നു, നല്ല അർത്ഥത്തായിട്ടുള്ളൊരു ഗാനമായിരുന്നു. ഒരുപാട് നന്ദി. അടുത്തൊരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം.
0: ആരാ?
1: മിനി.
0: ആ, അത് ചെറിയ സൗണ്ടിലൂടെ അങ്ങ് പോയി പേര്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ് സുഖം എന്ന് പറഞ്ഞു. ജോലി ഉണ്ടായിരുന്നു നേരത്തെ അന്നേരം? ആ, അപ്പൊ അതിന്റെ സന്തോഷത്തിലാണോ ഇപ്പൊ ജോലി ഇല്ലാത്തന്റെ? അയ്യോ, മുതലാളി കേക്കണ്ട, മുതലാളി കേക്കണ്ട. എന്തായാലും സൊസൈറ്റിയാണ്, അപ്പൊ സൊസൈറ്റിക്കാർ കേക്കണ്ട. ജോലിയിലേക്ക് സന്തോഷം എന്ന് പറഞ്ഞത് കേട്ടോ, അല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ.
1: പുതിയ സർക്കാർ വന്നല്ലേ, അതുകൊണ്ട് ജോലിയില്ല.
0: ഏ, അങ്ങനെയൊക്കെയുണ്ടോ?
1: ഒരു സർക്കാർ പോകുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം കെട്ടിപ്പറക്കി പോണോ അടുത്ത ആളുകൾ തുടങ്ങി.
0: നമ്മള് വാടക വീട് പോലെ. അയ്യോ, എനിക്ക് കോമഡി. ആ, എന്തായാലും
1: ഞങ്ങളെയൊക്കെ വാളാക്കി അടിച്ചു, അത് പറഞ്ഞാ മതി.
0: ആണല്ലേ. ആ, അതിനി എന്തായാലും ശരിയാവും കേട്ടോ, നമ്മളെല്ലാം ശരിയാവട്ടെ.
1: തുടങ്ങുമെന്ന് പറയുന്നുണ്ട്.
0: ആ, തുടങ്ങാതെ എവിടെ പോവാൻ? പോണോക്കെ ആവുമ്പോഴത്തെ തുടങ്ങും.
1: അല്ല, നമ്മളൊക്കെ സഹകരിക്കണമല്ലോ. പുതിയ ആൾക്കാർ വന്ന് അവരുടേതായ എല്ലാ കാര്യങ്ങളും തീർത്ത് ഇവരുടെല്ലാം കൊണ്ടുവരണ്ടേ?
0: ആ, അതെ. അപ്പൊ നമുക്ക് ആ ഒരു എന്തായാലും ഒരു സൊല്യൂഷൻ നമുക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മള് ഇരിക്കുക, നമ്മള് ശരിയാവും എന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുക. ഇന്നലെ നാളെ ആയാലും ശരിയാവും,
1: അടുത്ത മാസം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ആ, അത് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു.
1: വേറെങ്ങും ജോലിയില്ലല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ എല്ലാം അതൊക്കെ ശരിയാവട്ടെ, എല്ലാം ശരിയാവട്ടെ കേട്ടോ. വിഷമിക്കണ്ട. ഓക്കെ, അയ്യോ, തീർച്ചയായിട്ടും പെട്ടെന്ന് നടക്കട്ടെ. നമ്മള് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടാവും കേട്ടോ, പെട്ടെന്ന് ആ കമ്പനി അങ്ങ് തുറന്ന് കിട്ടണേന്ന്. ഓക്കെ,
1: അവിടെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്.
0: ഉണ്ടല്ലേ.
1: ഞാൻ ഫസ്റ്റിലെ വിളിച്ചപ്പോഴും എനിക്ക് ഇത് തന്നെ കിട്ടിയത് വെള്ളിയാഴ്ച.
0: ഇന്നും വെള്ളിയാഴ്ച തന്നെ കിട്ടി. ആള് വ്യത്യാസം ഒന്നല്ലേ ഉള്ളൂ? ആള് വ്യത്യാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ, രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. രണ്ടു മൂന്ന് നാലാമത്തെ തൊട്ടാണ് എനിക്ക് കിട്ടുന്നത്.
0: ആ, അപ്പൊ അതൊക്കെ പോരെ സന്തോഷിക്കാൻ തൽക്കാലം.
1: എല്ലാവർക്കും ഇങ്ങനെ വെള്ളപ്പോഴും ഒന്ന് കിട്ടുമ്പോ നമുക്കൊരു
0: സന്തോഷം. ജോലി ഇല്ലാത്ത സന്തോഷോ? വീണ്ടും
1: ജോലി ഇല്ലാത്തതുകൊണ്ട് പാട്ട് കേട്ടി.
0: ഓക്കെ, എന്തായാലും പാട്ട് അത്രയും സ്വാധീനിക്കുന്നു ഉണ്ടെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയാണ്.
1: അതെ, ഞങ്ങളേ ഒരുപാട് പറഞ്ഞല്ല, റേഡിയോയില് ഞങ്ങള് കേൾക്കാറില്ലായിരുന്നു. രണ്ടു വർഷമായി ഞങ്ങളുടെ കമ്പനിയിൽ ഇത് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം അതിനോട് ഇതായി.
0: അപ്പൊ കമ്പനിക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക കേട്ടോ.
1: തീർച്ചയായും, ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചു വീട്ടില്.
0: അപ്പൊ കമ്പനിക്കാർക്ക് വേണം അതിന്റെ അഭിനന്ദനം കൊടുക്കാൻ. അവര് വിചാരിച്ചോണ്ടല്ലേ ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ റെഡി ആയത്. എതിർത്തോ? ഓക്കെ.
1: ഞങ്ങൾ ആദ്യം
0: തിരിച്ചെടുത്തു,
1: പിന്നെ അത് നിർത്തലാക്കിച്ച്.
0: അപ്പൊ തിരിച്ചെടുത്തു.
1: ഞങ്ങൾക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ട ഞങ്ങളുടെ മാനേജർക്കാണ്.
0: അപ്പൊ ആ സല്യൂട്ട് നേരെ മാനേജർ കൊടുത്തു.
1: ആ, ഹരി മാനേജറാണ്. പിന്നെ ഇതിന്റെ പുറത്തൊക്കെ നടന്ന് MD-യുടെയും ചെയർമാന്റെയും എല്ലാം ഞങ്ങൾക്ക് അനുമതി വാങ്ങിച്ച് തിരിച്ചു വെച്ചു വന്ന്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒരു റേഡിയോ വരുത്തിയ വിന അല്ലേ, ഇത്രയും പവറിലൂടെ.
1: ആ മാനേജറെ ഞങ്ങൾ ഒരിക്കലും മറക്കൂല.
0: ഓക്കെ, എന്തായാലും ആ മാനേജർ, ആ റേഡിയോ കൊണ്ട് ഒരിക്കലും ആ മാനേജർ മറക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഒരുപാട് ഞങ്ങൾക്കും സന്തോഷമാണ്.
1: അപ്പൊ ഏതായാലും റേഡിയോ.
0: ആ ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
5: വീണ്ടും നല്ല മനോഹരമായൊരു ഗാനം, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു. ശരിക്കും പറഞ്ഞു കേട്ട ഗാനങ്ങളെല്ലാം വളരെ വളരെ വളരെ പ്രിയപ്പെട്ട ഗാനങ്ങളായിരുന്നു. വചനം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ രചനയിൽ, മോഹൻ സിദ്ധാരയുടെ സംഗീതവും ദാസേട്ടൻ്റെ ആലാപനവും ഒക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായൊരു ഗാനമാണ്. നമ്മളിത് എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനം കൂടിയായിരുന്നു അല്ലേ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക്. എന്തായാലും വീണ്ടും ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ നമ്മുടെ പ്രിയശ്രോതാക്കൾ ആവശ്യപ്പെടുന്നല്ലോ, അതുകൊണ്ട് നമുക്കും ആ പാട്ടുകളൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്നല്ലോ. അതുപോലെ ആ ഗാനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള ഗാനങ്ങൾ തന്നെയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. അടുത്ത ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
6: നമസ്കാരം.
5: ഹലോ, നമസ്കാരം. ആ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഉടനെ കഴിച്ചോ? ഉണക്കെ കഴിച്ച്. അപ്പൊ പാട്ടൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പാട്ടൊക്കെ? ഇതുവരെ കേട്ട പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കേൾക്കാൻ പോകുന്നതും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അല്ലേ. പിന്നെ ഏത് പാട്ടിലെ? അകലാത്ത ശില്പോ. പാട്ട് ഏതാന്ന് പറയാമോ? ഒരിക്കൽ കൂടി പറയാമോ? അച്ഛൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങളെ അല്ലേ. ഓക്കെ, അത് ഞാൻ കേട്ടില്ല പാട്ട്. എന്തായാലും അതൊരു പുതിയ അനുഭവമായിരിക്കും ആ പാട്ട്. എന്തായാലും കേട്ടോ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഇങ്ങനെ പോകുന്നു, അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാൻ? അതിനിടയ്ക്ക് ഒരു സൈഡിൽ കൂടെ മഴ പോലെ തന്നെ, മഴയും പനിയും വാശി പിടിച്ച് ആര് ജയിക്കുന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അല്ലേ. പിന്നെ അങ്ങനെയൊക്കെ പോട്ടെ. എന്തായാലും പനിയൊക്കെ ഭയങ്കരമായിട്ട് വൈറൽ, ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പനിയൊക്കെ അല്ലേ. പിന്നെ ഓക്കെ. എന്തോ അയ്യോ, പനി പിടിക്കല്ലേ, ഞാൻ ഓടുകയാണ്. പനി പിടിച്ച് പനി കേട്ടോ, ഞാൻ ഭാഗത്തേക്ക് ഓടത്തില്ല. അയ്യോ, പനി പിടിച്ചു കഴിഞ്ഞാൽ തകർന്നു മൊത്തം, മൊത്തം പനി വരലേന്ന് പ്രാർത്ഥിക്കുകയാണ്. അയ്യോ ദൈവമേ, ഇപ്പം ഓരോരുത്തരോട് ഇങ്ങനെ ഓടുകയാണ്. പനി പിടിച്ചിട്ട് എവിടെ ഇരിക്കണം, ഏത് പോയി എവിടെ പോയി ഇരിക്കണം, എവിടെ പോയി നിൽക്കണം ഒന്നും അറിയാമെന്ന് ആൾക്കാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ആർക്കും പനിയൊന്നും പെട്ടെന്ന് പിടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനും ആ പാട്ട് കേട്ടില്ല, എന്തോന്നു പോലും അറിയില്ല. എന്തായാലും നമുക്കൊരു ഗാനം കേട്ട് തിരികെ വരാം.

0: ഏതായാലും ഈ ഒരു പാട്ടും ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. പക്ഷേ ഈ പടത്തിൻ്റെ പേര് അനാഥ ശില്പങ്ങൾ എന്ന ചിത്രത്തിലൊരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. ശ്രീമ്പരന്തമ്പി സാറിൻ്റെ ശ്രീമ്പരന്തമ്പി സാറൊക്കെ എത്രയോ പാട്ടുകളാണ് എഴുതി വെച്ചിരിക്കുന്നല്ലേ. ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിനൊക്കെ തന്നെ ആർ കെ ശേഖർ അദ്ദേഹത്തിൻ്റെ സംഗീതവും ജയചന്ദ്രനും ജാനകിയും അമ്മയൊക്കെ ചേർത്ത് പാടിയ ഒരു ഗാനമായിരുന്നു നമ്മളത് കേട്ടത്. ആർ കെ ശേഖർ നമുക്കറിയാം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫാദർ കൂടിയാണ്. അപ്പം ഏറഗമാൻ വളരെ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള ഏറഗമാൻ്റെയൊക്കെ ഒരു ഫാദർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു സംഗീതം കൂടിയായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമുക്ക് വീണ്ടും നമ്മൾക്കൊക്കെ കേൾക്കാൻ കഴിയുന്നല്ലോ, ഇങ്ങനെയൊക്കെ പാട്ടുകളുണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് എന്താ ഒരുപാട് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് കാതൊരു കാതൊരുത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്നീ നിദാനക്കുള്ള നല്ല പാട്ടുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു കാളുണ്ട്. ഹലോ
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം, ആരാണ്? സുഖായിരിക്കുന്നു. ആരെ പേര് പറഞ്ഞില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോ.
1: ഞാൻ കുറച്ച് ദിവസമായി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ആ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ. അയ്യോടാ,
1: കിട്ടിയില്ല.
0: ആ വാശി ഇന്ന് തീർത്ത്. വിളിക്കും പക്ഷെ കിട്ടുന്നില്ല, എന്ത് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടുകയും ചെയ്തു. സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. പരിചയപ്പെടാൻ ഇതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സുഖമായിരിക്കുന്നു. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്.
1: നല്ല നല്ല പാട്ടുകളൊക്കെ സാർ വരുമ്പോൾ.
0: എല്ലാവരും സുഖായിരിക്കുന്നു അവിടെ. എല്ലാവരും സുഖായിരിക്കുന്നല്ലോ
1: ഇവിടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, വന്നിട്ടിരിക്കുന്നു.
0: മഴയും മേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ സൂക്ഷിക്കുക കേട്ടോ. അപ്പൊ പനിയും കാര്യങ്ങളൊക്കെയാണ്, സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയുന്ന പോലെ കേട്ടോ. ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: വീണ്ടും വളരെ മനോഹരമായൊരു ഗാനമല്ലേ. കേൾക്കാത്ത ശബ്ദം എന്ന ഇത്തരത്തിൽ ഗാനമാണ് നമ്മൾ കേട്ടത്. ദേവദാസിൻ്റെ രചനയിൽ ജോൺസൺ മാസ്റ്റർ സംഗീതവും കെ ജെ മാർക്കോസ് ജെൻസി എന്നിവർ ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ് കന്നിപ്പുമാനം അല്ലേ. എല്ലാവർക്കും എനിക്കൊന്നും എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് തന്നെയായിരുന്നു കന്നിപ്പുമാനം. എനിക്കൊന്ന് ഒരുപാട് അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഹിറ്റായ ഒരു ഗാനം കൂടിയായിരുന്നു തോന്നുന്നു കന്നിപ്പുമാനം. എന്തായാലും ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നല്ലോ, അതൊരു ഭാഗ്യമാണല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും ഇനിയും നല്ല നല്ല ഇതുപോലുള്ള ഗാനങ്ങൾ വരട്ടെ. അപ്പോൾ അടുത്ത ഏതായാലും ഒരു കോൾ ഉണ്ടെന്ന് ഒന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആ നമസ്കാരം, എന്തുണ്ട്? ആ എന്തുണ്ട് വിശേഷം?
1: ആ എനിക്കൊരു പാട്ട് വേണം. അത് ഇളയരാജയുടെ 50 വർഷം തികഞ്ഞതിന്റെ ഞായറാഴ്ച സപ്ലിമെന്റിൽ ഉണ്ടായിരുന്നു മനോരമയ്ക്ക് വേണ്ടി.
0: ഓക്കെ,
1: ഇളയരാജ സംഗീത സാറിന്റെ സംഗീതം ചെയ്തിട്ട് 50 വർഷം തികഞ്ഞ
0: ഞായറാഴ്ച
1: ആരും ഒരു പാട്ടിന് ആവശ്യപ്പെട്ടില്ല.
0: നമ്മുടെ
1: സംഗീതം, നമ്മുടെ മനസ്സിനകത്ത് സംഗീതം ഉണ്ടല്ലോ.
0: ഉണ്ട്.
1: അപ്പൊ എനിക്കത് ഭയങ്കര ഫേവറേറ്റ്.
0: ഓക്കെ, നമുക്ക് ആ പ്രയാസം ഇന്നത്തെ കൂടെ അങ്ങ് തീർക്കാം.
1: ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് സാഗർ സംഗമം എന്ന ചിത്രത്തിലെ പാട്ടാണ്.
0: സാഗർ സംഗമത്തിലെ പാട്ടല്ലേ.
1: അത് ശ്രീമാനന്ദന്റെ സാർ എഴുതി, ഇളയരാജ സാർ സംഗം ചെയ്ത് ഏട്ടൻ പാടിയ പാട്ടാണ്. അത് ഇപ്പോഴത്തെ റീമേക്ക് പാട്ട് വേണ്ടെങ്കിൽ ഏട്ടൻ പാടിയ പാട്ട് തന്നെ വേണം.
0: ചലഞ്ചിങ് സോങ് ആണല്ലേ, അതൊരു ചലഞ്ചിട്ടുള്ള സോങ് ആയിരുന്നു. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ബാലചേട്ടൻ.
1: ഞാൻ സുരേഷിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സാറിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അയ്യോ എനിക്ക്, ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം.
1: നമ്മള് ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല.
0: തീർച്ചയായിട്ടും അതെ അതെ അതെ അതെ, ഒരിക്കലും മറക്കാൻ പറ്റുന്ന കൂടിയാണ്.
1: നമുക്ക് സംഗീതം ഇല്ല, ഒരു കാര്യവും നടക്കുന്നില്ല.
0: തീർച്ചയായിട്ടും മനുഷ്യന്റെ
1: ചെയ്യുന്നെങ്കിലും സംഗീതം ഉണ്ടെങ്കിൽ നമുക്ക് പകുതി നല്ല ആരോഗ്യം കിട്ടും.
0: അതെ അതെ, തീർച്ചയായിട്ടും ഒരു പവർ ആണല്ലോ, പോസിറ്റീവ് എനർജി ആണല്ലോ.
1: നമ്മൾ ഒരിക്കലും സംഗീതം കരുത്, മരിക്കും കാലം വരെ സംഗീതം നമ്മുടെ കൂടെ ഉണ്ടാവണം.
0: ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. കാര്യം സംഗീതത്തെ കുറിച്ചൊക്കെ ഒരുപാട് ആധികാരികമായിട്ട് ഒരുപാട് ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആണല്ലോ ബാലചേട്ടൻ. ഓക്കെ ഓക്കെ,
1: എന്തായാലും കനവിന്റെ സുന്ദര കളിയോടം ഒരു കനവിന്റെ ചന്ദ

0: తూ కాయలి నక్కరే పువేంది, నీల కాయలి నక్కరే పువేంది. కాటం మరయం వరం నల్లో ఒత్తచు నహనీ పురుల തങ്കിനാവിന്റെ കളിവെള്ളത്തിൽ ഒരു പങ്കായം തുഴയാൻ ഒരാള് വേണം, എന്റെ പങ്കായം എറിയാൻ ഒരാള് വേണം. നിലവിന്റെ കായലിൽ നിലയില്ല കായലിൽ കനവിന്റെ ചന്ദന കളിയോരം, ഒരു കനവിന്റെ സുന്ദര കളിയോരം.
1: ഓക്കെ, ഏതായാലും വളരെ മനോഹരമായിട്ട് പാടി. ഏതായാലും നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്ക് ആ സംഘം സാഗർ സംഗമത്തിലെ ഗാനം കേട്ട് തിരികെ വരാം.

0: അങ്ങനെ സാഗരം സംഗമത്തിലെ ഒരു ഗാനമാണ് കേട്ടത്. എനിക്ക് തെലുങ്ക് വർഷം കണ്ടാണ് തോന്നുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ ഓക്കെ, എന്തായാലും അതിൽ തന്നെ ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, അങ്ങനെ മനോഹരമായിട്ട് കുറേ പാട്ടുകളുടെ എനിക്കൊരു ഓർമ്മയുണ്ട്. അത് പാട്ടൊക്കെ ഒത്തിരി ഹിറ്റ് ഗാനങ്ങൾ തന്നൊരു ചിത്രം കൂടിയായിരുന്നു സാഗരം സംഗമം അല്ലേ. കമലഹാസൻ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് വളരെ മികവാർന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അത് അല്ലെ. അദ്ദേഹത്തിൻ്റെ അതേ അറിയാമല്ലോ, കമലഹാസൻ സാറിൻ്റെ പറയാതെ തന്നെ ഒരു സകലകലാവല്ലഭനാണല്ലോ. സംഗീതം, ആലാപനം, അഭിനയം, രചന, പ്രൊഡ്യൂസർ എന്ന ഒരുപാട് കലാ നൈപുണ്യം ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ പടത്തിലെ എല്ലാ പാട്ടുകളും വൻ ഹിറ്റുകൾ തന്നെയാണ്. അതിൽ എടുത്തു പറയുന്ന ഒരു മലയാളത്തിൽ നമ്മൾ സമ്മാനിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു സാഗർ സംഗമം. അപ്പം ഇതുപോലുള്ള നല്ല ഗാനങ്ങൾ ഇനി നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം നമുക്കും കേൾക്കാനായിട്ട് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ ആരാണ്?
1: അനശ്വര.
0: അനശ്വര, ഒരു നാടക കമ്പനിയുടെ പേരാണല്ലോ അത്. അനശ്വര സംഗമിത്ര എന്നൊക്കെ പറയുന്ന പോലെ പറയൂ. എന്തൊക്കെയാണ്? ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടാ, വിഷമിക്കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ വിഷമിക്കുന്നു വേണ്ട കേട്ടോ. ഇല്ല വിഷമേ ഇല്ല അല്ലേ. പിന്നെ പറഞ്ഞോളൂ, പഠിക്കുകയാണോ? അത് ശരി. അടിയാണോ? ആ ഹലോ,
2: ഞാൻ
0: കൊച്ചിലേ റേഡിയോ
2: കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: കൊച്ചിലെ വെച്ച് തുടങ്ങിയ റേഡിയോ ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ പറഞ്ഞു പറഞ്ഞു. ആ കൊടുത്തോ കൊടുത്തോ. അനശ്വര പഠിക്കുകയാണോ? ആണോ? അതേ ഫോൺ ചെയ്യുവാണോ? ഇപ്പം പഠിക്കുവാണോ? അതെ, ഫോൺ ചെയ്യുവാണോ? ഏതിലാ പഠിക്കുന്ന മോളിപ്പം? ഏഴിലാവും. ഇത് ക്ലാസ്സിലെന്ന് പറഞ്ഞിരിക്കുന്ന അവധിയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അവധിയായിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണോ? ഫുഡ് ഒക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിച്ചില്ല.
0: ഫുഡ് കഴിച്ചില്ല. ആ ഓക്കെ, പാട്ടൊക്കെ പാടൂ.
1: പാട്ട് ഞാൻ പാടും, എന്റെ അനിയത്തി പാടും.
0: അനിയത്തി പാടും. അപ്പം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ എല്ലാരും ഇപ്പൊ ഞാൻ പരിചയപ്പെടേണ്ടി വരും അല്ലേ. അതിന് ഉറക്കത്തിന്ന് വിളിച്ചോണത്തിയതാണോ മോളെ? അയ്യോടാ, എന്നാ ഒരു ഒട്ടിപ്പ് പാടിപ്പിക്കണ്ട കേട്ടോ. ആ മോള് പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ.
1: പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടായിരുന്നു?
1: ട്രെൻഡിങ് പാട്ടില്ല, ആയിഷ ബീബിയാൽ എന്ന് പറഞ്ഞൊരു.
0: ആയിഷ ബീബിയോ ഒന്ന് പാടിക്കേ രണ്ട് ലൈൻ. മലയാളമാണോ തമിഴാണോ? മലയാളമാണല്ലേ. ആയിഷ ബീബി. ആ ഓക്കെ, ഏതായാലും നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും മോളെ ഒരുപാട് സന്തോഷം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ, ഏതായാലും നോക്കാൻ ഗാനം കേട്ട് തിരികെ വരാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: അച്ചായൻ സ്പീക്കിംഗ്. ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം.
0: വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.
3: അങ്ങനെ ഒരു അടിപൊളി പാട്ട് കേട്ടു അല്ലേ. ഇതും എൻ്റെ സംഗീതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ആ ഒരു പാട്ട്. ഞാൻ കേട്ടിട്ട് കൂടിയില്ല ഈ ഒരു പാട്ട് കേട്ടോ. ഇപ്പോഴും ഞാനതൊരു പാട്ട് കേൾക്കുന്നത്, നമ്മൾ ഈ കുട്ടികളൊക്കെ നമ്മൾ പോലും അറിയാത്ത മാളങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ തലയിട്ട ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ഉറവിടമൊക്കെ അത് പാട്ടുകളൊക്കെ അവർ തപ്പിപ്പറക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ. ഈ പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഈ പാട്ട് സമ്മാനിച്ച അനശ്വരിക്ക് ഒരുപാട് നന്ദി അറിയിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ഇതണൊക്കെ എവിടെയൊക്കെയോ ഇതണക്കുള്ള പാട്ടുകൾ, നമ്മൾ കേൾക്കാത്ത പാട്ടുകളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരായിട്ട് പൊക്കിക്കൊണ്ട് വരിക. ഓക്കെ, എന്തായാലും പുതിയൊരു അനുഭവമായിരുന്നു എനിക്ക് ഒരു പാട്ട്. ഓക്കെ, സന്തോഷം ഒരു പാട്ട് കേൾക്കാൻ കഴിഞ്ഞതിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കോൾ ഉണ്ട് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം. ആരാണ്?
4: ജുബേരി എന്നാണ്. ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
3: ആ,
4: വീട്, പടത്തിലെ പേര്.
3: വീടോ?
4: പറയട്ടെ പാട്ട്?
3: ആ, പറഞ്ഞു.
4: ചൂടുള്ള കുളിരിന് ചുംബനം എന്നാരു പേരിട്ട്, ചുംബനം എന്നാരു പേരിട്ട്. ആ പാട്ട്.
3: ആഹാ, പഴയ പടത്തിലെ പാട്ടാണല്ലേ. മമ്മൂക്കാടെ. ഓ ഓക്കെ ഓക്കെ. ഏതായാലും നമുക്ക് ആ പാട്ട് കേട്ട് തിരികെ വരാം. ഓക്കെ. ആ

0: വീട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ജി ദേവരാജൻ മാസ്റ്റർ സംഗീതവും യൂസഫ് അലി കെച്ചിയുടെ രചനയും ദാസേട്ടനും പി മാധുരിയുമേ ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഒരു ഗാനമായിരുന്നു അല്ലേ. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ചിത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നല്ലൊരു ഗാനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞാലും എന്താ പറയുക, ദേവരാജൻ മാസ്റ്റർ സംഗീതമല്ലേ, ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമായ ഒരു ഗാനം കേൾക്കാൻ കഴിഞ്ഞതിൽ. അടുത്ത ഒരു കോളിന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് ശ്രീകുമാരി, കല്ലന്താഴം കമ്പനിന്ന്.
0: ആ പറഞ്ഞോളൂ.
1: ഇവിടുത്തെ എന്നെ ഫീലിംഗിൽ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നേ.
0: ഓക്കെ.
1: പിന്നെ എന്റെ ഇഞ്ചോള കമ്പനിയിൽ എന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്.
0: ഇഞ്ചോള കമ്പനി,
1: ഇഞ്ചോള കമ്പനി,
0: അഞ്ചാലുമുടി ഇഞ്ചോള, അതാണോ?
1: ആ അഞ്ചാലുമുടി ഇഞ്ചോള.
0: ഓക്കെ.
1: ആ കമ്പനിയിലെ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അത് സ്പെഷ്യലി പാക്കരൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ട്.
0: പാട്ടുകാരനോ? പാക്കരൻ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അത് കൂട്ടുകാരനല്ലേ?
1: കൂട്ടുകാരിയാ.
0: പാക്കരൻ. ആ ഓക്കെ, എല്ലാം പ്രശ്നമുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആ പാക്കരൻ. ആ ഓക്കെ. അപ്പം ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്
1: ഡെഡിക്കേറ്റ്
0: ചെയ്യുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ആ ഗാനം കേട്ട് തിരികെ വരാം.

0: ഞാനേ കിംസെൽത്തെ ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിൽ ഇടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: അങ്ങനെ സുഖമോ ദേവി എന്ന ഇത്ര ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. രവീന്ദ്ര മാഷിന്റെ സംഗീതവും ഒ എൻ ബി കുറിപ്പ് സംരചനയും ഒക്കെ ചേർന്ന് ദാസേട്ടൻ ആലപിച്ച വളരെ മനോഹരമായിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒരു ഗാനമായിരുന്നു കേട്ടത്. അതിലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം കൂടിയുണ്ട്, സുഖമോ ദേവി സുഖമോ ദേവി അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിറ്റിൽ ഹിറ്റായിട്ടൊരു ഗാനം കൂടിയായിരുന്നു. അപ്പം നല്ല പാട്ടുകൾക്ക് എന്നും നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കാറുണ്ടല്ലോ. നമ്മുടെ ജനങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, നല്ല പാട്ടുകൾ നല്ല രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. അത് നമ്മളിതിലൂടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി, സന്തോഷം ഒക്കെ നേരത്തെ ഒരു ശ്രോത പറഞ്ഞ പോലെ വളരെ കേൾക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ, ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം, ആരാണ്?
6: ഹലോ നമസ്കാരം സുരേഷ്.
5: നമസ്കാരം നമസ്കാരം, ആരാണ് പേര്? ഹലോ ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, ആ ആരാണ്? പേര് പറഞ്ഞില്ല.
6: എന്റെ പേര് രാജു മരച്ചടി.
5: ആ
6: ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്.
5: ഒരു പ്രാവശ്യം സംസാരിച്ചു, അതാണ് ഈ പേര് മറന്നുപോയത് കേട്ടോ.
6: അതെ, ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ.
5: ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക, അപ്പൊ നമ്മൾ ഇനി ഒരിക്കലും മറക്കില്ല.
6: ഇപ്പൊ മനസ്സിലായോ? കണ്ടിട്ടില്ല
5: കണ്ടിട്ടില്ല. ആ
6: ഇനി നമുക്ക് കാണാനുള്ള അവസരം തരും
5: തീർച്ചയായിട്ടും, നമ്മൾ കണ്ടിരിക്കും അത്ര തന്നെ.
6: അതെ, ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ്.
5: ഓക്കെ. പിന്നെ സുഖമായിരിക്കുന്നു. ഫുഡ് കഴിച്ചോ?
6: ഫുഡ് കഴിച്ചു.
5: ഹാപ്പിയാണോ കഴിച്ചതിൽ?
6: ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ടൊന്ന് പാടട്ടെ?
5: ആ പാടിക്കോ.

0: ആ പാട്ടാണ് എനിക്ക് വേണ്ടിയത്.
1: ഓക്കെ, നമ്മൾ ആ പാട്ട് ദാ വെച്ച് തരുന്നു. ഓക്കെ,
0: വണ്ടിയാണ്, ലാസ്റ്റ് വണ്ടിയിലാണ് ഞാൻ വിളിക്കുന്നത്.
1: ലാസ്റ്റ് വണ്ടിയിലോ? അതെന്താ മനസ്സിലായില്ല.
0: ലാസ്റ്റ് വണ്ടിയിലത് ലാസ്റ്റ് ആയി, ഇനി 3 മണിയാവാൻ പോകുന്നില്ലേ.
1: ഓ ഓക്കെ ഓക്കെ, ഓ അവിടെ അങ്ങ് ചിന്തിച്ചു.
0: ലാസ്റ്റ് വണ്ടി
1: ഓക്കെ ഓക്കെ, അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചല്ലേ. നമ്മൾ ഞാനിച്ച് ലാസ്റ്റ് വണ്ടി എനിക്ക് മനസ്സിലായില്ല.
0: സാധാരണ ഞാൻ നേരത്തെ വിളിക്കുന്നു.
1: ഇന്ന് കരുതി കൂട്ടി ലാസ്റ്റ് വണ്ടി കയറാൻ തന്നെ പരിപാടിയായിരുന്നു അല്ലേ?
0: ഓക്കെ ഓക്കെ, ആദ്യമൊക്കെ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല, എനിക്ക് പിന്നെ ആധാരം കഴിക്കാനായിട്ട് പോയി.
1: ഓക്കെ ഓക്കെ, നമുക്ക്
0: കഴിഞ്ഞിട്ടൊക്കെ വിളിക്കാന്ന്
1: വിചാരിച്ചു. എന്തായാലും കിട്ടി, എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം, കേട്ടിരിക്കാം. ഓക്കെ.

0: വീണ്ടും നല്ല ഒരു പഴയ ഗാനമല്ലേ, ഒരു സുന്ദരിയുടെ കഥ എന്നിട്ടുള്ള ഗാനമാണ് നമ്മൾ കേട്ടത്. വയലാർ രാവർ രചനയിലും അതുപോലെ തന്നെ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിലും പിറന്ന ഒരു മനോഹരമായ ഒരു ഗാനം ദാസേട്ടൻ ആലപിച്ചിരിക്കുന്നത് ഒരു ഗാനമാണ് കേട്ടുപോയത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതുപോലെ ഇനി നല്ല പഴയ ഗാനങ്ങളൊക്കെ ഉണ്ട്. എനിക്കോ നമ്മുടെ സമയവും ഇങ്ങനെ തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളിപ്പോൾ ഇപ്പം തിരും ഇപ്പം നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വണ്ടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് വണ്ടിയിലാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കണക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു കാണാൻ തോന്നുന്നു. ഹലോ, നമസ്കാരം. ആരാണ്? ആ പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു.
1: പിന്നെ എനിക്ക് ഒരു സംശയമുണ്ട്
0: കേട്ടോ. എന്ത് സംശയമാണ്?
1: നമ്മുടെ ഇവിടെ റേഡിയോ ബെൻസിയറിൽ അവതാരകരുണ്ടല്ലോ, അവർക്കെല്ലാം ഈ ഒരു ജോലി മാത്രമേ ഉള്ളോ അതോ വേറെ പ്രൊഫഷൻ വല്ലതും ഉണ്ടോ?
0: ആ പലരും പല പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അഡ്വക്കേറ്റേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല മേഖലകളിൽ നിൽക്കുന്നവരുമാണ്, വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അതും ഇങ്ങനെ പോകുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ സംശയങ്ങൾ ചോദിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യണം അല്ലെ. പിന്നെ ആ സംശയം ഇങ്ങനെ കടന്നു കിടന്ന് അങ്ങനെ ആരും നമുക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആ സംശയം എങ്ങനെയും കിടക്കും.
1: പെരുന്നാടിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ വിരോധമില്ലല്ലോ, എന്താണ് നമ്മുടെ പ്രൊഫഷൻ?
0: എന്റെ പ്രൊഫഷൻ, ഞാൻ പ്രത്യേകിച്ച് പറയാം, മ്യൂസിക് ആണ് എന്റെ പ്രൊഫഷൻ. മ്യൂസിക്
1: പ്രൊഫസർ?
0: അയ്യോ, പ്രൊഫസർ ഒന്നുമല്ല, മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. മ്യൂസിക് ക്ലാസ് ഉണ്ട്, ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ പ്രോഗ്രാംസ്, ആൽബംസ്, സിനിമ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ശ്രദ്ധിച്ചിരുന്നു. ആഹാ, എന്താ പാട്ട്? ശ്രദ്ധിച്ചു, പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട്
1: വന്നിട്ടുണ്ട്.
0: ആഹാ, എന്തായാലും ഇനി വരുമ്പോ നമുക്ക് കാണണം.
1: തീർച്ചയായിട്ടും സുരേഷ് പെരുന്നാടല്ലേ?
0: അതെ.
1: തീർച്ചയായിട്ടും കാണാം. സന്തോഷം, ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ,
1: രാജഹംസമേ.
0: അടിപൊളി പാട്ടാണ്, ചമയം അല്ലേ?
1: ഓക്കെ ഓക്കെ, ചമയത്തിൽ നമ്മളെ മനോജ് കെ ജയനും ഗോപാലസ്വാമി ഓർമ്മ ശരിയാണെങ്കിൽ അവർ രണ്ടും കൂടെ അഭിനയിച്ചൊരു വളരെ വളരെ മനോഹരമായ
0: സിത്താര. സിത്താര അല്ലേ? രംഗത്തിനൊപ്പം അനുസരിച്ചുള്ളൊരു പാട്ടും, എന്തായാലും നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കേ.

അങ്ങനെ നമ്മുടെ ഈ ഒരു ഗാനത്തോടു കൂടി നമ്മുടെ എന്താ കാതൊരുകാതോരം പൂർണ്ണമാവുകയാണ്. ഈ ഗാനം പോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇനിയും ഞാൻ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരായിരം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒപ്പം കുറേ പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അതും ഒരുപാട് സന്തോഷം. ഇനി അടുത്ത ഒരു കാതൊരു കാതൊരത്തിൽ കണ്ടുമുട്ടുന്നതുവരെ തൽക്കാലം സ്നേഹത്തോടെ വിട പറയുകയാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരുന്നാട്.

കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. കർക്കിടക ചികിത്സാ പ്രാധാന്യവും പ്രയോജനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ട്രിൻസി ഫെറിയ, ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ, ശ്രേയസ്, നീണ്ടകര, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: റേഡിയോ ബെൻസിയലിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കവിത വേൾഡ് കപ്പ്.

ഒറ്റയായി. ഈ ലോകഗോളത്തിൽ 195 പരമാധികാരം ലഭിച്ചതാം രാജ്യങ്ങൾ. കേവലം 48 രാജ്യങ്ങളെ യോഗ്യത നേടിയതെന്നുമോർത്തിടുക. USA, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് കപ്പ്. 4 ടീം ചേർന്നതാം 12 ഗ്രൂപ്പുകൾ, 104 കളികളുമായിതാം. മെക്സിക്കോ, സൗത്ത് ആഫ്രിക്കയും കൊറിയയും, ചെക്ക് റിപ്പബ്ലിക്കുണ്ട് കാനഡയും, ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും, ഖത്തർ, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ, മൊറോക്കോ, ഹൈത്തിയും സ്കോട്ട്ലൻഡും, US, പരഗ്വേയും, ആസ്ട്രേലിയ, തുർക്കി, ജർമ്മനിയും, കൂറാക്കോ, ഐവറി, കോസ്റ്റിക്വഡോറും, നെതർലൻഡ്, ജപ്പാൻ, ടുനീഷ്യ, സ്വീഡൻ, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡും, സ്പെയിൻ, ഉറുഗ്വേയും, കേപ്പ് വെർദെയുണ്ട്.

ജോർദാനും പോർച്ചുഗൽ ഡിആർ കൊൻഗോയും ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും ഇംഗ്ലണ്ട് ക്രോഷിയ ഗാന പനാമയും

speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ഡിമെൻഷ്യ.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കർക്കിടക ചികിത്സാ പ്രാധാന്യവും പ്രയോജനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ പ്രിൻസി ഫെറിയ, ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ, ശ്രേയസ്, നീണ്ടകര, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-2931-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
9: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് കർക്കിടക ചികിത്സയും അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ചാണ്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊല്ലം നീണ്ടകര, ശ്രേയസ്, ബിഷപ്പ് ബെൻസിഗ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ട്രിൻസി മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
10: താങ്ക് യു.
9: കർക്കിടക മാസം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു ചികിത്സയുടെ കാലഘട്ടമായിട്ടാണ് എല്ലാവരുടെയും മനസ്സിലൊരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കർക്കിടക മാസത്തിന് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-2931-111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തിൽ തന്നെ തുടങ്ങാം നമ്മുടെ പരിപാടി.
10: മലയാളികളുടെ ആരോഗ്യ സംരക്ഷണത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് കർക്കിടക മാസം എന്നുള്ള ആ ഒരു മാസത്തിൽ മാത്രം ഒതുങ്ങാതെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്താണ് ഋതുചര്യ, അല്ലെങ്കിൽ ഒരു വർഷത്തിനെ ആയുർവേദത്തിൽ എങ്ങനെ അത് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം അറിയണം. അപ്പോൾ ഒരു വർഷത്തിനെ 6 ഋതുക്കളായിട്ടാണ് ആയുർവേദത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഓരോ ഋതുവിൽ നിന്നും അടുത്ത ഋതുവിലോട്ട് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെ നമ്മൾ ഋതുസന്ധ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഋതുസന്ധി, അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഋതുക്കളിലും ആചരിക്കേണ്ട രീതികൾ എങ്ങനെയാണ്, നമ്മളെങ്ങനെ നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ഡെയിലി റെജിമെൻസ് എങ്ങനെ വേണം എന്നൊക്കെ കൃത്യമായി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഓരോ ഋതുവിൽ നിന്നും അടുത്ത ഋതുവിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ ടൈം, ആ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് വരുന്നു. അതിൽ കർക്കിടകത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേനൽക്കാലം അതികഠിനമായ ചൂടിൽ നിന്ന് പെട്ടെന്ന് ഉള്ള വർഷകാലത്തിലേക്ക് മാറുകയാണ്. കഠിനമായ ചൂടിൽ നിന്ന് മഴ, തണുപ്പ്, കാറ്റ് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബലം, ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ വർഷത്തിന് രണ്ട് രീതികളിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കൂടി വരുന്ന സമയവും ആരോഗ്യം കുറഞ്ഞു വരുന്ന സമയവുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലം വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കുറഞ്ഞ് വളരെ ക്ഷയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ വർഷകാലം തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടും നമ്മൾ വീണ്ടെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുന്ന ആ ഒരു ട്രാൻസിഷൻ ടൈമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് നമുക്ക് ആ ഇമ്പോർട്ടൻസ് വരുന്നത്.
9: ഓക്കെ മാം, അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ മാം ഈ ഒരു മാസത്തിൽ കർക്കിടക ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നല്ലോ, അപ്പം ഈ ചികിത്സയ്ക്കകത്ത്

0: എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്?
1: നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന ടൈമല്ലേ. അപ്പോൾ നമ്മുടെ ഈ കുറഞ്ഞ എന്ന് വെച്ചാൽ നേരത്തെ ക്ഷയിച്ചിരുന്ന ആരോഗ്യവും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ടോക്സിൻസും നമ്മുടെ ഡെയിലി റെജിമെൻസും കാരണം ഉണ്ടായിരുന്നുള്ള ബോഡിയിലെ ടോക്സിൻസുകൾ നമുക്ക് ഈ സമയത്ത് പുറത്തേക്ക് തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് കർക്കിടക ചികിത്സ. അപ്പോൾ കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഈ എണ്ണ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പഞ്ചകർമ്മങ്ങൾ, പിന്നെ ആഹാരക്രമങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കർക്കിടക കഞ്ഞി എന്നുള്ളത്. അപ്പം ഉഴിച്ചില് പിഴിച്ചില് എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചകർമ്മങ്ങളിലെ പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സ് ആയിട്ടാണ് ഈ ഉഴിച്ചില് പിഴിച്ചില് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ടാവുക. സ്നേഹസ്വേദനങ്ങൾ എന്ന് പറയും നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സ് ആണ് ഈ ട്രീറ്റ്മെൻസുകൾ. ഇപ്പോൾ പഞ്ചകർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ടോക്സിൻസിനെ പുറത്ത് കളയുന്നു. എന്നിട്ട് ആ കുറഞ്ഞിരിക്കുന്ന ആരോഗ്യ അല്ലെങ്കിൽ ആ ദഹനശക്തിനെ നമ്മൾ ഭക്ഷണത്തിലൂടെ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത്.
0: ഓക്കെ മാം, ഇപ്പം ഈ പറഞ്ഞല്ലോ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും യൂഷ്വലി?
1: ഇത് ഡിപ്പെൻസ്, കാരണം ആയുർവേദം ഒരു രോഗിക്ക് മാത്രമുള്ളതല്ല. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവനും ആ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാനും, എന്നാൽ രോഗിയായിട്ടുള്ള മനുഷ്യന് ആ രോഗം മാറ്റി ആരോഗ്യം വീണ്ടെടുക്കാനും നമ്മൾ ആയുർവേദം പറയുന്നുണ്ട്. അപ്പം ഈ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കർക്കിടകത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. അപ്പം ഡിപ്പെൻസ് പീപ്പിൾ, ആ ആൾക്കാർക്ക് എന്താണോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡേയ്സ് പറയുകയായിരിക്കും.
0: ഓക്കെ ഓക്കെ മാം. മാം അപ്പം ഈ ഒരു ആരോഗ്യ ചികിത്സ എന്നതിലുപരി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും കർക്കിടക മാസത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പം നമുക്ക് തന്നെ കുറേ മാറ്റങ്ങൾ വരത്തില്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യാസം അറിയാം?
1: നമുക്ക് ഈ വർഷകാലം എന്ന് പറയുന്നത് അറിയാലോ, ഈ സമയത്ത് നമുക്ക് ഒരുപാട് പകർച്ചവ്യാധികള്, ദഹന സംബന്ധമായ പ്രശ്നങ്ങള്, കഫസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, വാത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ മുൻപുണ്ടായിരുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും നമ്മളുടെ ഡെയിലി റെജിമെൻസ് ആണെങ്കിലും ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം വെള്ളം കുടിക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ കുടിക്കുക, ഭക്ഷണം ചൂടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക, പിന്നെ കഴിവതും ഈ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡൈജസ്റ്റ് ചെയ്യാൻ പാടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, എണ്ണയിൽ വറുത്തത്, പൊരിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക തന്നെ ഈ സമയത്ത് വേണം. കാരണം ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഈ സമയത്ത് കീപ്പ് ചെയ്യുകയും വേണം.
0: ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ പരിപാടി യൂട്യൂബിൽ ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. അപ്പോൾ വിളിക്കുക. അപ്പം മാം, അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഡെയിലി റുട്ടീനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പറഞ്ഞു. ഭക്ഷണമല്ലാതെ കർക്കിടക മാസത്തിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്?
1: ഡെയിലി ലൈഫിൽ നമ്മുടെ ഡെയിലി റെജിമെന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ ഉറക്കം, പകലുറക്കം ഒഴിവാക്കുക.
0: ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉറങ്ങാനാണ് തോന്നുന്നത്.
1: അതെ അതെ അതെ അതെ, മാനസിക സമ്മർദ്ദം ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ബോഡി സർവീസിങ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർക്കിടക മാസത്തിൽ. നമുക്കൊരു നമ്മുടെ ആ ബിസി ലൈഫ് സ്റ്റൈലിൽ നിന്നൊരു പോസ് ചെയ്തിട്ട് നമുക്ക് ബോഡിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് ഒന്ന് റീസെറ്റ് ആവാനായിട്ട് കർക്കിടക മാസം വളരെ ഹെൽപ്ഫുൾ ആണ്.
0: നല്ല ഫുഡ്, അതുപോലെ തന്നെ
1: നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നമ്മുടെ സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ്സുകൾ ആയുർവേദത്തിലുണ്ട്. ശിരോധാര, ശിരോവസ്ഥി പോലുള്ള ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിലുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് അത് നമ്മുടെ ഒരു നോർമലൈസ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് വൺ ഇയറിലേക്ക് നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി വെക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈമാണ് ഈ കർക്കിടക മാസം.
0: മാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു പറഞ്ഞു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലമാണല്ലോ. ഇപ്പം എല്ലാവരും ടെൻഷനിലായിരിക്കും ജോലിയുടെ ഒക്കെ കാര്യത്തിൽ. അപ്പം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെല്ലാം മാറ്റമായിരിക്കും വരുന്നത്? അപ്പോഴത്തേക്ക് സ്ട്രെസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി ആ ഒരു ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം അവരെ കൂടുതൽ റെജിമിനേറ്റ് ചെയ്യാൻ പറ്റും?
1: സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഓഫ്കോഴ്സ് നമുക്ക് മൈൻഡും ബോഡിയും റിലാക്സ്ഡ് ആവും. ഇപ്പൊ നമ്മൾ പുറമേ അഭ്യംഗം, കിഴികള് അങ്ങനെയുള്ള ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, നമ്മുടെ ബോഡി കൂടുതൽ റിലാക്സ്ഡ് ആവുന്നു, നമുക്കുണ്ട്

0: ഉണ്ടാവുന്ന ചെറിയ ചെറിയ മസിൽ പെയിൻസ്, ഈ ജോയിന്റ് പെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം റിലീവ് ആകുന്നു. പിന്നെ ശിരോധാര, ശിരോവസ്ഥി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സുകളിലൂടെ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. അപ്പൊ നല്ല ഉറക്കം, നല്ല ഭക്ഷണം ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാവും.
1: ഓക്കെ ഓക്കെ മാം. മാം ഇപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ അസുഖം ഉള്ളവർ പോയി ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പം അങ്ങനെയാണോ, അതോ എല്ലാവരും ഈ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൻ്റെതായ ഗുണം ഉണ്ടാകും?
0: എല്ലാവരും പോയി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളൊരു രീതി അങ്ങനെ അങ്ങനെ തന്നെ വേണമെന്നില്ല. നമുക്ക് വീടുകളിലും ചെയ്യാം. എന്നാലും ഒരു ഇപ്പൊ വീടുകളിൽ ചെയ്താൽ പോലും നമുക്ക് കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക, എണ്ണ തേക്കാൻ പറ്റും, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റും, കഞ്ഞി കുടിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. പക്ഷെ നമുക്കൊരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ അവർ ചിട്ടയായി ആ ഒരു ട്രീറ്റ്മെന്റുകൾ ചെയ്യും. അപ്പോൾ ഇപ്പൊ ആരോഗ്യമുള്ള ഒരാൾക്ക് ചെയ്യുന്ന രീതി പോലെ ആയിരിക്കത്തില്ല, രോഗമുള്ള ഒരാൾക്ക് അയാളുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോ എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ
1: പ്രായപരിധി
0: ഭേദമന്യേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്.
1: നമുക്കൊരു ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ.
0: ഹലോ,
2: എനിക്ക് അസുഖം ഉള്ളതാണ്, ശ്വാസം മുട്ടും ഷുഗറും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇപ്പം എന്റെ പ്രശ്നം എന്ന് പറയുന്ന കാല് രണ്ടും മരവിച്ച് കണക്കിരിക്കുക. അപ്പൊ ഈ നമുക്ക് ഈ ഒരു നേരം മാത്രമല്ല, എപ്പോഴും ഒന്നും മരവിച്ചിരിക്കും, തറയിൽ ചവിട്ടി നടക്കാൻ വയ്യ.
0: പറഞ്ഞോളൂ.
2: എനിക്ക് കാലിന് അസുഖം ഉള്ളയാ, മുട്ട് ഇങ്ങനെ മജ്ജ എടുത്ത് കളഞ്ഞതാണ് ഒരു കുട്ടില്. അപ്പം പിന്നെ ഈ വാരിയെല്ലു വേദനയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതിന് മുന്നേ ആയുർവേദം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ എണ്ണ ഇടാൻ പറ്റത്തില്ലെന്നുള്ളതാണ്.
0: അപ്പൊ
2: അത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ നീണ്ടകരയിൽ എപ്പോഴും ഈ റേഡിയോ കൂടെ ഞാൻ കേൾക്കുന്നുണ്ട് വിളിക്കുന്നത്.
0: അതെയോ, ഓക്കെ. അമ്മയ്ക്ക് ഈ ഷുഗർ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി?
2: ഷുഗർ വന്നിട്ടെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വർഷമായി, 10-12 വർഷത്തിൽ കൂടുതലായി. എന്നെ കിട്ടിയതല്ല, അങ്ങ് മരിച്ചു പോയതാണൊക്കെ കിടന്നത്, ഞാൻ
0: അങ്ങനെ
2: രക്ഷപ്പെട്ട് കിട്ടിയതാ. ഇപ്പൊ അതിൽ പിന്നെ ഷുഗർ കൂടുതലാ.
0: ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് കാലിന് തരിപ്പ്?
2: 3 വട്ടം മരുന്ന് സ്പ്രേ ചെയ്യും മരിക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷുഗറിന് രാവിലെ ഗുളിക കഴിക്കും, ഇൻസുലിൻ എടുക്കും, രാത്രിയും ഗുളിക കഴിക്കും. എന്റെ ചെറുമോള് ഡോക്ടറാണ്, അപ്പൊ അവള് പറഞ്ഞാലിപ്പൊ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തത്.
0: ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് കാലിന് തരിപ്പ് രണ്ട് കാലിനും ഉണ്ടോ?
2: ഉണ്ട്.
0: അത് അത് ഡയബറ്റിക് ന്യൂറോപ്പതി ആവാനായിരുന്നു സാധ്യത, കാരണം കാലിലോട്ടുള്ള രക്ത ഓട്ടം കുറഞ്ഞിട്ട് കാലിന് തരിപ്പും പെരുപ്പും വരുന്ന ഒരവസ്ഥയാണത്. അത് നമുക്ക് കൂടുതലും അമ്മ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്.
2: വന്നാ മതി.
0: അവിടെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. അതെ അതെ, കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മറ്റൊരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു, ആരാണ് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ.
3: പിന്നെ ഡോക്ടറല്ലേ?
0: പറഞ്ഞോളൂ.
3: ഞാന് ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്.
0: പറഞ്ഞോളൂ.
3: എനിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ മുട്ടിന് നല്ല വേദന, അത് നമുക്ക് കാല് ശരിക്കും മടങ്ങത്തില്ലേ. മടങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കുമ്പോഴാണ്, മടക്കാനൊക്കെ ഒന്നുമില്ല, മടങ്ങിയിട്ട് എഴുന്നേക്കുമ്പോഴാണ് വേദന.
0: ഓക്കെ, പെട്ടെന്നുണ്ടായതാണോ?
3: ഒരു ദിവസം രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് തോന്നി. ഒരാഴ്ചയായി.
0: ഇപ്പോഴും വേദനയുണ്ടോ? അത് മുട്ടിന് എന്തെങ്കിലും തേയ്മാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയുമോ?
3: ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. അത് തന്നെ മെത്തേക്കാരനൊന്നും ഒരു പ്രശ്നമില്ല,
0: ഒന്നുമില്ല. ഓക്കെ, എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നോക്കിയായിരുന്നോ?
3: ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു രാത്രിയിലെ ഉറക്കത്തിൽ എങ്ങനെ കാല് തിരിഞ്ഞെങ്ങാനും ഇരുന്നോ ഒരു ഡൗട്ട് ഉണ്ട്.
0: ഇത് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തേയ്മാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇനീഷ്യലി ചെയ്യാവുന്ന വീടുകളിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോ എണ്ണ തേക്കുക, ചൂട് പിടിക്കുക, അപ്പം അടുത്തുള്ള എവിടെയെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞ് അതിന് വേണ്ടുന്നൊരു എണ്ണ വാങ്ങിക്കുക, അത് അപ്ലൈ ചെയ്ത് ചൂടൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മസിലിനൊരു സ്പ്രെയിനോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം. അപ്പോൾ അത് മാറും. അത് ആദ്യം ആ ഘട്ടത്തിലേക്ക് ചെയ്തു നോക്കൂ, അതിനുശേഷം മതി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്.
1: ഓക്കെ, മറ്റൊരു ശ്രോത കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
4: ഹലോ,
1: ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്. കേൾക്കുന്നുണ്ടോ? ഹലോ
4: ഹലോ,
1: പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
4: എനിക്ക് 50 വയസ്സുണ്ട്.
0: പറഞ്ഞു.
4: ഹലോ,
0: പറഞ്ഞു പറഞ്ഞു അമ്മ, കേൾക്കുന്നുണ്ട്.
4: 80 വയസ്സുണ്ട്, മലബന്ധമാണ് പ്രശ്നം. ഞാൻ കായൻ ടാബ്ലറ്റ് ദിവസേന ഓരോന്ന് കഴിക്കുന്നുണ്ട്. ദോഷമുണ്ടോ
0: അമ്മേ? മലബന്ധം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നമുക്കറിയോ?
4: ഹലോ
0: ഹലോ, കേക്കാവോ അമ്മേ?
4: ഹലോ,
1: കേൾക്കുന്നുണ്ടോ?
4: കേൾക്കുന്നുണ്ടോ?
1: റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചതിന് ശേഷം സംസാരിക്കോ. അല്ലെ, റേഡിയോയുടെ അടുത്ത് ഒന്ന് മാറി നിന്നാലും മതി. ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ അമ്മേ.
1: ഓക്കെ, എന്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
5: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778 68, 9846976084.
6: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യവും പ്രയോജനവും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടൊന്ന് സംസാരിക്കാനുള്ളത് കൊല്ലം നീണ്ടകര ശ്രേയസ് ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ട്രിൻസി മാമാണ്. മാം, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എങ്കിലും പക്ഷേ അതിൻ്റെ ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് മാം പറഞ്ഞിരുന്നു. അതിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് വീണ്ടും ഒരു ശ്രോതാവുണ്ട്. ഹലോ
7: ഹലോ ഹലോ,
1: കേൾക്കുന്നുണ്ടോ?
7: കേൾക്കുന്നുണ്ട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
7: ഈ നീണ്ടകര ഈ ഹോസ്പിറ്റൽ ഏത് ഭാഗത്തായിട്ടാ?
0: നീണ്ടകര ദളവാപുരം, ദളവാപുരത്തുനിന്ന് അമ്പിളിമുക്ക് ജംഗ്ഷനില്.
7: അമ്പിളിമുക്ക് ജംഗ്ഷനിലോ?
0: അതെ.
7: ഈ അമ്പിളിമുക്ക് ജംഗ്ഷൻ ഞാൻ ദിവസേന പോന്നെയാണല്ലോ അതിലേ കൂടെ.
0: അമ്പിളിമുക്ക്
7: ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട്
0: ജംഗ്ഷനിലല്ല, അമ്പിളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോണം. ശ്രേയസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി അറിയോ? ശ്രേയസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി അറിയോ?
7: അമ്പിളിമുക്കിന് നേരെ അങ്ങോട്ട് പോന്നിടത്തോ?
0: അതെ. ശ്രേയസ് പ്രോപ്പർട്ടിക്ക് അകത്താണ് നമ്മളുടെ ഹോസ്പിറ്റൽ.
7: അത് ശരി. ദിവസം ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല.
1: മറ്റെന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടോ?
7: വരാനാ സാറേ.
0: വന്നോളൂ വന്നോളൂ.
1: നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
8: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
0: ഹലോ, ചോദിച്ചോ. പറഞ്ഞോളൂ.
8: ഞാൻ തെക്കുംഭാഗത്തുനിന്ന് വിളിക്കുവാണേ.
0: പറഞ്ഞോളൂ.
8: ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അമ്മയുടെ കാല് ഫ്ലാറ്റ് ഫൂട്ട് ആണേ. അന്നേരം കൂടുതൽ കാല് നിൽക്കുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ കാലിന്റെ കണ്ണിന്റെ അവിടെ ഇങ്ങനെ നീര് വരുവേ. അന്നേരം അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ?
0: നമുക്ക് അതിന് ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർക്ക് ദിവസേന ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ദിവസവും ചെയ്ത് കഴിഞ്ഞ ഒരു പരിധി വരെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തടയാം. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഇപ്പൊ നീര് വന്ന കണ്ടീഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പുറമേ ലേപനവും പൂച്ചിടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ പൂച്ചകളൊക്കെ ഇട്ട് നീരൊക്കെ കുറച്ചതിന് ശേഷം വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് ചെയ്യാം. ഉള്ളിലോട്ട് മരുന്നും കഴിക്കാം. പക്ഷെ ഇതിന് പ്രധാനമായിട്ടും വേണ്ടുന്നത് എക്സസൈസ്, കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് നോക്കാം. അമ്പിളിമുക്ക് ജംഗ്ഷൻ അറിയോ? ഇപ്പൊ തെക്കുംഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അമ്പിളി മുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ് അകത്തേക്ക്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും നമ്മോടൊപ്പം മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
9: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്.
9: എന്റെ അമ്മയ്ക്ക് ഉള്ള ഒരു വിഷയമാണ് ചോദിക്കാനിരിക്കുന്നത്. കാലിന്റെ ഒരു കാലിന്റെ ചിരട്ട മുട്ടുന്ന വേദനയുള്ള സമയത്ത് എപ്പോഴും വേദന വരുന്നതാണ്.
0: അപ്പോ
9: തന്നെന്തിനും പുഴമ്പുട്ടാണ് തേച്ച് കൊടുത്ത് ചെയ്യുന്നത്. പക്ഷെ ഇടുന്നതിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും ക്വാണ്ടിറ്റി എടുത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നെന്ന് പറയും. പക്ഷെ എന്റെ ഒരു സംശയം, ആ തേക്കുന്നതിന്റെ ആ കാലിന്റെ നടുഭാഗത്തും കൂടി ചേർത്ത് തേക്കണോ അതോ ആ മുട്ടിന്റെ ഭാഗം മാത്രം തേച്ച് വിട്ടാൽ മതിയോ എന്നാണ് എന്റെ ഒരു.
0: അത് മുട്ടുവേദന എന്താന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. മുട്ടിന് തേയ്മാനം ഉള്ളത് കൊണ്ടാണോ അതോ നടുവിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് നടുവിൽ ചെയ്യണോ അതോ മുട്ടിൽ മാത്രം ഇട്ടാൽ മതിയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. നമുക്ക് അമ്മയ്ക്ക് മുട്ടുവേദന ഉള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. മുട്ടിന്റെ ബാക്കിൽ പെയിൻ വരുന്നത് ഇപ്പൊ വെരിക്കോസിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ മുട്ടിന് തേയ്മാനമാണോ അതുപോലെ നടുവിന്റെ വേദന കൊണ്ടാണോ മുട്ടിലോട്ട് വേദന ഇറങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് നടുവിൽ നിന്ന് ഇടണോ അതോ മുട്ടിൽ മാത്രം ഇട്ടാൽ മതിയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് എക്സ്റേയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്ത് അത് കൃത്യമായി അത് എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സയിലേക്ക് പോയാൽ മതി.
1: വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഇപ്പോൾ വിളിച്ച ആളുകൾക്കെല്ലാം വേദന, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ആർത്രൈറ്റിസിന്റെ പെയിൻ, ഇതെല്ലാം ആണല്ലോ നമുക്ക് ഈ ഒരു കർക്കിടകമാകുമ്പോഴത്തേക്കും കൂടുന്നത്. അതെന്തായിരിക്കും ഇങ്ങനെ കൂടാൻ റീസൺ?
0: നമുക്ക് ആയുർവേദത്തിൽ മൂന്ന് ദോഷങ്ങളാണ് പറയുന്നത്. വാദം, പിത്തം, കഫം എന്നുള്ള മൂന്ന് ദോഷങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ കർക്കിടക മാസം നമ്മൾ പറഞ്ഞല്ലോ, തുടർച്ചയായുള്ള മഴ, തണുപ്പ്, കാറ്റ്. അപ്പൊ വാദകോപം അല്ലെങ്കിൽ വാദപ്രകോപം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പൊ ഈ വാദരോഗങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ നടുവേദന, ഈ സന്ധിവേദന, പേശിവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് കൂടുതലായിരിക്കും. അത് ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേനൽക്കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം അത്രയ്ക്കും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ കഠിനമായിട്ടുള്ളൊരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇവിടെ വരുന്നത് ക്ലൈമറ്റിന്. ആ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ളൊരു ടൈം എടുക്കും. അപ്പം ഇങ്ങനെയുള്ള വാദം കോപിച്ചിട്ടുള്ള ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമ്മളേറെ കാണിക്കേണ്ടി വരും.
1: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. ഹലോ
10: ഹലോ
1: ഹലോ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ റേഡിയോ അടുത്തു നിന്ന് ഒന്ന് മാറി നിൽക്കണേ. ചോദിച്ചോളൂ.
10: ഡോക്ടറെ, എനിക്ക് ഒരു കാലിന് സ്വയമേയാണ് വേദനയാണ്. എനിക്ക് കുനിഞ്ഞെന്ന് തോന്നും ഒരു വക ചെയ്യാമായ ഏനിനും വേദനയുണ്ട്. അതിന്റെ കൂടെ ഷുഗറുണ്ട്. 6-7 വർഷം കൊണ്ട് തുടങ്ങിയ ഷുഗറാ. ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട്. ഈ കേപ്പിലെ മരുന്നാ കഴിക്കുന്നേ. പിന്നെ ഇവിടെ ഈ പരസ്യത്തിൽ നീണ്ടകരയെല്ലാം വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വരാനോ പോകാനോ ഉള്ള ഇത് കാണുന്നില്ല. നമ്മളെ കൊണ്ടുവരാനും ഒന്നും അത് ഇതിന് ഈ ഷുഗറിന് ഞാൻ മരുന്ന് കഴിക്കുന്ന ഇച്ചിരി കുറയും കൂടും ഇങ്ങനൊക്കെ ഇതിനെന്തോ പരിഹാരമുണ്ട്. ഈ കാലിനും ഒരു ഏമിനും ഈ വെള്ളമൊക്കെ ചൂടാക്കി ദേഹത്ത് ഒഴുക്കി അടിക്കുകയൊക്കെ ചെയ്യും മിക്കവാറും. എന്നാലും വേദനയ്ക്ക് കുറവില്ല.
0: അമ്മ, അത് നമുക്ക് ഇപ്പം അമ്മയ്ക്ക് ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലായി. പക്ഷെ അത് നമുക്ക് വീട്ടിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അമ്മ അത് ഒരു ഡോക്ടറിനെ കണ്ട് കൃത്യമായി അതെന്താണ് പ്രശ്നം എന്ന് നോക്കി. ഇപ്പൊ ഷുഗറ് അമ്മ മരുന്ന് കഴിക്കുന്നെങ്കിലും കൺട്രോൾഡ് ആവുന്നില്ല എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ നമുക്കും മരുന്നുകളുണ്ട്. ഇപ്പം അമ്മ കഴിക്കുന്ന മരുന്നിന്റെ കൂടെ തന്നെ നമ്മുടെ മരുന്നുകളൂടെ കഴിച്ച് ഷുഗറൊക്കെ ഒരു കൺട്രോളിൽ വരുത്തിയതിന് ശേഷം ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് എന്താണ് എന്നുള്ളത് രോഗം ആദ്യം കണ്ടുപിടിക്കണം. അമ്മയ്ക്ക് ഈ കാലിലോട്ട് വേദന വരുന്നത് നടുവിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ മുട്ടിന്റെ ആണോ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ വേണ്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് അത് കൃത്യമായി നമുക്കൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റില്ല.
10: ഞാൻ പോകുമ്പോ ഡോക്ടറോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. വേദനയുടെ ഗുളിക തരുമ്പം പറയും വേദന അട ഗുളിക കഴിച്ചുകൂടാ, നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കഴിച്ചാ മതിയെന്ന്. അങ്ങനെ പോന്നേ. പക്ഷെ ഷുഗറൊക്കെ നമ്മള് നോക്കുന്നുണ്ട്, അത് ചിലപ്പം കൂടും അത് കുറയും. ഭക്ഷണമൊക്കെ കുറച്ചാ കഴിക്കുന്നേ, എന്താ വേണമെന്നുള്ളത് അറിയാൻ വയ്യ.
0: അത് അമ്മ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അമ്മ രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ടും ഒക്കെ എന്താ കഴിക്കുന്നതെന്നുള്ളത് പറഞ്ഞ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണത്തിലൊക്കെ ഒരു ചിട്ട വരുത്തിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ
11: ഹലോ
1: ഹലോ, നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
11: ഹലോ,
1: കേൾക്കുന്നുണ്ടോ?
11: ഡോക്ടറെ, ഞാൻ എന്റെ പേര് വനജ.
0: ആ പറഞ്ഞോളൂ.
11: എന്റെ ഈ വലത്തെ മുട്ടിന് ഭയങ്കര വേദന. ഒരു അരമണിക്കൂർ നടന്ന് കഴിയുമ്പം കാല് പെട്ടെന്ന് അങ്ങ് ഒളിച്ചു പിടിക്കുന്നു. അപ്പൊ നമ്മള് നടന്ന് എനിക്ക് ദേഹമൊക്കെ അങ്ങ് വേർക്ക്, നമുക്ക് വേദന അങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചു നേരം നിന്നിട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞാൻ മുറിവെണ്ണയൊക്കെ ഇടുന്നുണ്ട്, എന്നാലും
0: മുട്ടിന് നീരുണ്ടോ?
11: നീരില്ല ഡോക്ടർ. അത് തേയ്മാനമാണോ എന്തോ ആണ്?
0: അത് അമ്മയുടെ സിംറ്റംസ് കേട്ടിട്ട് തേയ്മാനം ആകാനാണ് സാധ്യത. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് അത് ഏതെങ്കിലും അടുത്തുള്ളൊരു ഡോക്ടറിനെ കാണിച്ച് അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മതി നമ്മൾ ഈ വീട്ടിൽ എണ്ണയിടുന്നതും കാര്യങ്ങളും ഒക്കെ.
1: താങ്ക് യു, വിളിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും ഒരു ശ്രോതാ കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. ഹലോ
12: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
12: ഡോക്ടർ, എനിക്ക് നല്ല നടുവേദനയും കാലുവേദനയും ഈ തോളിന്റെ വശത്ത് വേദനയാണ്. പക്ഷെ എക്സ്റേ ഒക്കെ എടുത്തത് തേയ്മാനമാണ്. പിന്നെ കൊല്ലത്ത് നമ്മള് ആയുർവേദ ഹോസ്പിറ്റലുണ്ടോ ലാസ്റ്റാമോ, അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വാങ്ങി എണ്ണയൊക്കെ വാങ്ങിക്കും, ഇടയ്ക്കൊക്കെ ഇടും. പിന്നെ എരിക്കിന്റെ ഇലയും ആവടത്തിന്റെ ഇലയൊക്കെ ആയിട്ട് വേവിച്ച് വല്ലപ്പോഴും ഇപ്പൊ ഇനി ഇടണോന്ന് പറഞ്ഞിരിക്കുക. ആറുമാസം കുടുംബത്തിനൊക്കെ തടവും. പക്ഷേ കുനിഞ്ഞ് ഇച്ചിരി നേരം നിൽക്കാനോ ഈ തറയിൽ ഇച്ചിരി നേരം ഇരുന്നോണ്ട് ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്ന നല്ല നടുവേദനയാണ്. പിന്നെ അപ്പോഴേ വന്ന് കിടക്കണം. പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് ചെറുതായിട്ട്, 212-215 ഒക്കെ. അതിന് ആയുർവേദ ഗുളിക കഴിക്കുന്നത്. പിന്നെ ബി പി ഉണ്ട്, ബി പി ചെറുതായിട്ട് നോർമൽ ആയിരുന്നാലും അതിനും ആയുർവേദ മരുന്ന കഴിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആ എണ്ണ ഇടും, എന്നാലും ഈ ശരിയാണ് ഈ നടക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല. കുനിഞ്ഞ് ശരിയാണ് നിൽക്കാനൊക്കത്തില്ല. തറയിൽ ശകലരെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടുവേദന, അത് തോളിലോട്ട് വരികയും ചെയ്യാം വേദന.
0: ഓക്കെ അമ്മ, ഈ തേയ്മാനമൊക്കെ ഉള്ള കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം കുനിഞ്ഞൊരുപാട് നേരം നിൽക്കുക, വെയിറ്റ് എടുക്കുക, സ്റ്റെപ്പ് കയറാൻ പാടില്ല, അങ്ങനെയുള്ള ഡോക്ടർ കുറെ കാര്യങ്ങൾ നിർദ്ദേശിക്കും. അത് കൃത്യമായി പാലിക്കുക. അല്ലാതെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ നമ്മള് ഇങ്ങനെ ഈ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും വേദന കൂടി എന്നുള്ള കണ്ടീഷനിലേക്ക് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക, എണ്ണയിടേണ്ട സമയത്ത് എണ്ണയിടുക, എക്സസൈസ് വളരെ വളരെ വേണ്ടുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അല്ല നടത്ത മാത്രല്ല, അത് അമ്മ കാണുന്ന ഡോക്ടറിനെ കണ്ടിട്ട് പറ്റുന്നത് പോലെയല്ല അത്. നമ്മൾ കൃത്യമായിട്ട് അത് എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. കാരണം ഈ തേയ്മാനം എന്നൊക്കെ ഉള്ളത് നമുക്ക് വീണ്ടും നമുക്കത് ഒരു എന്താ പറയാ, ഒരു പ്രിവെന്റീവ്, നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതെ കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അമ്മ അത് പറയുന്ന കാര്യങ്ങൾ, എക്സസൈസുകളൊക്കെ കൃത്യമായി ചെയ്ത് അത് ആ രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുള്ളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്, കോളിലേക്ക് കൂടി പോകാം. ഹലോ,
13: ഹലോ,
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
13: എന്റെ കാലിലും പുറ്റി ഭാഗത്ത് ഭയങ്കര വേദന, ഇരുന്നോണ്ട് എഴുന്നേക്കാൻ പാടാതെ വെയിറ്റ് കൂടുന്നോണ്ടാണോ?
0: വെയിറ്റ് കൂടുതലാണോ ഇപ്പോ?
13: 70 കിലോ
0: വെയിറ്റ് കൂടുന്നുണ്ട്. ഉപ്പൂറ്റിയിൽ എങ്ങനെയാ വേദന രാവിലെ എണീക്കുമ്പോ?
13: ഉപ്പൂറ്റിയിൽ ഭയങ്കര വേദന, രാവിലെ എഴുന്നേക്കുമ്പോ ഭയങ്കര ഉപ്പൂറ്റി വേദന. പിന്നെ ഇടുക്കി ഇരുന്നോണ്ട് എഴുന്നേക്കാൻ ഭയങ്കര പാടാ.
0: എത്ര നാളായിട്ടുണ്ട് ഇത്?
13: കൊറച്ച് നാളുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു കച്ചാശ്രി ഉണ്ട്, അവിടെ പോയി എണ്ണയും കുഴമ്പൊക്കെ വെട്ടിടും, പിന്നെയും പിന്നെ അത് തന്നെ.
0: ഓക്കെ, അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞോ? ഉപ്പൂറ്റി വേദന ഒരുപാട്
13: രീതിയില്,
0: അല്ല അത് കൃത്യമായിട്ട് എന്താണ് അത് കണ്ടീഷൻ എന്നുള്ളത് അറിയണം. നമുക്ക് ഉപ്പൂറ്റിയിൽ
13: എന്തുകൊണ്ടാണ്?
0: എക്സ്റേ എന്തെങ്കിലും എടുത്ത് നോക്കിയോ?
13: ഇല്ല ഇല്ല.
0: അത് എക്സ്റേ എന്തെങ്കിലും എടുത്ത് നോക്കി കൃത്യം അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഉപ്പൂറ്റിയിലെ കാൽക്കേനിയൽ സ്പർ എന്നുള്ളത് രീതിയിലുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ
13: ചെറുതായിട്ടുണ്ട്.
0: വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
13: ഇല്ല ഇല്ല.
0: അതൊക്കെ ചെയ്യണം, ചെയ്യാതെ എങ്ങനെയാ മാറുക?
13: പിന്നെ എന്റെ മോക്ക് തൈറോയിഡ് ഉണ്ട്, 4 മുഴ ഉണ്ട്.
0: തൈറോയിഡ്
13: 4 മുഴ? എന്റെ മോക്ക് മൂത്താക്ക്.
0: അതെ. മരുന്ന് മരുന്ന് കഴിക്കുന്നുണ്ടോ?
13: അയാള് കഴിക്കുന്നുണ്ട്, 50-ന്റെ.
0: അല്ല, അത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ടൊരു ഡോക്ടറിനെ പോയി കണ്ട് അതിന്റെ
13: കണ്ട്.
0: അതെ അതെ, ഓക്കെ ഓക്കെ
1: ഓക്കെ. വിളിച്ചതിന് നന്ദി. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർന്ന് കേൾക്കാം.
14: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: എന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യവും അതിന്റെ പ്രയോജനവുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബിഷപ്പ് ബെൻസിക ഹോസ്പിറ്റലിലെ ഡോക്ടർ, ബിഷപ്പ് ബെൻസിക ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ട്രിൻസി മാമാണ്. മാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ വാദം പിത്തം ആ ഒരു സമയത്തൊക്കെ വളരെ ഒരു അസുഖമുള്ള സംബന്ധമായ ജോയിന്റ് പെയിൻസ് ആർത്രൈറ്റ്സ് ഉള്ളവർക്കൊക്കെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് എന്തെല്ലാം ട്രീറ്റ്മെന്റുകളായിരിക്കും ഉള്ളത്?
0: ഇതുപോലെ തന്നെ നമുക്ക് ഈ വാദം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അവർക്ക് ഈ പഞ്ചകർമ്മങ്ങൾ ചെയ്യാം. ഇപ്പം വാദം പിത്തം കഫം എന്ന് പറഞ്ഞല്ലോ. വാദം കൂടിയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരേചനം വസ്തികൾ ചെയ്യാൻ പറ്റും, വസ്തികൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സുകളാണ് നമുക്ക് ഈ സ്നേഹസ്വേദങ്ങൾ, സ്നേഹസ്വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒഴിച്ചില്, പിഴിച്ചില്, ഇലക്കിഴി, ഊഷ്മസ്വേദം, സ്റ്റീം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ ബോഡിയിലുള്ള ടോക്സിൻസ്, എന്താണോ അസുഖം ഉണ്ടാക്കുന്നത് ആ ടോക്സിൻസ് നമ്മൾ ആമാശയത്തിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മൾ പ്യൂരിഫിക്കേറ്ററി ട്രീറ്റ്മെൻറ്റ്സ് വഴി, ഇപ്പം നമ്മൾ പഞ്ചകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്യൂരിഫിക്കേറ്ററി ട്രീറ്റ്മെൻറ്റ്സുകളാണ്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ്സുകൾ കഴി അത് പുറന്തള്ളുന്നു, പുറത്തേക്ക് കളയുന്നു. അപ്പോഴത്തേക്ക് അവർക്കത് അതിൽ നിന്നും വളരെയധികം ആശ്വാസം കിട്ടും.
1: മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫലമാണ് നമുക്ക് ഈ ഒരു മാസം.
0: ഈ ക്ലൈമറ്റ്, ഈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണല്ലോ, അപ്പം നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആയതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എണ്ണ തേക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സുകൾ ചെയ്യുമ്പോൾ ബോഡി കുറച്ചുകൂടെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ, ഇന്റേണലി എടുക്കാനായിട്ട് പറ്റിയൊരു ടൈമാണിത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയില്ല, ഇപ്പം നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ കർക്കിടക മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം കർക്കിടക മാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ചെയ്താൽ ബോഡിക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമുക്കൊരു വൺ ഇയറിലേക്ക് സ്മൂത്തായി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പോസ് എടുക്കുക, പോസ് എടുത്ത് ബോഡി ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ കർക്കിടക മാസം ചെയ്യുന്നത്.
1: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവുണ്ട്. ഹലോ.
15: ഹലോ.
1: ആ ഹലോ, നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
15: ഞാൻ കൊല്ലം മാടന്നരയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ആ പറഞ്ഞോളൂ.
15: നേരത്തെ അമ്മ പോലെ എനിക്കും ഇടക്കിടയ്ക്ക് മുട്ടിന് ഭയങ്കര വേദനയും ഇടക്കിടയ്ക്ക് തല ചുറ്റിലും വെച്ച് ഇരുന്നിട്ട് എണ്ണിക്കുമ്പം വിറയിലും വന്ന് ഇങ്ങനെ കമന്ന് വീണെനക്ക് തോന്നുന്നു. ഇപ്പൊ ഒരുപാട് നടത്തിയാണ്, ഞാൻ ഇപ്പൊ വാഹനം ഒന്നും യാത്ര ചെയ്യാറില്ല. വീണൊക്കെ വരുമ്പോ ബസ്സിനകത്ത് കയറി വരും, പക്ഷേ സൈക്കിൾ ചവിട്ടി കൊടുത്തപ്പോ സൈക്കിളും ഇല്ല. പിന്നെ ഷുഗർ വയസ്സിൽ ഷുഗർ 80 വരെ ഉള്ളു, പ്രഷർ 110 വരെ ഉണ്ട്.
0: എന്താണ് അറിയേണ്ടത്?
15: എനിക്ക് ആഹാരം ശരിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, അതില് വിശപ്പും കുറവാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. വയറൊക്കെ ഒട്ടി ശരീരത്തിൽ കനം കുറവാണ്. വെയിറ്റ് 47 കിലോ ഉള്ളു എന്റെ വെയിറ്റ്.
0: ഷുഗർ ഉണ്ടെന്നാണോ പറഞ്ഞത്?
15: ഷുഗർ കുറവാണ്.
0: ഷുഗർ കുറവാണ്.
15: ഡോക്ടർ പറഞ്ഞത്
0: ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഈ ഭക്ഷണം വേണ്ട എന്നുള്ളൊരു തോന്നല്?
15: ഇതിപ്പോ വർഷങ്ങളായി, കണക്ക് നോക്കുമ്പം 10-25 കൊല്ലത്തിൽ കൂടുതലാവും.
0: ഓക്കെ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫോണിൽ കൂടെ സംസാരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അത് കൃത്യമായിട്ട് ഡോക്ടറിനെ കണ്ടിരുന്നോ?
15: ഡോക്ടറെ കണ്ടിരുന്നു, 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ പോകാനുണ്ട്.
0: ഓക്കെ. അപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ.
16: ഹലോ.
0: ഹലോ.
16: ഹലോ, എന്റെ പേര് ഹരി, വള്ളിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
16: ഡോക്ടറെ, നമ്മുടെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ഒന്ന് പറയാമോ? മാത്രമല്ല, നമ്മൾ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് മറ്റൊരു സീസണിൽ നമ്മൾ ചെയ്യാതെ ആ സീസണിൽ മാത്രം ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം കൂടെ ഒന്ന് പറയാം.
0: പ്രാധാന്യം എന്താണെന്നുള്ളതല്ലേ? നമ്മള് ഈ കടുത്ത വേനലിൽ നിന്ന് മഴക്കാലം, വർഷകാലത്തേക്ക് വരികയാണല്ലോ. അപ്പൊ നമ്മുടെ പ്രതിരോധ ശേഷിയും ദഹനശേഷിയും ബലവും ശരീരബലവും എല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമയം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനശക്തിയൊക്കെ നോർമലൈസ് ചെയ്യാനും നമ്മുടെ ബലം കൂട്ടിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കർക്കിടക ചികിത്സ പറയുന്നത്. അപ്പൊ കർക്കിടക ചികിത്സയിൽ പെടുന്ന ട്രീറ്റ്മെന്റ്സുകൾ കൂടാതെ ആഹാരക്രമങ്ങളും എല്ലാം പാലിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് ആരോഗ്യകരമായി പോകാനുള്ളൊരു ഒരു ബലം, ഒരു എനർജി കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് ലഭ്യമാകും.
1: ഓക്കെ. ഓക്കെ ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഡോക്ടറിനോട് ചോദിച്ചോളൂ.
17: ഹലോ.
0: ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്.
17: ഹലോ.
0: കേൾക്കുന്നുണ്ട് അമ്മേ, ചോദിച്ചോളൂ.
17: 80 വയസ്സുള്ളൊരു അമ്മയാണ്.
0: പറഞ്ഞോളൂ.
17: മലബന്ധമാണെങ്കിൽ കായൻ ടാബ്ലറ്റ് ദിവസേന ഓരോന്ന് കഴിക്കുന്നു, കുഴപ്പമുണ്ടോ?
0: അമ്മ, മലബന്ധം എന്താ കാരണം എന്നുള്ളത് കണ്ടെത്തുക. അതിനുശേഷം കൃത്യമായിട്ടുള്ള മരുന്നെടുക്കുക. നമ്മള് വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കായം ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതിൽ നല്ലത് ഒരു വിദഗ്ധ ഉപദേശം നേടി മലബന്ധം എന്താ കാരണം എന്ന് കണ്ടെത്തിയിട്ട് മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു കോളിലേക്ക് കൂടി പോകാം. ഹലോ
18: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ.
18: ഹലോ ഡോക്ടറെ, ഞാൻ നെടുങ്കോലത്ത് നിന്ന് സുലോചനയാണ്. 72 വയസ്സുണ്ട്.
0: ഞാനൊരു
18: ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കിടക്കുക, പക്ഷെ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാലിലൊരു പെരുപ്പ്, രണ്ട് കാലും അങ്ങ് പെരുപ്പ്, തറയെ ചവിട്ടാൻ വയ്യ. അത് ബ്ലഡിന്റെ കുറവാണോ എന്താണെന്നുള്ളത് മാഡം ഒന്ന് പറയണം.
0: അല്ല അമ്മ, എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാണ് കിടക്കുന്നത്? നമുക്ക് അമ്മയുടെ ഹിസ്റ്ററി,
18: ഹിരിണ്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസമായി, 22 ആയപ്പോ.
0: ഫുൾ ബെഡ് റെസ്റ്റ് ആണോ അമ്മയ്ക്ക്?
18: ഷുഗർ ഉണ്ട് കേട്ടാ, ഷുഗർ ഉണ്ട്, പക്ഷെ ഷുഗർ ഇപ്പം കുറവുണ്ട്. ആശുപത്രിയിൽ 1 മാസത്തോളം അവിടെ ചെന്ന് ഷുഗറിനൊക്കെ മരുന്ന് ചെയ്ത് നോർമലായി.
0: അപ്പൊ
18: അതിന്റെ വലിയ വിഷമമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കാല് കറിയ ചോട്ടാ മതി, കാലിലങ്ങ് പെരുപ്പ് എപ്പോഴും പെരുത്തിരിക്കുക.
0: അമ്മ, അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അമ്മയ്ക്ക് ഷുഗർ എത്ര വർഷമായിട്ടുണ്ടെന്നൊന്നും അറിയില്ലല്ലോ.
18: ഷുഗർ 12-13 വർഷമായി, ഒരുപാട് നാളായി.
0: ഷുഗർ കുറഞ്ഞിരുന്നാലും നമുക്ക് ഒരുപാട് വർഷമായിട്ട് ഷുഗർ ഉള്ളപ്പം ചില പേഷ്യൻസുകളിൽ അത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. എന്ന് വെച്ചാൽ കാലിലോട്ടുള്ള രക്തഓട്ടക്കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് അത് കൃത്യമായിട്ട് അതൊരു ഡോക്ടറിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അമ്മയെ കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്.
18: ആ മാഡം ഇരിക്കുന്നിടത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നടക്കാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കൊണ്ടുവരാൻ ആരുമില്ല. ഹസ്ബൻഡൊക്കെ മരിച്ച്, ഹസ്ബൻഡ് 2011 മരിച്ചതാ.
0: ഓക്കെ ഓക്കെ, അമ്മ സൗകര്യം പോലെ അങ്ങോട്ടേക്ക് വന്നോളൂ. എപ്പോഴാന്ന് വെച്ചാ സൗകര്യം പോലെ അങ്ങോട്ടേക്ക് വന്നോളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. മാം, അപ്പം ഈ കർക്കിടക മാസത്തിലെ കഞ്ഞി കുടിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം, ആ സമയത്ത് വിപണിയിൽ ഒരുപാട് കഞ്ഞി കൂട്ടുകൾ ലഭിക്കുന്നു, അപ്പം അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
0: പണ്ട് കാലങ്ങളിൽ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ചെടികൾ ഒക്കെ വെച്ചിട്ടായിരിക്കും അതിന്റെ കഷായം വെച്ച്, കൂടുതലായിട്ട് ദശപുഷ്പത്തിന്റെ ഈ തഴുതാമ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് അത് ചതച്ച് കിഴികെട്ടി അതിന്റെ കഷായം വെച്ച് അതിനകത്ത് ഉണക്കലരിയോ ഞവരയരിയോ ഇട്ട് കഞ്ഞി വെച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് അങ്ങനെ കുടിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴത്തെ നമ്മളുടെ ലൈഫ് കുറച്ചുകൂടെ ഫാസ്റ്റായി, നമുക്ക് അതിനൊന്നും സമയമില്ലാണ്ടായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കർക്കിടക കിറ്റുകൾ ഇറങ്ങിത്തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കിറ്റ് വാങ്ങിച്ച് കഴിക്കേണ്ട കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കർക്കിടക കഞ്ഞിക്കൊരു പ്രത്യേക പാറ്റേൺ ഇല്ല. ഇപ്പോൾ ഓരോ പ്രദേശം അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ സ്ഥലങ്ങളനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. കർക്കിടക കഞ്ഞി എന്നുള്ളത് അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി എന്നുള്ളത് നമുക്ക് പല രീതികളിലും കഴിക്കാം. ഇപ്പം ഇതുപോലെ ദശപുഷ്പങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം, അതുപോലെ തന്നെ ഉലുവ കഞ്ഞി, ഉലുവയും അരിയും സമം ചേർത്ത് തേങ്ങാപ്പാലൊഴിച്ച് അങ്ങനെ കഴിക്കാം. അല്ല ഇപ്പം അതൊന്നുമില്ല, പൊടികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം, ഉലുവ, ആശാളി, ചെറുപയർ, കൊച്ചുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടും കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം ഡിപ്പെൻസ്, ഇപ്പോൾ ഓരോ ഇപ്പം വാദരോഗികളായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവണക്ക്, കരിങ്കുറിഞ്ഞി, കരിനുച്ചി, കുറുന്തോട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കഷായത്തിൽ അരി വെച്ച് വേവിച്ച് അങ്ങനെ കഴിക്കാം.
1: ഓക്കെ മാം, അപ്പം ഈ ഒരു സമയത്ത് ഭക്ഷണക്രമത്തിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് മാം പറഞ്ഞത്, അപ്പം പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഇറച്ചി മീനും ഒക്കെ ഉപേക്ഷിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ മാം?
0: അങ്ങനെയില്ല, നമുക്ക് ഇറച്ചി മീനുകൾ, നമ്മൾ ലഘുവായുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടുന്നത്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, സമയത്തിന് കഴിക്കുക, വൈകിട്ടൊന്നും ഒരുപാട് ലേറ്റായിട്ട് കഴിക്കാതിരിക്കുക, നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. ഇവിടെയാണ് കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം. കഞ്ഞി നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്നു, അപ്പോൾ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കർക്കിടക കഞ്ഞി ഉപയോഗിക്കാം. അത് മാത്രമല്ല, നമ്മൾ ഈ സമയത്ത് സൂപ്പുകൾ, മട്ടൻ സൂപ്പ് അങ്ങനെയുള്ള സൂപ്പുകൾ നിർദ്ദേശിക്കാറുണ്ട്. നമ്മുടെ ബലം ഒരുപാട് ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ സൂപ്പുകൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നോൺ വെജ് കഴിച്ചുകൂടാ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് വറുത്ത് പൊരിച്ച് ഹെവി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പാടുള്ള അവസ്ഥയിൽ കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക.
1: ഓക്കെ മാം, ഇപ്പൊ പലപ്പോഴും എല്ലാവർക്കും പ്രമേഹം ഉള്ളവരുണ്ടാകും, അല്ലെ പല അസുഖങ്ങളുള്ളവരുണ്ടാകും, അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് മാറി മാറിയാണോ, എങ്ങനെയായിരിക്കും അവർക്കും കഞ്ഞി കഴിക്കുന്നതിനകത്തൊക്കെ ഒരു?
0: കഞ്ഞി എല്ലാവർക്കും കഴിക്കാം, കഞ്ഞി എല്ലാവർക്കും കഴിക്കാം. കാരണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് കഞ്ഞി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ വാതരോഗികൾക്കാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എടുക്കാം. അപ്പം ഓരോ രോഗത്തിനനുസരിച്ചുള്ള കോമ്പിനേഷൻസ്, അത് അങ്ങനെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചു കൊണ്ടുപോയി അങ്ങനെ കഴിക്കാം. അല്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കോമ്പിനേഷനിൽ തന്നെ കഴിക്കാവുന്നതാണ്.
1: ഓക്കെ, അപ്പം ഈ ഒരു ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ടോ, പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉള്ളവർക്കൊക്കെ?
0: പ്രമേഹ രോഗികൾക്ക് ഒരുപാട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപാട് സ്വേദന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രമേഹം ആദ്യം നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക. നമുക്കിപ്പോൾ അവർ കഴിക്കുന്ന മരുന്നിനൊപ്പം തന്നെ നമ്മുടെ മരുന്നുകൾ കൊടുത്ത് അതിനെ ഒരു നോർമൽ സ്റ്റേജിലോട്ട് എത്തിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാവർക്കും, എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളവർക്കും ഈ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഈ സമയത്ത് നമുക്ക് ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ പുറത്ത് കളഞ്ഞ് ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് കർക്കിടകം. കുട്ടികൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എണ്ണ തേച്ചുള്ള കുളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്കും ചെയ്യാം. പക്ഷെ പഞ്ചകർമ്മങ്ങള് നമുക്ക് 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്കിപ്പം ദോഷമൊക്കെ അധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് നിത്യവിരേചനം പോലുള്ള സംഭവങ്ങൾ വെച്ചുകഴിഞ്ഞാൽ ദിവസേനെ മലത്തിൽ കൂടെ അയിഞ്ഞു പോവുക എന്നുള്ള രീതിയിൽ ടോക്സിൻസ് പുറത്തേക്ക് പോകാനായിട്ടുള്ള ചെറിയ ചെറിയ മരുന്നുകൾ അങ്ങനെ കൊടുക്കാം. നമുക്കൊരു മെയിൻ ആയിട്ടുള്ള പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല.
1: ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്ക് ഒരു ഇടവേളയുടെ സമയം ആണ്, ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
19: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
20: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
19: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
20: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
21: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
19: 0474-2931-1111.
21: വിളിക്കേണ്ട സമയം
19: ശനിയാഴ്ച 10:30 മുതൽ
21: 11:30 വരെ. വിഷയം
19: ഡിമെൻഷ്യ.
21: അതിഥിയായി എത്തുന്നു
19: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: കിട്ടി പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2931-1111. കിട്ടിയാ കിട്ടി പോയാ പോയി. കിട്ടി പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2931-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യവും പ്രയോജനവുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് കൊല്ലം നീണ്ടകര ശ്രേയസ് ബിഷപ്പ് ബെൻസിക ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഡോക്ടറായ ഡോക്ടർ ട്രിൻസി മാം ആണ്. അപ്പം മാം, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചികിത്സയുടെ രീതികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കാണ് കർക്കിടക ചികിത്സകൾ ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ബിഷപ്പ് ബെൻസിക ആയുർവേദ ഹോസ്പിറ്റലിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഉള്ളത്?
0: നമുക്ക് അവിടെ എല്ലാ ട്രീറ്റ്മെന്റ്സുകളും അവൈലബിൾ ആണ്. പ്രസവരക്ഷ, മറ്റ് വാതരോഗങ്ങൾക്കുള്ള ചികിത്സ, ദഹന പ്രശ്നങ്ങൾക്കുള്ളത്, സ്കിൻ ഡിസീസുകൾക്കുള്ളത്, എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സകളും അവിടെ ലഭ്യമാണ്. പിന്നെ നമുക്കവിടെ ഹോം സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രസവരക്ഷ, അങ്ങനെയുള്ള ഹോം കെയർ വേണ്ടുന്ന പേഷ്യൻസിനുകൾക്ക് നമുക്ക് വീട്ടിൽ പോയി ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മളിപ്പോൾ അവിടെ ചെയ്തു വരികയാണ്. അപ്പം താമസിയാതെ അതും തുടങ്ങുന്നതായിരിക്കും.
1: ഓക്കെ ഓക്കെ മാം. മാം അപ്പോൾ നമ്മൾ പ്രമേഹ രോഗികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും പഥ്യങ്ങൾ ഉണ്ടാവുമോ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ടൈമിൽ? അത് പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്തുള്ള.
0: അത് പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അവരുടെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള പഥ്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പിന്നെ ഈ സമയത്ത് കർക്കിടക സമയത്തുള്ള പഥ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്ത് കോമൺ ആയിട്ട് ആചരിക്കേണ്ട അല്ലെങ്കിൽ ഉൾക്കൊണ്ടു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പച്ചവെള്ളം കുടിക്കാതിരിക്കുക, കഴിവതും ചൂടുള്ള വെള്ളം കഴിക്കുക, പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അന്നുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ കഴിവതും ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കാതിരിക്കുക, ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, പിന്നെ വറുത്തത് പൊരിച്ചതായിട്ടുള്ള ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഈസിലി ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക, പിന്നെ ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന കണക്കുള്ള, വാദം കൂട്ടുന്ന കണക്കുള്ള കപ്പ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ സമയത്ത് നമ്മൾ തൈര്, മോര് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് കൂടുതലും കാച്ചിയ മോര്, രസം, ഒരുപാട് എരിവും പുളിയില്ലാത്ത രസം ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ സഹായിക്കുന്നതായിരിക്കും.
1: മാം ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പറയാനുള്ളതുണ്ടെങ്കിൽ ഒരു സമയത്ത് കർക്കിടക മാസത്തിൽ
0: വീട്ടിൽ ചെയ്യാനായിട്ട്? വീട്ടിൽ നമുക്ക് ഇപ്പം ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 5 ദിവസമോ ദേഹത്ത് എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാം, കൂടെ കർക്കിടക കഞ്ഞി കഴിക്കാം. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആ എണ്ണ സെലക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ അതിൻ്റെ കൂട്ട് സെലക്ട് ചെയ്യുന്നത് അതൊരു വൈദ്യനിർദ്ദേശപ്രകാരമായിരിക്കണം.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ്.
0: അതെ അതെ. നമ്മളിപ്പം എടുക്കുന്ന എണ്ണകൾ നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല, എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന എണ്ണകൾ അത് നമ്മളൊരു നിർദ്ദേശപ്രകാരം എടുത്ത് അത് കൃത്യമായിട്ട് ഒരു ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ മാം. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതല്ലേ മാം. ഇപ്പം മറ്റ് ആരെങ്കിലും ഈ ഒരു ചികിത്സ ചെയ്യുന്നതിനായിട്ട് ചെയ്യാൻ പാടില്ല, ഇന്ന ആളുകൾ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും അസുഖമുള്ളവരോ മറ്റോ?
0: ഇപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം ട്രീറ്റ്മെന്റുകൾ. പിന്നെ കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീരെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന പേഷ്യൻസിനൊന്നും നമുക്ക് ഈ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ഡിസീസ് കണ്ടീഷനിലുള്ളവർക്കും കർക്കിടക ചികിത്സകൾ ചെയ്യാം.
1: എണ്ണ തേച്ച് കുളിയുടെ ഒരു പ്രാധാന്യം?
0: എണ്ണ തേച്ച് കുളി എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ ത്രിദോഷങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഈ കർക്കിടക സമയത്ത് വാദം കൂടിയിട്ടുള്ളൊരവസ്ഥയായിരിക്കും, വാദകോപമുള്ള അവസ്ഥയും പിത്തം ക്ഷയിച്ചിട്ടും കഫം കൂടിയിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഈ കർക്കിടക മാസത്തിലുണ്ടാവുക. അപ്പോൾ ഈ എണ്ണ തേക്കുക എന്നുള്ള അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ തേക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിലൂടെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസുകൾ, എവിടെയെങ്കിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസുകൾ നമുക്കത് ആമാശയത്തിലോട്ട് എത്തിക്കാൻ പറ്റുകയും അതിൽ നിന്ന് നമ്മൾ ഭക്ഷണമോ അല്ലാന്നുണ്ടെങ്കിൽ മരുന്നോ അല്ലെങ്കിൽ അത് പുറത്തള്ളാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് അത് പുറന്തള്ളി കളയാനും പറ്റുന്നൊരു രീതിയാണ്.
1: ഓക്കെ മാം. ഈ ഒരു സമയത്ത് പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്യാൻ പറ്റുമോ?
0: കർക്കിടകം പഞ്ചകർമ്മ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കർക്കിടക സമയം.
1: ഓക്കെ. അതുപോലെ തന്നെ ഗർഭിണി, കൽമൂലയൂട്ടുന്ന അമ്മമാർ, അവർക്ക് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രാധാന്യം, അവർക്കുള്ള ട്രീറ്റ്മെന്റിന്റെ പ്രാധാന്യം?
0: സാധാരണക്കാരെ പോലെ തന്നെ നമുക്ക് അവർക്കും ഈ കർക്കിടക കഞ്ഞിയും ഈ ട്രീറ്റ്മെന്റുകളും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്.
1: ഓക്കെ ഓക്കെ മാം. നമ്മൾ വിളിക്കുന്ന ശ്രോതാക്കളെല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിലെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ.
0: ഓക്കെ. നമുക്ക് നമ്മുടെ ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശ്രേയസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ വീട്ടുതറ ജംഗ്ഷനിൽ നിന്ന് ദളവാപുരം പോകുന്ന റൂട്ട്, നീണ്ടകര വീട്ടുതറ ജംഗ്ഷനിൽ നിന്ന് ദളവാപുരം പോകുന്ന റൂട്ട്, അമ്പളിമുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് അകത്തേക്ക് പന്നയ്ക്കൽ തുരുത്ത് എന്ന് പറയും.
1: പന്നയ്ക്കൽ തുരുത്ത്. ഓക്കെ.
0: അപ്പൊ അവിടെ ശ്രേയസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിക്കകത്താണ് ഈ ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ഓക്കെ. പന്നയ്ക്കൽ തുരുത്ത് നീണ്ടകര.
0: ഓക്കെ,
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് സ്ഥലം വ്യക്തമായി കാണുമെന്ന് പറയുന്നു. അപ്പം അതുപോലെ തന്നെ മാം, നമുക്ക് ഈ ഒരു ഹോം കെയർ എന്തെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
0: അതെ, പ്രസവരക്ഷ അല്ലാതെ ഈ ഹോം കെയർ വേണ്ടുന്ന പേഷ്യൻസ്, കാരണം ഇപ്പൊ പറയുന്നില്ലേ കുറച്ചു പേർക്കൊന്നും വീട്ടിൽ അവിടെ സെന്ററിൽ വരാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാൻ ആരുമില്ലാത്ത അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെന്ന് ഡോക്ടറിന്റെ സഹായത്തോടുകൂടി വീട്ടിൽ ചെന്ന് നോക്കുകയും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ മാം, അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ആരോഗ്യവതികളായിട്ടൊക്കെ ഇരിക്കാനായിട്ട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇനി നൽകാനുള്ളത്?
0: ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പേശിവേദന, സന്ധിവേദന, പിന്നെ സ്കിൻ ഡിസീസുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനശക്തി പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. അമിതമായിട്ടുള്ള ഈ ദഹിക്കാൻ പാടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും റെജിമനും ഈ സമയത്ത് നമ്മൾ പാലിക്കാമെങ്കിൽ ഈ കർക്കിടകത്തിൽ ആരോഗ്യവാന്മാരായിട്ട് തന്നെ പോകാം.
1: കർക്കിടകത്തെ മാത്രമല്ല നമുക്ക്
0: ഒരു ബോഡി സർവീസിംഗ് പ്രോസസ് ആണ്.
1: ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്, വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പം കർക്കിടക മാസത്തിൽ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് നമ്മുടെ ആരോഗ്യത്തിനെ വീണ്ടെടുക്കാൻ, അതായത് ഒരു വർഷത്തേക്ക് വീണ്ടെടുക്കാനായിട്ടാണ് നമ്മുടെ ഈ ഒരു മാസം സജ്ജമാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആരോഗ്യം ആ ഒരു പഥ്യമൊക്കെ പാലിച്ച് അതുപോലെ തന്നെ ആരോഗ്യത്തിനെ വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. മാം, മറ്റ് എന്തെങ്കിലും അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം പഞ്ചകർമ്മ ചികിത്സകളാണ് പ്രധാനമായെന്ന് പറഞ്ഞല്ലോ, മറ്റ് എന്തെങ്കിലും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കുള്ള മെസ്സേജ് ഒരു കർക്കിടക മാസത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്?
0: ഈ ഇപ്പോഴത്തെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കർക്കിടകം എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ മനുഷ്യര് ഈ പറമ്പിലിറങ്ങി പണിയെടുക്കുക അല്ലെങ്കിൽ പുറം പണികളായിരുന്നു. അപ്പൊ ഈ കർക്കിടക മാസം വരുമ്പോഴത്തേക്ക് മഴക്കാലമാകുന്നു, അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതാകുന്നു. അപ്പൊ അവര് കൂടുതലും വീട്ടിലിരുന്ന് ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് ഹെൽത്ത് കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്നൊരു സമയമായതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലെ ചികിത്സയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫൊക്കെ വളരെ ഫാസ്റ്റാണ്, ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ബോഡിക്കും മൈൻഡിനും വേണ്ടിയിട്ട് ഒരു പോസ് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ് കൊടുക്കാം, ഒരു എല്ലാത്തിനും ഒരു ബ്രേക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഒരു നെക്സ്റ്റ് 1 ഇയറിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പോസ് കൊടുത്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഹെൽത്തിയായി പോകാം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: ഓക്കെ മാം, ഇപ്പം പൊതുവെ മഴക്കാലം ആണല്ലോ, മഴക്കാല സമയത്ത് ഒരുപാട് പകർച്ച പനികളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഈ പകർച്ചപ്പനി തടയാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഈ ഒരു കർക്കിടക മാസത്തിൽ ഉണ്ടോ?
0: അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ ഈ കഫം സംബന്ധമായിട്ട് കഫം കൂടിയിട്ടുള്ളൊരവസ്ഥയായിരിക്കും കർക്കിടകത്തിൽ. അപ്പോൾ ഈ പനി, ജലദോഷം, ഈ കഫക്കെട്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ഈ കർക്കിടക മാസത്തിൽ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ പകർച്ചപ്പനികൾ, പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ കാര്യത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും നമ്മുടെ എൻവയോൺമെൻറ്റൽ ഹൈജീനിലും ആയിരിക്കും. നമ്മുടെ പുറമേ ഇപ്പോൾ പകർച്ചവ്യാധികൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പകർത്തുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസരം ശുചിയാക്കി വെക്കുക. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഭക്ഷണമെല്ലാം കൃത്യമായി പാകം ചെയ്ത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുക. പിന്നെ കട്ടികൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അതൊക്കെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്.
1: ഓക്കെ ഓക്കെ മാം, നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ്. അപ്പോൾ കർക്കിടക ചികിത്സയും പ്രാധാന്യവും അല്ലെങ്കിൽ പ്രയോജനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാം, ഒരിക്കൽ കൂടി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു നന്നായിരിക്കും.
0: ഓക്കെ, ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റൽ, വേട്ടുതറ, നീണ്ടകര വേട്ടുതറ ജംഗ്ഷനിൽ നിന്ന് ദളവാപുരം പോകുന്ന റൂട്ട്, അമ്പളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് പിള്ളാരമ്പലത്തിന് സമീപം, പന്നയ്ക്കൽ തുരുത്ത് പിള്ളാരമ്പലത്തിന് സമീപമായിട്ടാണ് നമ്മുടെ ശ്രേയസ് പ്രോപ്പർട്ടി നിൽക്കുന്നത്. അതിനകത്ത് ആണ് നമ്മുടെ ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. ഈ പരിപാടിയിൽ ഇതുവരെ നമ്മൾ സംസാരിച്ചത് കൊല്ലം നീണ്ടകര ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ട്രിൻസി മാമാണ്. ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ നീണ്ടകരയാണ് സ്ഥിതി ചെയ്യുന്നത്, പന്നയ്ക്കൽ തുരുത്ത് അവിടെ. ഓക്കെ, പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
22: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
23: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
24: സൗജന്യ കേരള എഞ്ചിനീയറിംഗ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ചുമ്മാ

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram designer jewelry, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്കാർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 പ്രഖ്യാപിക്കും. കോയിക്കൽ ഗവൺമെന്റ് HSSലെ പ്ലസ് ടു വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 രാവിലെ 10:30 നടക്കും. നെടുമ്പനം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലേക്ക് കെയർ ഗിവർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായം 18-ന് 45 മതി. യോഗ്യത SSLC, ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ, ഓക്സിലറി നഴ്സ്, മിഡ്വൈഫറി, വയോജന പരിപാലനത്തിൽ അനുഭവ പരിചയം എന്നിവ ഉള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. നെടുമ്പനം പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനങ്ങൾ, ജാഗ്രതാ സമിതി എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നേടിയ ബിരുദാനന്തര ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് സംവിധാനമൊരുങ്ങി. സംശയ നിവാരണം, പരാതി സമർപ്പണം എന്നിവയ്ക്ക് കളക്ട്രേറ്റിൽ പരാതി സെൽ പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474279 4 3. ശാസ്താംകോട്ട കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗമായ വ്യക്തികൾ കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. തുടർന്ന് കൃഷിഭവനിലെത്തി വിവരങ്ങൾ അറിയിക്കണമെന്ന് ശാസ്താംകോട്ട കൃഷി ഓഫീസർ അറിയിച്ചു. ഇന്ന് ചേരാനിരുന്ന സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് 30 ഉച്ചയ്ക്ക് 2 മുൻ നിശ്ചയിച്ച സ്ഥലത്ത് ചേരുമെന്ന് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിജ്ഞാൻവാടികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് 11 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1 ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC, +2, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ചാത്തന്നൂർ സർക്കാർ ITI പ്രവേശനത്തിന് www.itiadmission.kerala.gov.in മുഖേന 30 അപേക്ഷിക്കാം. എല്ലാ ട്രേഡുകളിലും 30% സീറ്റ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITIകളിൽ ഹാജരായി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. അസാപ് കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ ദൈർഘ്യം 9 പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദ ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദ ഡേ. ടുഡേസ് വേർഡ് ഇസ്
3: ഡേം. Dame.
2: Dame is spelled as D A M E.
3: This is a noun. Historically, it refers to a woman of rank or authority. In modern usage, it denotes a confident and stylish woman. മലയാളത്തിൽ കുലീന, പ്രൗഢ, ഉന്നത നിലയിലുള്ള സ്ത്രീ.
2: Thank you all.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്.

0: ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ Ranjit PR. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M John ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി Shibu Baby John. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഫെൻസിംഗ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന്

0: പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി.

ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ

0: ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോക ജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 June 17 to 26 ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 to 64 പ്രായമുള്ള 316,000 ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244,000 പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61,000 പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10 times ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്ന് ഉൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലന്റ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.

0: വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യമരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തുഫാൻ ആയിരക്കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരുമുള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്. മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവും ഉണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താൽപര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്നെന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്തു നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൌദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോക മയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.
1: ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 109 ഭാഗം. ഇന്ന് നമുക്ക് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള പാറക്കെട്ടുകളും പർവ്വത ശിഖരങ്ങളും ഉയർന്നിന്ന് പീഠഭൂമിയായി കുത്തനെ കിടക്കുന്ന മലഞ്ചെരിവിൽ ഏറ്റവും ഉയർന്ന ഭാഗം ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച്, അതായത് തീത്തുപ്പുന്ന ചിറകുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്ന ഡ്രാഗൻസ്ബർഗിലേക്ക് പോയ അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. കേൾക്കാൻ തൂക്കായി കിടക്കുന്ന അഗ്നിപർവ്വത പാറക്കെട്ടുകൾ, പാറ കൊണ്ടുള്ള പർവ്വത ശിഖരങ്ങൾ, തെക്കേ ആഫ്രിക്കയിലെ താഴ്ന്നു കിടക്കുന്ന തീരപ്രദേശത്തിൽ അലയടിക്കുന്ന തിരമാലയ്ക്ക് മുകളിലായി തലയുയർത്തു നിൽക്കുന്ന ഡ്രാഗൺ മൗണ്ടൻ, അതാണ് ഡ്രാഗൻസ്ബർഗ്. ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ചുറ്റളവിൽ പാറക്കെട്ടുകളും പർവ്വത മേഖലകളും പെട്ടെന്ന് ഉയർന്നു നിൽക്കുന്നു. ഉയർന്ന പീഠഭൂമിയുടെ തിട്ടകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ആകർഷണീയമായ പർവ്വത തടസ്സം വലിയ കുത്തനെ ചരിഞ്ഞുള്ള കീഴ്ക്കാന്തൂക്കായ മലഞ്ചരിവാണ്. ഇത് പീഠഭൂമിയുടെ കിഴക്കേ അറ്റത്തു നിന്നും തെക്കോട്ട് നീണ്ട് സിംബാബ്വിയൻ അതിർത്തി വരെ കിടക്കുന്നു. ഈ കുത്തനെ കിടക്കുന്ന മലഞ്ചെരിവിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ ഡ്രാഗൻസ്ബർഗ് അഥവാ ഡ്രാഗൺ മൗണ്ടൻ റേഞ്ച്, അതായത് തീതുപ്പുന്ന ചിറക്കുള്ള ഉഗ്ര സർപ്പത്തിന്റെ പർവ്വത ശിഖരം എന്നറിയപ്പെടുന്നു. തെക്കേ ആഫ്രിക്കയിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. പറക്കുന്ന തീതുപ്പുന്ന ഒരു ഉഗ്ര സർപ്പം ഇവിടത്തെ ഒരു കൊടുമുടിയിൽ ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഡ്രാഗൺ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഐതിഹ്യം, ഇവിടുത്തെ മലമുകളിലുള്ള പാറകൾ തീതുപ്പുന്ന സർപ്പത്തിന്റെ പുറം വശം പോലെയുണ്ട്. അതുകൊണ്ടാണ് ഡ്രാഗൺ മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഫ്രാൻസ്വൽ മുതൽ കേപ്പ് പ്രോവിൻസ് വരെ ഡ്രാഗൻസ്ബർഗ് പർവ്വതനിര വടക്കു നിന്നും തെക്കോട്ട് 1100 കിലോമീറ്റർ നീണ്ടു കിടക്കുകയും ഇതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കിടക്കുന്നത് ലെസോത്തോ എന്നൊരു സ്വതന്ത്ര രാഷ്ട്രം നാലുവശവും സൗത്ത് ആഫ്രിക്കയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ്. തെക്കേ ആഫ്രിക്കയിൽ വെച്ച് ഏറ്റവും വലുതും അതേപോലെ തന്നെ ഡ്രാഗൻസ്ബർഗ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ തബാന ടെൽനിയാനി 3842 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. തബാന ടെൽനിയാനി എന്നാൽ നൈസ് ലിറ്റിൽ മൗണ്ടൻ എന്നാണ്, അതായത് നല്ല ഒരു കൊച്ചു പർവ്വതം. 3000 മീറ്റർ ഉയരത്തിൽ കൂടുതലുള്ള കൊടുമുടികൾ ഷാംപെയിൻ കാസൽ, അതായത് ഷാംപെയിൻ കൊട്ടാരം, ജയൻസ് കാസൽ, ഭീമൻ കൊട്ടാരം, മൗണ്ടനോ സ്പ്രിംഗ്, അരുവികളുടെ പർവ്വതനിര എന്നിവയാണ്. മറ്റുള്ളവയ്ക്ക് ഇത്ര ഉയരമില്ല എങ്കിലും രസകരമായ പേരുകളുണ്ട്. കത്തീഡ്രൽ പീക്ക്, ദ പിരമിഡ്, ദ ബെൽ, ദ സെന്റിനൽ, ദ റൈനോ ഹോൺ എന്നിങ്ങനെ. ഡ്രാഗൻസ്ബർഗിന്റെ ഉയരം പെട്ടെന്ന് കുറയുകയും കിഴക്ക് ഭാഗത്ത് കുത്തനെയുള്ള മലഞ്ചെരുവിൽ ചില സ്ഥലങ്ങളിൽ ഇത് 300 മീറ്റർ വരെ താഴുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കുത്തനെയുള്ള മലഞ്ചെരിവ് പൊട്ടി തിട്ടപോലെയാകുന്നു. ഏകദേശം 900 മീറ്റർ നീളത്തിൽ അതിനുശേഷം ഉയരം കുറഞ്ഞ് തെക്കോട്ട് നീണ്ട് പുൽത്തകടിയുടെ തീരത്തിൽ എത്തിച്ചേരുന്നു. ഈ പർവ്വതത്തിന്റെ അടിത്തട്ടിൽ നല്ല കട്ടിയുള്ള കരിങ്കൽ പാറകളും 260 മുതൽ 180 ദശലക്ഷം വർഷങ്ങൾക്ക് പഴക്കമുള്ള പാറകളുമാണ്. ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉരുകി മറിയുന്ന ഭൂമിക്കടിയിലെ ലാവ പാറയിലുള്ള വിടവിൽ കൂടി മുകളിലേക്ക് വരികയും സമാന്തര പാളികളായി തണുത്തുറയുകയും ചെയ്തു. ഇതിനു മുകളിലായി 1370 മീറ്റർ ഖനമുള്ള വലിയ ഒരു പീഠഭൂമി അഗ്നിപർവ്വത വിസ്ഫോടനത്തിൽ ഉണ്ടായി. പിന്നെ കാലാവസ്ഥയുടെ പ്രവർത്തന ഫലമായി മണ്ണൊലിപ്പുണ്ടായി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊല്ലത്തിൽ 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് ഇവിടെ. പീഠഭൂമിയുടെ മുകളിൽ നിന്നും വളരെ വലിയ നദികൾ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വീഴുന്നു. നീളം കുറഞ്ഞ നദികൾ ഒഴുകി കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വീഴുന്നു. അടുത്ത ദിവസം നമുക്ക് ചൂടുകാലത്ത് സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുകയും ഒരു മരീചിക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ലഗൂൺ ഓഫ് ദ ലാൻഡ് ഓഫ് പാം പനയുടെ നാട്ടിലെ തടാകം 100 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു ഉപ്പ് തടാകം സന്ദർശിക്കാം. അവിടുത്തെ വിസ്മയ കാഴ്ചകളെ പറ്റി കേൾക്കാം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രശസ്തമായ ഒരു മലനിരയെ കുറിച്ചാണ്. ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കാണപ്പെടുന്ന ഒരു മലനിര. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രാം സ്റ്റോക്കറുടെ കൃതിയിൽ ലോകമെമ്പാടും ആളുകളാൽ വായിക്കപ്പെട്ട ഒരു മലനിരയെ കുറിച്ച് കൂടിയാണ് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഒരു കാലത്ത് ലോക ജനതയെ തന്നെ പിടിച്ചു നിർത്തിയ ഒരു കഥ. ആ കഥയിലുടനീളം കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ കേട്ടുവന്നിരുന്ന ഒരു മലനിര. ആ മലനിരയുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. പണ്ടുകാലത്ത് ആ പുസ്തകം വായിച്ച എല്ലാവർക്കും ഈ മലനിരയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഈ മലനിരയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലനിരയുടെ പേര് കാർപ്പാത്യൻ മലനിര എന്നാണ്. ഈ മലനിരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മധ്യ യൂറോപ്പിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലും ഒരു കമാനമായി രൂപപ്പെടുന്ന പർവ്വത നിരയാണ് കാർപ്പാത്യൻ പർവ്വത നിരകൾ. അതായത് മധ്യ യൂറോപ്പിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മലനിര എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഏകദേശം 1500 കിലോമീറ്റർ നീളമുള്ള ഇത് 2500 കിലോമീറ്റർ ഉയരമുള്ള യൂറലുകൾക്കും 1700 കിലോമീറ്റർ ഉയരമുള്ള സ്കാൻഡിനേവിയൻ പർവ്വത നിരകൾക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും നീളമുള്ള യൂറോപ്യൻ പർവ്വത നിരയാണ്. കാർപ്പാത്യൻസിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ 2600 മീറ്റർ ഉയരമുള്ള ടട്ര പർവ്വത നിരകളിലാണ് കാണപ്പെടുന്നത്. തൊട്ടുപിന്നാലെ റൊമാനിയയിലെ തെക്കൻ കാർപ്പാത്യൻസിലെ കൊടുമുടികൾ 2550 മീറ്റർ ഉയരമുള്ളവയാണ്. ഇനി കാർപ്പാത്യൻ മലനിരകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മലനിരയുടെ പകുതിയിലധികം ഭാഗവും റൊമേനിയയുടെ അതിർത്തിയിലും ബാക്കി ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, ഉക്രൈൻ എന്നിവയുടെ അതിർത്തിയിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഈ മലനിരകൾക്ക് മറ്റ് മലനിരകളെക്കാൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സുന്ദരമായ ഭൂപ്രകൃതിയുടെ പേരിലുള്ള മലനിരയാണിത്. അതിനോടൊപ്പം തന്നെ ബ്രാം സ്റ്റോക്കർ എന്ന വിശ്വവിഖ്യാത എഴുത്തുകാരന്റെ ഡ്രാക്കുള എന്ന കഥയിൽ ലോകമെമ്പാടും വായിക്കപ്പെട്ട ആ ഒരു നോവലിൽ വായനക്കാരൻ നേരിട്ട് കാണും വിധം വിവരിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലയിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു മലനിര കൂടിയാണ് കാർപ്പാത്യൻ മലനിരകൾ. ഓസ്ട്രിയയിലെ പടിഞ്ഞാറൻ കാർപ്പാത്യൻ മുതൽ ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഉക്രൈനിലെയും റൊമേനിയയിലെയും കിഴക്കൻ കാർപ്പാത്യൻസിലൂടെ ഘടികാര ദിശയിൽ റൊമാനിയയിലെയും സെർബിയയിലെയും തെക്കൻ കാർപ്പാത്യൻസ് വരെ നീണ്ടുകിടക്കുന്ന ഒരു മലനിര കൂടിയാണ് ഇത്. പടിഞ്ഞാറൻ കിഴക്കൻ കാർപ്പാത്യൻസുകളുടെ വടക്കൻ അതിർത്തി വിവരിക്കാൻ ഔട്ടർ കാർപ്പാത്യൻസ് എന്ന പദമാണ് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. യൂറോപ്യൻ തവിട്ട് നിറത്തിലുള്ള കരടികള്, ചെന്നായ്ക്കള്, ശാമികള്, ലിങ്സുകള് എന്നിവയൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാർപ്പാത്യൻ മലനിരകളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൊത്തം യൂറോപ്യൻ സസ്യ ഇനങ്ങളുടെ മൂന്നിൽ ഒരു ഭാഗം അല്ലെങ്കിൽ മൂന്നിൽ ഒന്നിൽ കൂടുതലും ഈ പ്രദേശത്ത്, നമുക്ക് ഈ കാർപ്പാത്യൻ പ്രദേശത്താണ് കാണാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു പ്രത്യേകതയും ഈ ഒരു വനപ്രദേശത്തിനുണ്ട്. നമ്മുടെ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കന്യാവന പ്രദേശം, ആകെ 250,000 ഹെക്ടർ ഉള്ളത് റൊമേനിയയിലാണ് നമുക്ക് കാണാനായിട്ടും സാധിക്കുക. അതിനോടൊപ്പം തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ വിഭജിക്കപ്പെടാത്ത വനമേഖലയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ന് കാർപ്പാത്യൻ മലനിരകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് വനനശീകരണവും അനധികൃത മരം മുറിക്കലും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രമുഖ മലനിര തന്നെയാണ് നമ്മൾ നോവലിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ കാർപ്പാത്യൻ മലനിരകൾ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മലനിരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകപ്രശസ്തനായ അല്ലെങ്കിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രേതകഥ എഴുതിയ വ്യക്തി അല്ലെങ്കിൽ ലോകപ്രശസ്തനായിട്ടുള്ള ബ്രാം സ്റ്റോക്കറുടെ അത്രയും തന്നെ പ്രശസ്തമായിട്ടോ ലോകപ്രസിദ്ധമായ ഡ്രാക്കുള എന്ന പറയുന്ന പുസ്തകത്തിൽ പറയപ്പെടുന്ന കാർപ്പാത്യൻ മലനിരകൾ, ഈ മലനിരകളിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രാക്കുളയുടെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കാർപ്പാത്യൻ മലനിരകൾ കടന്നു പോകുന്ന രാജ്യങ്ങളും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ചെക്ക് റിപ്പബ്ലിക്കിലൂടെ കടന്നു പോകുന്നുണ്ട്, പോളണ്ട്, ഹംഗറി, ഓസ്ട്രിയ, സ്ലോവാക്യ, ഉക്രൈൻ, റൊമാനിയ, സെർബിയ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു നമുക്ക് നേരത്തെ പറഞ്ഞ കാർപ്പാത്യൻ മലനിരകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് ആധുനിക കാലഘട്ടത്തിൽ ചെക്ക്, പോളിഷ്, സ്ലോവാക് ഭാഷകളിൽ ഈ ഒരു മലനിരയെ കാർപ്പതി എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പദോൽപത്തിയെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ഒരു ചരിത്രം ഈ പദോൽപത്തിയെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കാർപേറ്റ്സ് എന്ന പേര്, കാർപേറ്റ്സ് അല്ലെങ്കിൽ കാർപി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന പഴയ ഡേസിയൻ ഗോത്രങ്ങളുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കണം ആ ഒരു പ്രദേശത്തിന് കാർപാത്തിൻ മലനിര എന്ന പേര് ലഭിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. അതിനോടൊപ്പം ഉയരത്തിനനുസരിച്ച് ആവാസ വ്യവസ്ഥ വ്യത്യാസപ്പെടുന്ന ഒരു പർവ്വത നിര കൂടിയാണ് കാർപാത്തിയൻസ് എന്ന് പറയുന്നത്. ആൽപീൻ പുൽമേടുകൾ മുതൽ വനങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങൾ വരെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇലകളുള്ള ഇലപുഴിയും മരങ്ങളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യൂറോപ്യൻ ബീച്ച് പർവ്വത മരമേഖലയുടെ സവിശേഷത കൂടിയാണ് ഇത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കാർപാത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 2656, അതായത് കൊടുമുടി എന്ന് പറയുന്ന ജെർലാച്ചോസ്കി സ്റ്റിറ്റാണ്, അത് സ്ലോവാക്കിയയിലാണ്. നീളം 1500 കിലോമീറ്ററും വീതി 500 കിലോമീറ്ററുമാണ്. താക്കൾ കേൾക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപനമായ അല്ലെങ്കിൽ വ്യാപിച്ചതുമായ പർവ്വതനിരകളിൽ ഒന്നിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, അത് ആൽപ്സ് പർവ്വതനിരയാണ്. അതായത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപിച്ചതുമായ പർവ്വതനിര, അതിൻ്റെ ഉത്തരം ആൽപ്സ് പർവ്വതനിരയാണ്. മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേൻ അല്ലെങ്കിൽ നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അതാണ് ആൽപ്സ്. ആൽപീൻ രാജ്യങ്ങൾ എന്നും ഈ രാജ്യങ്ങളെ പൊതുവിൽ പറയാറുണ്ട്. അപ്പൊ ആൽപീൻ രാജ്യങ്ങളുടെ പേര് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ആൽപ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളെയാണ് പൊതുവിൽ ആൽപീൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേനിയ എന്നീ നിരവധി ആൽപീൻ രാജ്യങ്ങളിലായി ഏകദേശം 1200 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത നിര കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പർവ്വത ശൃംഖല കൂടിയാണ് ഇത്. ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് മോൺബ്ലാങ്ക് ആണ്. ഉയരം 4808.73 മീറ്റർ, നീളം 1200 കിലോമീറ്ററും വീതി 280 കിലോമീറ്ററുമാണ്. ഇനി തദ്ദേശീയ നാമങ്ങൾ, ഓരോ സ്ഥലത്തും ഈ ഒരു കൊടുമുടിക്ക് പല തദ്ദേശീയ നാമങ്ങളുണ്ട്. ആൽപ്സ് ഫ്രഞ്ചിൽ ആൽപൈൻ, ജർമ്മനി ആൽപി, ഇറ്റാലിയൻ ആൽപ്സ്, റൊമാൻഷ് ആൽപൈ, സ്ലോവേനിയൻ, അങ്ങനെ നിരവധി ഭാഷാഭേദങ്ങളിൽ ഈ ഒരു കൊടുമുടി അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ആൽപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആൽപൈൻ കമാനം പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലെ നൈസ് മുതൽ അഡ്രിയാറ്റിക് കടലിലെ ട്രിസ്റ്റെ വരെയും പനോണിയൻ തടത്തിന്റെ തുടക്കത്തിൽ വിയന്ന വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. മോണ്ട് ബ്ലാങ്ക് ആണ് നേരത്തെ പറഞ്ഞതുപോലെ, മോണ്ട് ബ്ലാങ്ക്, മാറ്റർഹോൺ തുടങ്ങിയ ഉയർന്ന പർവ്വത ശിഖരങ്ങളിലേക്ക് തള്ളിക്കയറുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. യൂറോപ്പിന്റെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു പർവ്വത നിര കൂടിയാണ് ആൽപ്സ്. അതിനോടൊപ്പം തന്നെ മഴയുടെ അളവ് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയും കാലാവസ്ഥയിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു മലനിര കൂടിയാണ് ആൽപ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൽപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, മധ്യ യൂറോപ്പിൽ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഭൂമിശാസ്ത്ര സവിശേഷതയാണ് ആൽപ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മോണ്ട് ബ്ലാങ്ക് ആണ് ആൽപ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉയരം കൂടിയ പർവ്വതനിര. സമുദ്രനിരപ്പിൽ നിന്ന് 4807.3 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കൂടിയാണ് ഇത്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പർവ്വതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ റഷ്യയിലെ എൽബ്രസ് പർവ്വതത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 11ാമത്തെ പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. ഉയരമെന്ന് പറയുന്നത് 4805.59 മീറ്റർ ആണ്. ഫ്രാൻസ്, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് മോണ്ട് ബ്ലാങ്ക്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു കൊടുമുടി പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ഫ്രാൻസും ഇറ്റലിയും തമ്മിൽ വളരെ കാലമായി തർക്കത്തിലായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഹൈക്കിംഗ്, ക്ലൈംബിംഗ്, ട്രെയിൽ റണ്ണിങ് തുടങ്ങിയ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കും സ്കീയിങ്, സ്നോബോർഡിംഗ് പോലുള്ള ശൈത്യകാല കായിക വിനോദങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു പ്രദേശം കൂടിയാണ് മോൺബ്ലാങ്ക് മാസീഫ് എന്ന് പറയുന്ന ഈ പ്രദേശം. ഇനി ഇവിടുത്തെ കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ തണുപ്പുള്ളതും മിതശീതോഷ്ണവുമായ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ മോൺബ്ലാങ്കിന്റെ കൊടുമുടിയിൽ നിന്ന് ജൂറ, വോസ്ജസ്, ബ്ലാക്ക് ഫോറസ്റ്റ്, സെൻട്രൽ മാസീഫ് പർവ്വതനിരകൾ, ആൽപ്സിന്റെ പ്രധാന കൊടുമുടികൾ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

0: നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല, സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരിമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ, ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ, ഓർ ഉസ്മേ आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ

അതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെർദയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാന്റ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരുരാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകറിലെ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്നത്തെ കഥ ഏതായിരിക്കും? ഇന്ന് ഞാൻ ഗ്രീക്ക് പുരാണ കഥയാണ് പറയാൻ പോകുന്നത്. ഗ്രീക്ക് പുരാണ കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത, ജോർജ് ഇമ്മട്ടി എഴുതിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഗ്രീക്ക് പുരാണ കഥയാണ്. അപ്പൊ നമുക്ക് അങ്ങ് കഥ കേട്ട് കളയാം ആദ്യം. അച്ഛ, അച്ഛൻ്റെ തേര് ഒരു ദിവസത്തേക്ക് എനിക്ക് ഓടിക്കാൻ തരണം. സൂര്യദേവനായ അപ്പോളോയുടെ സന്നിധിയിൽ അഭ്യർത്ഥനയായി വന്നിരിക്കുന്നത് കുമാരനായ ഫെയ്തോൺ ആണ്. സൂര്യദേവൻ മുഖമുയർത്തി പുരികം ചുളിച്ച് പുത്രനെ നോക്കി. നീ എന്താണ് ഈ ചോദിക്കുന്നത്? എന്റെ കുതിരകളെ നിയന്ത്രിക്കാൻ ഭൂമിയിലെന്നല്ല ദേവലോകത്ത് പോലും ആർക്കും സാധ്യമല്ല. എന്റെ രഥം ഓടിക്കണമെന്ന മോഹം ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല. അത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ് മോനെ. അപ്പോളോ മകനെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ ഷാട്ടിക്കാരനായ മകൻ അങ്ങനെ

0: പിന്തിരിയുന്നവനല്ലായിരുന്നു. അവന് ആർക്കരഥം ഓടിച്ചേ തീരൂ. അച്ഛന്റെ അവകാശപുത്രനാണ് താനെന്ന് കൂട്ടുകാരും നാട്ടുകാരും മനസ്സിലാക്കണം. ദേവപുത്രനാണ് താൻ. കേവലം നിസ്സാരന്മാരായ തൻ്റെ കൂട്ടുകാരെ പോലെയുള്ള ഒരു മനുഷ്യനല്ല താനെന്ന് കൂട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കണം. അഹങ്കാരിയായ ഫെയ്ത്തോൺ അച്ഛനെ പാട്ടിലാക്കി. അവസാനം അച്ഛൻ സമ്മതം മൂളി. നേരം പുലരാൻ തുടങ്ങുകയായി. അപ്പോളോ ദേവന്റെ അർക്കരഥം യാത്ര ആരംഭിക്കാൻ സമയമായി. ആ സ്വർണ രഥത്തിൽ ദിവ്യശക്തിയുള്ള 4 കുതിരകളെ പൂട്ടിയിട്ടുണ്ട്. കുതിരകളുടെ കടിഞ്ഞാൺ ഫെയ്ത്തോണിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അപ്പോളോ പറഞ്ഞു, മകനെ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അധികം ഉയരത്തിൽ രഥം ഓടിക്കരുത്. അങ്ങനെ ഉയരാനിടയായാൽ ചൂടുകൊണ്ട് സ്വർഗലോകം കരിഞ്ഞ് ചാമ്പലാകും. അതുപോലെ അധികം താഴ്ന്ന് സഞ്ചരിക്കാനും പാടില്ല. താഴ്ന്ന് സഞ്ചരിച്ചാൽ ഭൂമി വെന്തരിഞ്ഞ് വെണ്ണീറാകും. ഈ കുതിരകൾ സ്വയം സഞ്ചരിച്ചു കൊള്ളും. മകനെ, നീ അവരെ അല്പമൊന്ന് നിയന്ത്രിക്കുകയേ വേണ്ടു. എങ്കിലും വളരെ സൂക്ഷിച്ചിരിക്കണം, അപകടമൊന്നും വരുത്തരുതേ. അച്ഛൻ പറഞ്ഞ ഉപദേശങ്ങളൊന്നും മകൻ അത്ര സാരമാക്കിയില്ല. എടുത്തു ചാട്ടക്കാരനായ ആ കുമാരൻ അതിവേഗം രഥത്തിൽ ചാടിക്കയറി കുതിരകൾ ഓടിത്തുടങ്ങി. തങ്ങളെ നിയന്ത്രിക്കുന്നത് യജമാനനായ അപ്പോളോ ദേവനല്ല, മറ്റാരോ ആണെന്ന് കുതിരകൾക്ക് തോന്നി. അവ പരിഭ്രമിച്ചു. ആ കുതിരകൾ പകച്ച് അതിവേഗം പാഞ്ഞു തുടങ്ങി. നേർവഴി വിട്ട് രഥം പതറിപ്പതറി ഓടിക്കൊണ്ടിരുന്നു. ഫെയ്ത്തോണിന്റെ ധൈര്യമാകെ അസ്തമിച്ചു. രഥം അതാ നിയന്ത്രണം വിട്ട് മുകളിലേക്ക് ഉയരുന്നു. സ്വർഗലോക സീമയിലേക്കാണ് പോക്ക്. മേഘങ്ങൾ രഥവുമായി കൂട്ടിയുരസി ആകാശത്തിന് തീപിടിച്ചു. ഉടനെ കുതിരകൾ രഥത്തെ താഴോട്ട് വലിച്ചു. അപ്പോൾ അത് ഭൂമിയോട് പതിവിലധികം അടുത്തു. അതോടെ പർവ്വതങ്ങൾ കത്തിക്കരിയാൻ തുടങ്ങി. വൃക്ഷങ്ങൾ വെന്തു വെണ്ണീറായി. പാറകൾ പൊട്ടിത്തെറിച്ചു. രഥം ഉയരുന്നതിന് പകരം പിന്നെയും താഴുകയാണ്. സൈക്കിളിൽ കയറിയിരുന്ന് അതിവേഗം ഓടിച്ച ശേഷം ബ്രേക്ക് പിടിക്കുന്നത് എങ്ങനെയെന്നറിയാതെ കുഴങ്ങുന്ന ഒരു കുട്ടിയെപ്പോലെയായി ഫെയ്ത്തോൺ. രഥം താഴ്ന്നു സഞ്ചരിച്ചപ്പോൾ പട്ടണങ്ങൾക്ക് തീപിടിച്ചു. പുകപടലം ഉയർന്നു. കണ്ണു കാണാൻ വയ്യാതെ വിഷമിച്ചു. സഹിക്കാൻ വയ്യാത്ത ചൂടുമുണ്ട്. സ്വർഗലോകവും ഭൂലോകവും കത്തിനശിക്കുകയാണോ? ഫെയ്ത്തോൺ സ്തംഭിച്ചിരിപ്പായി. സ്യൂസ് ദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ദേവൻ തന്റെ ആവനാഴിയിൽ നിന്നൊരു ഇടിവാൾ വലിച്ചെറിഞ്ഞു. ആ ഇടിവാൾ ചെന്ന് പതിച്ചത് ഫെയ്ത്തോണിന്റെ ദേഹത്തായിരുന്നു. അവൻ തേരിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോയി. നദിയിലാണ് അവൻ ചെന്ന് വീണത്. നദിയിലെത്തും മുമ്പേ ആ യുവാവിന്റെ പ്രാണൻ വേർ പിരിഞ്ഞിരുന്നു. അഹങ്കാരത്തിന്റെയും അവിവേകത്തിന്റെയും ഫലം ആ അവിവേകി ശരിക്കും അനുഭവിച്ചു. ചെറിയ കഥ, ഗ്രീക്ക് പുരാണം. നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അത് പണ്ടപ്പോഴോ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ ഗ്രീക്ക് ദേവന്മാരാണ്, ദേവന്മാരുടെ കഥയാണ്. നമുക്ക് ശാസ്ത്രം പഠിച്ച നമുക്ക് ഇന്നറിയാം, ഇങ്ങനൊന്നുമല്ല സൂര്യൻ സഞ്ചരിക്കുന്നത്, രാവും പകലും ഉണ്ടാവുന്നതെന്നും നമുക്ക് വ്യക്തമായി അറിയാം. കഥയിൽ ഭാവനയാണ്, അതിശയോക്തിയാണ്. ഇത് പുരാണ കഥയാണ്. എങ്കിൽ കൂടി യുക്തിയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല. പക്ഷേ ഇന്നത് മനസ്സിലാക്കാൻ ഒന്നുണ്ട്. ചെറുപ്പത്തിൻ്റെ ഒരു എടുത്തുചാട്ടം, എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും കുഴപ്പത്തിൽ ചെന്ന് പതിക്കും. അത്തരം അവിവേകം നാം കാണിക്കരുത്. അറിവ് ഉള്ളവർ അല്ലെങ്കിൽ അനുഭവമുള്ളവർ പറയുന്നത് മനസ്സിലാക്കുക. ആ തേരോട്ടിക്കാൻ ഫെയ്ത്തോണിന് പരിചയക്കുറവുണ്ടായിരുന്നു, നേരത്തെ ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ പിതാവ് പറയുന്നുണ്ട്, വളരെ സൂക്ഷിച്ച് ഓടിക്കണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്പമൊന്ന് നിയന്ത്രിച്ചാൽ മതി, ബാക്കിയെല്ലാം തേര് തന്നെ ഓടിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഫെയ്ത്തോണിന് മനസ്സിലാകുന്നില്ല. അതിവേഗം രഥത്തിൽ ചാടിക്കേറി കുതിരകൾ ഓടിക്കുകയാണ്, രഥത്തിൻ്റെ നിയന്ത്രണം വിടുകയാണ്. പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ കുതിരകൾക്ക് പരിഭ്രമമായി, അത് കുതിച്ചു പാഞ്ഞു. അപ്പോൾ എല്ലാത്തിനും ഒരു പരിചയം വേണം. നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാലും അത് ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കണം. നമുക്ക് പരിചയമില്ലാത്ത വണ്ടിയാണ്, ആദ്യമായിട്ട് ഓടിക്കുകയാണ്, വളരെ പതുക്കെയൊക്കെ ഓടിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു പോക്കും എൻ്റെ രീതിയൊക്കെ എന്നിട്ട് വേണം വേഗതയിൽ ഓടിക്കാൻ ശ്രമിക്കുക. ഇന്ന് പല അപകടങ്ങൾക്കും കാരണം അത് തന്നെയാണ്, അമിത വേഗതയാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും ചെത്ത പയ്യന്മാർ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ യുവാക്കൾ തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബൈക്കിൽ ചീറിപ്പായുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ശ്രോതാക്കളും ഞെട്ടിയിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഞെട്ടിയിട്ടുണ്ട്. അടുത്തൂടെ പെട്ടെന്ന് മിന്നൽ പോലെ പോവുക, ഫോണടിച്ചുകൊണ്ട് പോവുക, വേഗത കൂടുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടും, ചിലപ്പോൾ പിടിച്ച കയ്യിൽ നിൽക്കില്ല. അത് മനസ്സിലാക്കാതെ ഒരു ആവേശത്തിലൊക്കെ ഓടിക്കുന്നവരുണ്ട്. അത്തരം എടുത്തുചാട്ടക്കാർക്ക് ആണെങ്കിൽ ഈ കഥ ഒരു പാഠമാണ്, ഒരു ഗുണപാഠമാണ്. ഇത് എന്താ പറയുക, ഒരു ഭാവനയും അതിശയോക്തിയൊക്കെ കലർന്ന ഒരു കഥയാണ്. നമുക്കറിയാം ഇങ്ങനൊന്നും നടക്കില്ല, നമുക്കിന്ന് ശാസ്ത്രമൊക്കെ അറിയാം. പക്ഷെ ജീവിതത്തിലും നമുക്ക് വിചിത്രമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. വിചിത്രമായ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ വായിക്കാറുണ്ട്. നമ്മൾ അതിശയത്തോടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കഥകളിലും ഒക്കെ വായിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലോ? അത്തരമൊരു കാര്യം ഞാൻ ഈയിടയ്ക്ക് വായിക്കുകയുണ്ടായി. ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. ഞാൻ ആ വാർത്തയെ ഒന്ന് ഓടിച്ചു വായിക്കാം. മനുഷ്യ സമൂഹവുമായി പൊരുത്തപ്പെടാനുള്ള അസാധാരണമായ പോരാട്ടത്തിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച മൗഗ്ലി ഗേൾ അഹ്സാസ്, അഹ്സാസിന് 18 വയസ്സായിരുന്നു. ആ മൗഗ്ലി ഗേൾ മരിച്ചു. ലക്നൌവിലെ ഡോക്ടർ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ശ്വാസകോശ രോഗത്തെ തുടർന്നായിരുന്നു മരണം. ഉത്തർപ്രദേശിലെ ബഹ്റച്ച് ജില്ലയിലെ വനത്തിൽ കുരങ്ങന്മാർക്കൊപ്പം കഴിഞ്ഞ അഫ്സാസിനെ 9 വർഷം മുമ്പാണ് കണ്ടെത്തിയത്. റുഡിയാർഡ് ക്ലിപ്പിങ്ങിന്റെ പ്രശസ്തമായ ദ ജംഗിൾ ബുക്ക് എന്ന കഥയിലെ മൗഗ്ലി എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രാദേശിക മാധ്യമങ്ങളാണ് അവർക്ക് മൗഗ്ലി ഗേൾ എന്ന പേര് നൽകിയത്. വർഷങ്ങൾക്കപ്പുറം അവൾക്ക് പല പേരുകൾ ലഭിച്ചെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അവൾ മൗഗ്ലി ഗേൾ തന്നെയായിരുന്നു. 2017 ജനുവരിയിലാണ് അഫ്സാസിനെ കണ്ടെത്തിയത്. ബഹ്റച്ച് ജില്ലയിലെ കദർണിയാഹട്ടിലെ മോട്ടിപ്പൂർ റേഞ്ചിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഷുഹൈബ് റെയിനിയും രാജേഷ് യജ്ഞസേനിയുമാണ്. 2017 ജനുവരിയിലാണ് ആ അഫ്സാസിനെ കണ്ടെത്തിയത്. ബഹ്റച്ച് ജില്ലയിലെ കദർണിയാഹട്ടിലെ മോട്ടിപ്പൂർ റേഞ്ചിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഷുഹൈബ് റെയിനിയും രാജേഷ് യജ്ഞസേനിയുമാണ് കപ്ര ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റിന് സമീപം റോഡിൽ നിന്ന് അല്പം മാറിയ ഒരു കൂട്ടം കുരങ്ങന്മാർക്കൊപ്പം ബാലികയെ കണ്ടത്. അതോടെ രക്ഷിക്കാൻ ശ്രമം തുടങ്ങി. ആളുകൾ കുട്ടിയുടെ അടുത്തേക്ക് പോയപ്പോൾ കുരങ്ങന്മാർ അക്രമാസക്തരായി. ഏറെ പണിപ്പെട്ടാണ് കുരങ്ങുകളെ തുരത്തിയത്. ഒടുവിൽ UP പോലീസ് സംഘത്തിന്റെ സഹായത്തോടെ കുട്ടിയെ രക്ഷപ്പെടുത്തി. അവളെ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക്, പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും, ഒടുവിൽ ബഹ്റച്ച് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. ചികിത്സയ്ക്കിടയിലാണ് വർഷങ്ങളായി മനുഷ്യരുമായി യാതൊരു സമ്പർക്കവുമില്ലാതെയാണ് പെൺകുട്ടി കഴിഞ്ഞിരുന്നതെന്ന് മനസ്സിലായത്. അവൾക്ക് മനുഷ്യരെ ഭയമായിരുന്നു. 4 കാലിലാണ് നടന്നിരുന്നത്. വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. സാധാരണ മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു പെരുമാറ്റം. അവളോട് ആശയവിനിമയം നടത്തുക അസാധ്യമായിരുന്നു. കൈകളോ പാത്രങ്ങളോ ഉപയോഗിക്കാതെ പ്ലേറ്റിൽ നിന്ന് നേരിട്ടാണ് അവൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ദൈനംദിന കാര്യങ്ങൾ പോലും സ്വയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ മനുഷ്യർ ചെറുപ്പത്തിൽ പഠിക്കുന്ന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ആശുപത്രി ജീവനക്കാർക്കും പരിചാരകർക്കും അവളെ പഠിപ്പിക്കേണ്ടി വന്നു. പതുക്കെ സമയവും ശ്രമവും കൊണ്ട് അവളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആശുപത്രി ജീവനക്കാർ അവളെ വസ്ത്രം ധരിപ്പിക്കുകയും ഭയം മാറ്റിയെടുക്കുകയും ചെയ്തു. അതോടെ മൗഗ്ലി ഗേൾ അഹ്സാസ് ആയി മാറി. അവളുടെ കഥ പരക്കെ പ്രചരിച്ചതോടെ പല പേരുകളും അവളെ തേടിയെത്തി. ബഹ്റൈച്ച് ജില്ലാ ആശുപത്രിയിലെ താമസത്തിനിടയിൽ ശുചീകരണ തൊഴിലാളികളായ മായയും റേണുവും അവളെ മനുഷ്യരുമായി പൊരുത്തപ്പെടാൻ സഹായിച്ചു. അവർ അവളുടെ ദൈനംദിന ആവശ്യങ്ങൾ നോക്കുകയും ഭക്ഷണം നൽകുകയും കുളിപ്പിക്കുകയും പതുക്കെ അവളുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് ലക്നൌവിലെ നിർവാണ ഫൗണ്ടേഷനിൽ റാണി എന്ന പരിചാരക അവളെ ഏറ്റെടുത്തു. അഹ്സാസിനെ അറിയാവുന്നവരുടെ അഭിപ്രായത്തിൽ അവൾ ഒടുവിൽ റാണിയെ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അവൾക്ക് ഒരിക്കലും പൂർണ്ണമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും പുഞ്ചിരിയിലൂടെയും ആശയവിനിമയം നടത്താൻ പഠിച്ചു. വർഷങ്ങൾ നീണ്ട മെഡിക്കൽ ഇടപെടലുകളിലൂടെയും നിർവാണ ഫൗണ്ടേഷന്റെ തെറാപ്പിയിലൂടെയും അഫ്സാസിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. എങ്കിലും കുട്ടിക്കാലത്തുണ്ടായ ആഹ്ലാദവും തകരാറുകളും പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുട്ടിക്ക് കടുത്ത മാനസിക വൈകല്യവും അപസ്മാരവും ഉണ്ടായിരുന്നു. അവളുടെ തലച്ചോറ് പൂർണ്ണമായ വളർച്ച എത്തിയില്ലെന്ന് നിർവാണ ഫൗണ്ടേഷൻ പ്രസിഡന്റ് സുരേഷ് സിംഗ് ദാപോല പറഞ്ഞു. അപ്പോൾ ഇതാണ് വാർത്ത. ഞാനതാ പറഞ്ഞത്, നമ്മൾ കഥയിലൊക്കെ സംഭവിക്കുന്ന പോലെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വല്ലാത്തൊരു അമ്പരപ്പാണ്, വല്ലാതെ സ്തംഭിച്ച ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ മനസ്സ് ഇത് വായിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ നടക്കൂ, ഇത് കഥയിലല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തലച്ചോറ്, അത് കുട്ടിക്കാലത്തെ നമ്മളിങ്ങനെ ഓരോന്ന് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആണ് പലപ്പോഴും രൂപപ്പെട്ടു വരുന്നത്. ഈ കുട്ടിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ തലച്ചോറ് ആ വളർച്ചയിലോട്ട് എത്തിയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ശേഷി കുറവുണ്ട്. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്തെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ സാംശീകരിച്ചെടുക്കുന്നുണ്ട്. അതൊരു ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് ലഭിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. തൽക്കാലം ഇവിടെ ചൊല്ലുന്നു, സൈനിങ് ഓഫ് ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
2: ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ഡിമെൻഷ്യ.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും അനധികൃത കടത്തിനുമെതിരായ ദിനം പ്രമാണിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരിപ്പിക്കുന്നത് സൗമ്യ തോമസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മെന്റൽ ഹെൽത്ത്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശ്രീമതി ഷൈനി മാത്യു, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, മെന്റൽ ഹെൽത്ത്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഷൈനി മാത്യു, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ. ഇന്ന് June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രത്യേക ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വർഷത്തെ ആഗോള പ്രമേയം ലഹരി പ്രശ്നം, നിലവിലുള്ള പ്രതിസന്ധികൾ, പുതിയ വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നതാണ്. ഈ വർഷത്തെ സന്ദേശം പ്രതിരോധത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രാധാന്യം ഉന്നയിപ്പിക്കുന്നതാണ്. മയക്കുമരുന്ന് പ്രശ്നത്തെ നേരിടാൻ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കുടുംബവും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോക മയക്കുമരുന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ലോകമെമ്പാടുമായി ഏകദേശം 31.6 കോടി ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലോക ജനസംഖ്യയിലെ ഏകദേശം 6% വരും. കഞ്ചാവാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിനുശേഷം ഓപ്പിയോയിഡുകൾ, കൊക്കെയിൻ, ആംഫിറ്റാമിനുകൾ തുടങ്ങിയവയാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. എയിംസ് പഠനത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 2-3% വരെ ലഹരി ആശ്രിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ അവരിൽ 80-90% പേർക്കും വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല എന്നത് ആശങ്കാജനകവുമാണ്. ഇന്നത്തെ ദിവസം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD ആയ മിസ്സസ് സൗമ്യ തോമസ് മാഡമാണ്. നമസ്കാരം മാഡം. ഇന്ന് June 26 ലഹരി വിരുദ്ധ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ദിനം ആചരിക്കേണ്ട പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുമോ?
5: മയക്കുമരുന്ന് ദുരുപയോഗവും അനധികൃത മയക്കുമരുന്ന് കടത്തും സമൂഹത്തിനും യുവജനങ്ങൾക്കും ഉണ്ടാക്കുന്ന ഗുരുതരമായ ദോഷങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി June 26 മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത മയക്കുമരുന്ന് കടത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനമായി ആചരിച്ചു വരുന്നു.
4: മയക്കുമരുന്ന് ദുരുപയോഗം എന്നാൽ എന്താണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ മാഡം?
5: തീർച്ചയായും ഷൈനി. ചികിത്സാ ആവശ്യങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് മയക്കുമരുന്ന് ദുരുപയോഗം എന്ന് പറയുന്നത്. ഇത്തരം ഉപയോഗം വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബജീവിതം, തൊഴിൽ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ക്രമേണ ലഹരി അടിമത്തത്തിലേക്ക് നയിക്കുന്നു.
4: ഓക്കെ മാഡം, അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ യുവാക്കളിൽ ലഹരി ഉപയോഗം അമിതമായി കാണപ്പെടുന്നു, എന്തായിരിക്കും അതിനുള്ള കാരണം? ഒന്ന് വിശകലനം ചെയ്യാമോ?
5: അതെ ഷൈനി, ഉറപ്പായിട്ടും നിരവധി കാരണങ്ങളുണ്ട്. പിയർ പ്രഷർ അഥവാ കൂട്ടുകാരുടെ സമ്മർദ്ദം, സ്വാധീനം, ഇവയെല്ലാം യുവാക്കളെ ലഹരിയിലേക്ക് നയിക്കുന്നു. പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര അഥവാ കൗതുകം യുവതലമുറയിൽ കൂടുതലായി കാണപ്പെടുന്നു. പഠനത്തിനുള്ള ബുദ്ധിമുട്ട്, തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം, സോഷ്യൽ മീഡിയയുടെയും സിനിമകളുടെയും സ്വാധീനം, മാതാപിതാക്കളുടെ മേൽനോട്ടക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിലെ ഏകാന്തത, ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധക്കുറവ്, പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ശ്രമം, ഇവയെല്ലാം ഒരു പരിധിവരെ നമ്മുടെ യുവതലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്.
4: ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത ലഹരി അടിമത്തത്തിന്റെ ഒരു പ്രധാന കാരണമാണെന്ന്. അപ്പോൾ ഈ വസ്തുക്കൾ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ പോലും അപകടമുണ്ടാകുമോ?
5: ഷൈനി ചോദിച്ചത് വളരെ ശരിയാണ്. ആദ്യമായല്ലേ ഉപയോഗിച്ചത്, പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നത് ശരിയല്ല. ചില ലഹരി വസ്തുക്കൾ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ശരീരത്തിലും മനസ്സിലും ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. ഒരു വ്യക്തിയുടെ പ്രായം, ആരോഗ്യനില, ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ തരം, അളവ് എന്നിവയെ ആശ്രയിച്ച് അപകട സാധ്യത വ്യത്യാസപ്പെടുന്നു. ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ ആദ്യം കാണപ്പെടാവുന്ന ലക്ഷണങ്ങൾ ഇവയെല്ലാമാണ്: അമിതമായ സന്തോഷം, സംസാരത്തിലുള്ള മാറ്റങ്ങൾ, കണ്ണുകൾ ചുവക്കുക, നടക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ, ശ്രദ്ധക്കുറവ്, വിശപ്പിലോ ദാഹത്തിലോ മാറ്റങ്ങൾ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, അമിതമായി വിയർക്കുക, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം എന്നിവയെല്ലാമാണ്. ഗുരുതരമായ അവസ്ഥയിൽ ആശയക്കുഴപ്പം, സ്ഥലകാല ബോധം നഷ്ടപ്പെടൽ, ആക്രമണ സ്വഭാവം, അമിതമായ ഉത്കണ്ഠ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക, അപസ്മാരം, ശ്വാസതടസ്സം, ബോധക്ഷയം എന്നിവയെല്ലാം സംഭവിക്കാം. ചില ഗുരുതര സാഹചര്യങ്ങളിൽ മരണം വരെ സംഭവിക്കാം.
4: അങ്ങനെയെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം മാനസിക ആരോഗ്യത്തെ ബാധിക്കുമോ? അത് എങ്ങനെയായിരിക്കും?
5: തീർച്ചയായും മയക്കുമരുന്ന് ഉപയോഗം ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, ഭ്രമം അഥവാ ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ ഡെലൂഷൻസ്, തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടാവുക, സാമൂഹിക ബന്ധങ്ങളിൽ അകലം വരിക, ആത്മഹത്യാ ചിന്ത അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ, ഇവയുടെ എല്ലാം സാധ്യത വർദ്ധിക്കുക, പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം ഒരു വ്യക്തിയുടെ മാനസിക നിലയെ ബാധിക്കാം.
4: അടുത്തതായി ചോദിക്കാനുള്ളത്, കേരളത്തിൽ അനധികൃത മയക്കുമരുന്ന് കടത്തൽ എങ്ങനെ നടക്കുന്നു?
5: മയക്കുമരുന്നുകൾ നിയമവിരുദ്ധമായി ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് അനധികൃത മയക്കുമരുന്ന് കടത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നുണ്ട്. കുറിയർ, പാർസൽ സേവനങ്ങൾ വഴി രഹസ്യമായി അയക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങളും മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതും കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി വിതരണം ചെയ്യുന്നതായും എല്ലാം കാണപ്പെടുന്നു.
4: ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്താണ്?
5: ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഷൈനി. മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഭയമില്ലാതെ പങ്കുവെക്കുവാൻ കഴിയുന്ന കുടുംബ അന്തരീക്ഷം മാതാപിതാക്കൾ സൃഷ്ടിക്കണം. ദിവസവും കുറച്ച് സമയമെങ്കിലും മക്കളോടൊപ്പം ചെലവഴിക്കുകയും അവരുടെ ജീവിതത്തിൽ താല്പര്യം കാണിക്കുകയും ചെയ്യണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ വീട്ടിനകത്തു നിന്ന് തന്നെ കുട്ടികളെ അനുയോജ്യമായ രീതിയിൽ പഠിപ്പിക്കണം. കുട്ടികൾ മാതാപിതാക്കളെ പലപ്പോഴും അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മാതൃകയാകുക. മക്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നും അവർ സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്നും അതോടൊപ്പം അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിലെല്ലാം ജാഗ്രത പുലർത്തണം. പഠനത്തിൽ പെട്ടെന്നുള്ള പിന്നോക്കം, സുഹൃത്ത് വലയത്തിലെ മാറ്റങ്ങൾ, അമിതമായ രഹസ്യ സ്വഭാവം കാണിക്കുന്നത്, അമിത ദേഷ്യം അല്ലെങ്കിൽ മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, ഉറക്ക രീതിയിലെ വ്യത്യാസങ്ങൾ, കാരണം കൂടാതെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായും തിരിച്ചറിഞ്ഞിരിക്കണം. യുവതലമുറയിൽ നല്ല ഗുണങ്ങൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുക.
4: കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് എന്നത് എന്താണ്?
5: ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സമീപ വർഷങ്ങളിൽ കേരളത്തിൽ MDMA, സിന്തറ്റിക് ഡ്രഗ്സ് തുടങ്ങിയ മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലഹരി പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അന്തർ സംസ്ഥാന സഹകരണം ഉറപ്പാക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉപകാരപ്പെടുത്തുക, പൊതുജന പങ്കാളിത്തം ശക്തമാക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിൽ ഓരോ പൗരനും ജാഗ്രത പുലർത്തുകയും സംശയാസ്പദമായ ലഹരി പ്രവർത്തനങ്ങൾ അധികൃതരെ അറിയിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ.
4: ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയോടൊപ്പം ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പരിശ്രമിക്കാം. അടുത്തതായി ലഹരി വിമുക്തവും സുരക്ഷിതവുമായ ക്യാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം?
5: ഇതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങളെ കുറിച്ച് സെമിനാറുകൾ, ക്ലാസുകൾ, ക്യാമ്പയിനുകൾ, റേഡിയോ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ അധ്യാപകരെയും ജീവനക്കാരെയും പരിശീലിപ്പിക്കുക. അപകട സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സമയോചിതമായി കൗൺസിലിംഗ് കൊടുക്കുക. മാനസികാരോഗ്യ ക്ലബ്ബുകളും വെൽനസ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുക. ആരോഗ്യകരമായ ക്യാമ്പസ് സംസ്കാരം കുട്ടികളിൽ വളർത്തുക. കായികം, കല, NSS, NCC തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ക്യാമ്പസിൽ ലഹരി ഉപയോഗം കൈവശം വയ്ക്കുക, വിൽപ്പന ചെയ്യുക എന്നിവയ്ക്കെതിരെ കർശന നയങ്ങൾ നടപ്പിലാക്കുക. നിയമങ്ങളും ശിക്ഷാ നടപടികളും വിദ്യാർത്ഥികളെ വ്യക്തമായും അറിയിച്ചിരിക്കണം. വിദ്യാർത്ഥികളെ ലഹരിവിരുദ്ധ സന്ദേശവാഹകരായി പരിശീലിപ്പിക്കുക. കോളേജ് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വിതരണം തടയാൻ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും വളർത്തുക. ലഹരി ഉപയോഗ പ്രശ്നമുള്ള വിദ്യാർത്ഥികളെ കുറ്റവാളികളായി കാണാതെ ചികിത്സയിലേക്കും പുനരധിവാസത്തിലേക്കും അവരെ നയിക്കുക.
4: ഓക്കെ മാഡം, അതൊരു നല്ല അറിവായിരുന്നു. അവസാനമായി ശ്രോതാക്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
5: പ്രിയ ശ്രോതാക്കളെ, ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനാൽ ലഹരിയോട് ഇല്ല എന്ന് പറയുകയും ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും അനധികൃത മയക്കുമരുന്ന് കടത്തലിനെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യാം.
4: ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ലഹരിയില്ലാത്ത യുവത്വം, സുരക്ഷിതമായ സമൂഹം എന്ന ലക്ഷ്യത്തോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ചതിനും സംശയങ്ങൾക്കും മറുപടി നൽകിയതിനും നന്ദി മിസസ് സൗമ്യ തോമസ് മാം. ഈ പരിപാടി വിജയകരമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ NC ജോസഫ് സിസ്റ്ററിനും വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിനിത BP മാമിനും ഓൾ HODs എല്ലാ സഹ അധ്യാപകർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും അനധികൃത കടത്തിനുമെതിരായ ദിനം പ്രമാണിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരിപ്പിച്ചത് സൗമ്യ തോമസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ശ്രീമതി ഷൈനി മാത്യു, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അവിടെ ഇവിടെ ഇരിക്കുമ്പോ വാലിൽ നനങ്ങല്ലടാ.
1: ഒരു കൈ ഒരു നാം കരവീർ അറിയാം, തുണയോട് ഇതിലെ എതിരെ ഇടയാം, തടിയാം അടയാ വാടാ കുഴിമടിയാ.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 90.7 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റൈ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേൾഡ് ഓഫ് ദി ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 മൈൻഡ് ടോക്സ്, 11:15 പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:01 നീർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: ഇന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവകഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒന്നാണ്. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഒരു ഒഴിഞ്ഞ നാട്ടുമ്പുറത്തുള്ള റോഡിലൂടെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതൊരു പഴയ ജാവ മോട്ടോർ സൈക്കിളാണ്. ഇന്നത്തെ മോഡേൺ വാഹനങ്ങളെപ്പോലെ നല്ല പ്രകാശമൊന്നും പഴയ മോട്ടോർ സൈക്കിൾക്കില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ നാട്ടുമ്പുറത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് റോഡിൽ ഒരു ഓലക്കെട്ട് കിടക്കുന്നത് കണ്ട്, പച്ചോലക്കെട്ട്. അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി മോട്ടോർ സൈക്കിൾ നിർത്തി. എന്നിട്ട് അല്പം സ്വരമുയർത്തി ആരുടെ ഇവിടെ ഈ ഓലക്കെട്ട് കൊണ്ടിട്ടിരിക്കുന്നത് എന്നും മറ്റുമൊക്കെ പറയാൻ തുടങ്ങി. അടുത്താരും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലും അതിൽ നിന്നുണ്ടായ ധൈര്യത്തിലുമാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. ഒരു പ്രതിയോഗി അവിടെയുണ്ട്, അയാൾ എന്നേക്കാൾ ശക്തനാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ ധൈര്യമായിട്ട് ആരും രാത്രിയിൽ പറയില്ല. അങ്ങനെ അദ്ദേഹം പലതും അങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കുകയും ഒരു ചെറിയ മണികിലുക്കം കേട്ടു. മുഖമേർത്ത് നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ആന, ആനയുടെ തുമ്പിക്കയിലാണ് ഈ ഓലക്കെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ഭയന്ന് പോയി. അദ്ദേഹം മോട്ടോർ സൈക്കിൾ ഉപേക്ഷിച്ച് എൻ്റെ അമ്മോ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ആദ്യം ഭയമില്ലായിരുന്നത് ഒരു പ്രതിയോഗി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ തൻ്റെ മുമ്പിൽ ഒരു ആനയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഭയന്ന് ഓടിപ്പോയി. നമുക്കിങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട്. നമ്മൾ നമ്മളെക്കാൾ ശക്തനായ ഒരു പ്രതിയോഗിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഭയപ്പെടും. ഒരു കടുവയോ പുലിയോ ഒക്കെയാണെങ്കിൽ നമുക്ക് ഭയമാണ്. പക്ഷെ ഒരു എറുമ്പിനെ ഭയമുണ്ടാവില്ല. കാരണം എറുമ്പ് നമ്മളെക്കാൾ ചെറുതായ, നമ്മളോടൊപ്പം ശക്തിയില്ലാത്ത ഒരു ജീവിയായതുകൊണ്ടാണ്. പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർ അടിസ്ഥാനരഹിതമായ പല ഭയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ രോഗാതുരമായ ഭയങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഉയരങ്ങളെ ഭയം, ആഴത്തെ ഭയം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അത് ചികിത്സിച്ച് മാറ്റേണ്ട ഭയങ്ങളാണെന്നും പറയാറുണ്ട്. എന്നാൽ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു കൊതുകിനെയും ഭയപ്പെടേണ്ടി വരും. കാരണം ഒരു കൊതുക് ഒരുപാട് മാരകമായ രോഗങ്ങൾ പരത്താൻ കഴിവുള്ള ഒരു പ്രാണിയാണ്. അതുപോലെ രോഗം പരത്തുന്ന സൂക്ഷ്മാണുവിനെയും നാം ഇന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭയം നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമാണ്. എന്നാൽ ആരോഗ്യകരമായ ഒരു ഭയമുണ്ട്. അപ്രകാരമുള്ള ഭയം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഒരു സിനിമ കണ്ടതാണ്. ആ സിനിമയുടെ പേര് തന്നെ വേജസ് ഓഫ് ഫിയർ എന്നാണ്. അതിനകത്ത് രണ്ട് മനുഷ്യർ സ്ഫോടന വസ്തുക്കളുമായി ഒരു ലോറി ഓടിച്ച് കാട്ടിലൂടെ പോകുന്നതാണ്. ഒരാളൊരു ചെറുപ്പക്കാരൻ, മറ്റേയാൾ അല്പം പ്രായമുള്ളൊരാൾ. ഈ ചെറുപ്പക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്. മറ്റേയാൾ ഭയന്ന് വിറങ്ങലിച്ച് ലോറിക്കകത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഹലോ, നിങ്ങൾ നാട്ടിൽ എല്ലാവരെയും ഭയപ്പെടുത്തി നടന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലിരുന്ന് വിറയ്ക്കുന്നത്? അപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് ഭയമില്ല, അത് നിങ്ങളൊരു വിഡ്ഢിയായതുകൊണ്ടാണ്. ഞാൻ ഭയക്കുന്നത് എനിക്കെന്താണ് ഒരു സ്ഫോടനം എന്ന് ഭാവനയിൽ കാണാൻ കഴിയാവുന്നത് കൊണ്ടാണ്. ഒരു സ്ഫോടനമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഭയമുള്ളത്. നിങ്ങൾക്ക് അതറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഭയക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും വിഡ്ഢികളായതുകൊണ്ടും ഭയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് വാസ്തവത്തിൽ ഭയമില്ലാതെ വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. പാവം പ്രകൃതി നമ്മയോട് അമ്മയെപ്പോലെ പെരുമാറുന്നു. അതുകൊണ്ട് ആ പ്രകൃതിയെ നാം ചൂഷണം ചെയ്യുന്നു. കാടും കരയും കടലും ഒക്കെ നാം ചൂഷണം ചെയ്യും. ഇടയ്ക്ക് ചിലപ്പോൾ ഈ പ്രകൃതി സംഹാരമൂർത്തിയായി കോപിച്ച് നമ്മെ ശകാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഭയപ്പെടും. അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഭയം പോയി പിന്നെയും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പോകുന്നു. അതാണല്ലോ മനുഷ്യൻ്റെ കഥ. എന്നാൽ മനുഷ്യന് ആരോഗ്യകരമായ ഒരു ഭയം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ മാതാപിതാക്കളെ ഭയക്കണം, അധ്യാപകനെ ഭയക്കണം, സർവോപരി ദൈവത്തെ ഭയക്കണം, നിയമസംഹിതയെ ഭയക്കണം, നാട്ടിലെ ഉത്തരവാദിത്വമുള്ള നമ്മുടെ അധികാരികളെ ഭയക്കണം. ഇതൊന്നും ഭീഷണിയിൽ നിന്നുണ്ടാകുന്ന ഭയമല്ല. ഒരു വസ്തുവിന് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടത് ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ സംഘം ചേർന്നാൽ എന്തുമാകാം എന്ന ചിന്ത കൊണ്ട് ഇന്ന് മനുഷ്യനൊന്നും ഭയപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ നമുക്ക് അനുഭവമാണ്. എന്നാൽ പരമ്പരാഗതമായി ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കുണ്ടായിരിക്കേണ്ട ഭയം നാം നിലനിർത്തേണ്ടതാണ്.

മഞ്ഞതെന്റെ ജവലയ ജലതീസം സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥ പൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര.

0: क्या यार तुम लोग?
1: मैं नहीं आ रहा।
2: अरे कितना
0: चल, पर मैं अकेले।